ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 31, കൊല്ലവർഷം 1201 മിഥുനം 7, 2026 ജൂൺ 21 ഞായറാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. അറിയിപ്പിനെ തുടർന്ന് 6:10 കേൾക്കാം സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ, മലമ്പൂർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 മുതൽ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയ തലത്തിലുള്ള അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ തത്സമയ പ്രക്ഷേപണം. തുടർന്ന് 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ റംസീർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 മുതൽ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയ തലത്തിലുള്ള അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ തത്സമയ പ്രക്ഷേപണം. തുടർന്ന് 8:00 എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, ട്രെയിൻ സമയം. തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി, കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ റംസീർ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 കളിക്കൂട്ടം. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:45 ചിത്രമഞ്ജരി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 പരസ്പരം. 9:55 ഇന്നത്തെ പരിപാടികൾ, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം.

ഇന്ന് രാവിലെ 10 മണിക്ക് ആരോഗ്യത്തോടെയുള്ള പ്രായമാകലിന് യോഗ. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം MD സ്കോളർ ഡോക്ടർ M ആതിര സംസാരിക്കുന്നു. തുടർന്ന് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, നവഗീതങ്ങൾ, 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി, 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 11 മണിക്ക് പാദമുദ്ര. ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം 7-ാം ഭാഗം. 11:15 മഴവില്ല്, 11:30 ബാലലോകം, പടിഞ്ഞാറ്റുമുറി ഓർഫനേജ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ 2-ാം ഭാഗം. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, 2:15 ഗാനമഞ്ജുഷ. 2:45 കേൾക്കാം പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണി മുതൽ NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 4:30 മഴവില്ല്. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 കേൾക്കാം മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:40 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 4:45. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: in Odisha, Hampi in Karnataka, Mahabalipuram in Tamil Nadu, Mumbai in Maharashtra, Nalanda in Bihar, Ahmedabad in Gujarat, Sarnath in Uttar Pradesh, Leh in Ladakh, Hyderabad in Telangana and Silchar in Assam. In coordination with the Indian Council for Cultural Relations, more than 210 Indian missions abroad will organize yoga events at nearly 2,500 locations across the world. In Delhi, yoga celebrations are being organized at prominent public locations including Lawn of Shanti Path, Kartavya Path, New Moti Bagh, CP Central Park, Talkatora Garden and Yamuna Sports Complex. Anand Kumar, Akashvani News, Delhi.
1: President Draupadi Murmu will be the chief guest at the state-level International Yoga Day program in Jabalpur, Madhya Pradesh today. The event will begin at 7:30 in the morning at Garrison Ground in Sadar. The National Eligibility Cum Entrance Test, NEET UG, re-examination will be conducted this afternoon. The re-examination will be held across 551 cities in India and 14 cities abroad for over 22.79 lakh candidates. The examination will be held from 2 p.m. to 5:15 p.m. The examination is being conducted in English and 12 Indian languages. Ahead of the examination, the National Testing Agency conducted nationwide mock drill yesterday to verify all system jammers, CCTV, frisking staff and biometrics. The NTA said that it is fully prepared for the smooth, fair, transparent conduct of the examination. Union Minister of Ports, Shipping and Waterways, Sarbanand Sonowal, has said that three Indian-flagged crude oil tankers carrying over 8.6 lakh metric tons of cargo with 94 Indian crew members have successfully transited the Strait of Hormuz yesterday and are en route to India. These oil tankers are Desh Vaibhav, Desh Vibhor and Sanmar Herald. In a social media post, Mr. Sonowal said that under the decisive leadership of Prime Minister Narendra Modi, the government is working on highest priority to secure India's maritime interests. Prime Minister Narendra Modi will commission three indigenously built Indian Navy platforms, INS Dunagiri, INS Sanshodhak and INS Agre in Kolkata today. Designed by the Navy's Warship Design Bureau and built by Garden Reach shipbuilders and engineers, the vessels are intended to strengthen combat operations, hydrographic surveying and anti-submarine warfare. INS Dunagiri, a Project 17A stealth frigate, is armed with BrahMos missiles and medium-range air defense systems. Minister for Railways, Information and Broadcasting and Electronics and Information Technology, Ashwini Vaishnav, will inaugurate and dedicate several key railway infrastructure projects aimed at enhancing passenger amenities and strengthening the rail network in Rajasthan today. He will flag off the Lalgarh Sabarmati Express from Bikaner Railway Station. In FIFA World Cup, Germany defeated Ivory Coast 2-1 in Toronto, Canada and clinched a spot in the knockout phase at the tournament. For Germany, Dennis Undaf scored twice. Earlier, Netherlands secured a commanding 5-1 victory over Sweden in Group F match at NRG Stadium in Houston, United States. Yesterday, in another match, Brazil recorded their first win of the FIFA World Cup with a comfortable 3-0 victory over Haiti at the Philadelphia Stadium. And that is the end of this news bulletin.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. ശുഭ ചിന്തകളോടെ കാതോർക്കാം.
3: സുഭാഷിതം
4: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ഗംഗാധരൻ, വലമ്പൂർ.
5: ജീവിതപാതയിൽ പല അനുഭവങ്ങളിലൂടെയുമാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. പക്ഷേ ആ അനുഭവങ്ങളെ നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് നാം എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. ക്ഷമയോടുകൂടി കാര്യങ്ങളെ നേരിടുന്നത് ഒരു ദൗർബല്യമല്ല, മറിച്ച് ഏറ്റവും വലിയ ശക്തിയാണ്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ട്രെയിൻ യാത്രയിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ഉണ്ടായിട്ട് കൂടി പുറത്താക്കി. ആ നിമിഷം ലോകത്തിന്റെ അനീതി നേരിട്ടനുഭവിച്ച ആ യുവ അഭിഭാഷകൻ കോപത്തോടെ പ്രതികരിച്ചില്ല. അദ്ദേഹം തിരഞ്ഞെടുത്തത് അഹിംസയുടെയും ക്ഷമയുടെയും പാതയായിരുന്നു. തുടർന്നുള്ള വർഷങ്ങൾ ആ പാതയിലൂടെയായിരുന്നു അനീതിക്കും അന്യായത്തിനുമെതിരെ അദ്ദേഹം പോരാടിയത്. സത്യഗ്രഹവും അഹിംസയും ആയുധമാക്കിക്കൊണ്ട് ക്ഷമയും സഹനവുമാണ് ഏറ്റവും വലിയ ആയുധമെന്ന് ലോകത്തെ പഠിപ്പിച്ചു. ക്ഷമയിൽ നിന്നാണ് മാറ്റത്തിന്റെ വിത്തുകൾ ഉണ്ടാവുന്നതെന്ന് സ്വന്തം ജീവിതത്തിൽ

0: ശരീരത്തിലൂടെ ഗാന്ധിജി തെളിയിച്ചു. ദുർബലനെ ക്ഷമിക്കാനാവില്ല, ക്ഷമ ധീരരുടെയും ശക്തരുടെയും ഗുണമാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. 27 വർഷം തടവറയിലായിരുന്ന നെൽസൺ മണ്ടേല എന്ന മനുഷ്യനും റോബൻ ദ്വീപിലെ സെല്ലിലിരുന്ന് മനസ്സിൽ വളർത്തിയത് ദ്വേഷവും വെറുപ്പുമല്ല, പ്രത്യാശയും ക്ഷമയുമായിരുന്നു. സ്വതന്ത്രനായ ദിവസം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ലോകം ഇന്നും ആവർത്തിക്കുന്നു. സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ഞാൻ എന്റെ വിരോധവും വെറുപ്പും പിന്നിലാക്കി, കാരണം അതെന്റെ ഉള്ളിലെ ഒരു തടവറയായിരുന്നു. അങ്ങനെ അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു, ക്ഷമയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ക്ഷമ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുമെന്നതിന് മറ്റൊരു ഉദാഹരണമാണ് മലാല യൂസഫ്സായി. പാകിസ്ഥാനിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞതിനാൽ തീവ്രവാദികൾ അവളെ വെടിവെച്ചു. അതൊരു കുട്ടിയെ മൗനം പാലിപ്പിക്കാൻ നടത്തിയ ക്രൂരശ്രമമായിരുന്നു. പക്ഷേ മലാല പറഞ്ഞത് ആ വെടിയുണ്ടകൾ എന്നെ നിശബ്ദയാക്കുമെന്ന് അവർ കരുതി. പക്ഷേ അവർ പരാജയപ്പെട്ടു. അവൾ പ്രതികാരത്തിനു പകരം വിദ്യാഭ്യാസ അവകാശത്തിനു വേണ്ടി ക്ഷമയോടെയുള്ള പോരാട്ടം തുടർന്നു. അവളുടെ ആ സഹനവും ക്ഷമയും ലോകത്തെ ഉണർത്തി. അവൾ സമാധാനത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമായി മാറി. ക്ഷമയുടെ യഥാർത്ഥ സൗന്ദര്യം എന്നത് അത് മറ്റുള്ളവരെ മോചിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മെ തന്നെ സ്വതന്ത്രരാക്കുന്ന ഒരു ആത്മീയ ശക്തിയാണ്. ദിവസേനയുള്ള ചെറിയ കാര്യങ്ങളിലും ഇത് പ്രായോഗികമാക്കാം. കോപം വരുന്ന നിമിഷം നിശബ്ദത പാലിക്കുക. അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ബന്ധങ്ങളെ സുസ്ഥിരമാക്കും. ഗാന്ധിയും മലാലയും മണ്ടേലയും പഠിപ്പിച്ചതുപോലെ ലോകം മാറുന്നത് ദ്വേഷം കൊണ്ടല്ല, ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രകാശം കൊണ്ടാണ്. ഒരിക്കൽ ഒരു വ്യക്തി ഒരു ചൈനീസ് ബാംബു മരത്തിന്റെ വിത്ത് നട്ടു. അയാൾ അത് ദിനം പ്രതി വെള്ളം നൽകി പരിപാലിച്ചു. ഒരു വർഷം കടന്നുപോയി, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. രണ്ടാം വർഷവും മൂന്നാം വർഷവും ഇതുതന്നെ ആവർത്തിച്ചു. ചുറ്റുമുള്ളവർ പറയാൻ തുടങ്ങി, ഇത്രയും കാലമായിട്ടും ഒരു വ്യത്യാസവും കാണുന്നില്ല, നീ വെറുതെ സമയം പാഴാക്കുകയാണ്. പക്ഷേ ആ മനുഷ്യൻ വിശ്വാസം കൈവിട്ടില്ല, പകരം ക്ഷമയോടെ കാത്തിരുന്നു. അഞ്ചാം വർഷം അത്ഭുതം സംഭവിച്ചു. ബാംബൂമരം വളരാൻ തുടങ്ങിയിരിക്കുന്നു. 6 ആഴ്ചയ്ക്കുള്ളിൽ അത് 80 അടി ഉയരത്തിലെത്തി. യഥാർത്ഥത്തിൽ അത് 6 ആഴ്ചയിൽ വളർന്നതാണോ? അല്ല, അത് 5 വർഷം മുഴുവൻ ഭൂമിക്കടിയിൽ വേരുകൾ വളർത്തുകയായിരുന്നു. ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. ക്ഷമയുള്ളവർക്കാണ് അവസാനം ഫലം ലഭിക്കുക. ക്ഷമയെന്ന് പറയുന്നത് ഒന്നും ചെയ്യാതെ കാത്തിരിക്കുന്നതല്ല, മറിച്ച് പ്രതീക്ഷയോടെ പരിശ്രമിക്കുന്നതാണ്. ക്ഷമയും ശാന്തിയും ആത്മനിയന്ത്രണവുമാണ് ദൈവിക ഗുണങ്ങളെന്ന് ഗീത പഠിപ്പിക്കുന്നു. പ്രതീക്ഷിക്കുന്നതിനെ ഇപ്പോൾ ലഭിക്കാത്തപ്പോഴും ക്ഷമയോടെ കാത്തിരിക്കണമെന്ന് ബൈബിൾ ആഹ്വാനം ചെയ്യുന്നു. ക്ഷമയാണ് സ്നേഹത്തിന്റെ മറ്റൊരു രൂപമെന്ന യാഥാർത്ഥ്യം തന്നെയാണ് എല്ലാ വിശ്വാസങ്ങളും കാണിച്ചു തരുന്നത്. ക്ഷമയും സഹനവും ജീവിത മൂല്യങ്ങളാക്കിക്കൊണ്ട് മുന്നോട്ടു പോവാൻ നമുക്ക് കഴിയുന്നിടത്താണ് വിജയത്തിന്റെ കിരീടം നമ്മൾക്കായി കാത്തിരിക്കുന്നത്. ഒരു ദിവസം പറയാൻ സാധിക്കണം, ഞാൻ പരിശ്രമിച്ചു, ക്ഷമയോടെ കാത്തിരുന്നു, ഞാൻ നേടി.
1: ശ്രീലക്ഷ്മി ഗംഗാധരൻ വലമ്പൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അവരുടെ ഫോൺ നമ്പർ 8590405592.
2: സുഭാഷിതം.

0: സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1260 ചെന്നൈ മാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് മെയിൽ 6:28, 1625 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 06131 പാലക്കാട് കാസർഗോഡ് മെമു 7:27, 16308 കണ്ണൂർ ആലപ്പി എക്സ്പ്രസ് 7:33, 22610 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5660 പാലക്കാട്ട് നിലമ്പൂർ പാസഞ്ചർ 7:50.

0: 56322 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 751-നും 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 944-നും അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം

പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിശേഷം കേൾക്കാം. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യോഗ നൽകുന്ന ഗുണങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനാണ് ഈ ദിവസം ആചരിക്കുന്നത്. ലോക സംഗീത ദിനം. സംഗീതത്തിന്റെ പ്രാധാന്യം ആഘോഷിക്കുന്നതിനായി 1982 ഫ്രാൻസിലാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ലോക ജലശാസ്ത്ര ദിനവും ഇന്നാണ്. സമുദ്രങ്ങളിലെയും മറ്റ് ജലാശയങ്ങളിലെയും ആഴവും ഭൂപടങ്ങളും തയ്യാറാക്കുന്ന ജലശാസ്ത്രത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കാനാണ് ഈ ദിനം ആചരിക്കുന്നത്.

0: ചരിത്രപഥം.
1: ചരിത്രത്തിൽ ഇന്നാണ് 1948 സംഗീതം ആസ്വദിക്കാനുള്ള LP റെക്കോർഡുകൾ വിപണിയിലിറക്കിയത്. LP റെക്കോർഡ് എന്ന പേര് കൊളംബിയ റെക്കോർഡിംഗ് കമ്പനിയുടേതാണ്. LP എന്ന ലോങ് പ്ലേയിംഗ് റെക്കോർഡുകൾ വിപണിയിലിറക്കിയ കാലത്ത് ആദ്യം ഫീച്ചർ ചെയ്തത് യഹൂദി മെനുഹിനെയാണെന്ന് ചരിത്രം പറയുന്നു. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും June 21 സംഗീത ദിനമായി ആചരിക്കുന്നു.
0: ചരിത്രപഥം.

കാലാവസ്ഥ. അടുത്ത 48 മണിക്കൂറിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 29:20. ഇനി അല്പസമയത്തിനകം കേൾക്കാം കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ദേശീയ തലത്തിലുള്ള അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ തത്സമയ പ്രക്ഷേപണം.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.
1: എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും, അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് എന്ന പ്രമേയത്തിൽ ലോകമെമ്പാടും 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തും വിദേശത്തുമായി 10,00,000 പൌരന്മാർ പരിപാടികളിൽ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി

0: ദ്രൗപതി മുർമു മുഖ്യാതിഥിയായി. കൊൽക്കത്തയിൽ റെഡ് റോഡിലെ പ്രധാന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗ ആന്തരിക ശക്തിയും ഊർജവും പ്രദാനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളെ അകറ്റാൻ യോഗ പര്യാപ്തമാണെന്നും മോദി പറഞ്ഞു.
1: ലൈഫ് സ്റ്റൈൽ ഡിസീസ് അറ്റ് 70 ദെൻ വി വേർ അറ്റ് 50. ദിസ് ഈസ് വേർ യോഗ ക്യാൻ ഹെൽപ്പ് അസ്. ഇറ്റ് ഹെൽപ്സ് അസ് ട്യൂൺ അവർ ബോഡി ടു ബി ഫ്ലെക്സിബിൾ. ഇറ്റ് കീപ്സ് അവർ എനർജി ലെവൽ high. It also helps us maintain a calm, stress-free life and keep and help to keep lifestyle disease away. Moreover, with regular practice, yoga teaches us to remain lifelong learners.

0: life long learner of our own bodies and minds. The more we know about ourselves, the better we can manage ourselves.
1: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലെ യോഗ ദിനാചരണത്തിൽ 1500 മുതിർന്ന പൌരന്മാർ പങ്കെടുത്തു. ആന്തരിക സുസ്ഥിതി, വൈകാരിക ക്ഷേമം, ആരോഗ്യകരമായ വാർദ്ധക്യം എന്നിവയെ അധികരിച്ച് ആത്മീയ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും ദേശീയ ആയുഷ് മിഷൻ കേരളയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗാ ദിനാചരണം തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ചിന്മയ കോളേജിൽ യോഗ പ്രദർശനം നടത്തും. ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പങ്കെടുക്കും. കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ യോഗാ ദിനാചരണ പരിപാടി വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സർവകലാശാല കായിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം നൽകും. അന്താരാഷ്ട്ര യോഗ ദിനമായി ഇന്ന് കാസർകോട് ബേക്കൽകോട്ടയിൽ ഉച്ചയ്ക്ക് 12 വരെ പ്രവേശനം സൌജന്യമായിരിക്കും. രാവിലെ ബേക്കൽകോട്ടയിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷ പരിപാടികൾ കെ നീലകണ്ഠൻ MLA ഉദ്ഘാടനം ചെയ്തു. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗ ജീവിതശൈലിയാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആരോഗ്യകരവും സന്തോഷകരവും ക്രിയാത്മകവുമായ ജീവിതത്തിന് യോഗ സഹായിക്കും. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയുമാണ് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സാമൂഹിക നീതി വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് കുണ്ടൂപറമ്പ് സായംപ്രഭ പകൽ വീട്ടിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പതഞ്ജലി യോഗ റിസർച്ച് സെന്റർ ഡയറക്ടർ പി ഉണ്ണിരാമൻ ഉദ്ഘാടനം ചെയ്തു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സാണ് നിർമ്മിച്ചത്. 75% തദ്ദേശീയ ഉള്ളടക്കത്തോടെ 200 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നിർമ്മാണത്തിൽ പങ്കാളികളായതായും ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വളർച്ചയെ എടുത്തു കാണിക്കുന്നുവെന്നും നാവികസേന വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി വ്യാപിപ്പിക്കും. ആഭ്യന്തര വകുപ്പ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുമായി സഹകരിച്ചാണ് ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വടകരയിലെ വിവാദ സ്ക്രീൻഷോട്ട് വിഷയം പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി അന്വേഷിക്കുമെന്നും കുറ്റം ആര് ചെയ്താലും നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ആധുനികവൽക്കരിക്കുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടികൾ ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കോഴിക്കോട് നരിക്കുനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് സ്റ്റേഷന്റെ പുതിയ കെട്ടിട പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ടൂറിസം മേഖലയുടെ വികസനത്തിന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടപ്പെടുത്താതെ നേടിയെടുക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കണ്ണൂരിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കാർഷിക ഉൽപ്പാദന വർധനയ്ക്കൊപ്പം വിപണനവും ബിസിനസ് വികസനവും ഉറപ്പാക്കുന്നതിന് കൃഷിവകുപ്പിൽ പ്രത്യേക മാർക്കറ്റിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് സംവിധാനം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി മന്ത്രി T. സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ കൃഷിവകുപ്പ് ഫീൽഡ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 2,300,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ഇംഗ്ലീഷിലും 12 ഇന്ത്യൻ ഭാഷകളിലുമാണ് പരീക്ഷ നടക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയുടെ സുഗമവും നീതിയുക്തവും സുതാര്യവുമായ നടത്തിപ്പിന് പൂർണ്ണമായും സജ്ജമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. കവിയും സാഹിത്യകാരനുമായ P. നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. അദ്ദേഹത്തിന് 92 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, ഓടക്കുഴൽ, കേരള പാണിനി, വള്ളത്തോൾ പുരസ്കാരങ്ങൾ

0: ലഭിച്ചിട്ടുണ്ട്. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് 1934 പി നാരായണക്കുറുപ്പിന്റെ ജനനം. കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ എഡിറ്റർ, റിസർച്ച് ഓഫീസർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ദീർഘനാൾ തപസ്യ കലാസാഹിത്യവേദിയുടെ അധ്യക്ഷനായിരുന്നു. സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തികവാടത്തിൽ നടത്തും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പ്രമുഖർ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ നെതർലാൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തി. 1-5 നെതർലാൻഡ്സിന്റെ ജയം. പുലർച്ചെ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-2 തകർത്ത് നോക്കൌട്ടിൽ പ്രവേശിച്ചു. ജർമ്മനിയുടെ തുടർച്ചയായ 2 ജയമാണിത്. രാവിലെ ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ മത്സരത്തിൽ രാവിലെ 9:30 ടുണീഷ്യ ജപ്പാനെ നേരിടും. രാത്രി 9:30 ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ചെന്നൈയിൽ 9 ഇന്ത്യ അഫ്ഗാനെ തകർത്തത്. അഫ്ഗാൻ ഉയർത്തിയ 219 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 29 ഓവറിൽ ലക്ഷ്യം മറികടന്നു. പരമ്പര നേരത്തെ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. രാവിലെ 10 ധാംബുള്ളയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദിനാചരണത്തിൽ മുഖ്യാതിഥികളായി. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം സമർപ്പിക്കും. സംസ്ഥാനത്ത് ഘട്ടംഘട്ടമായി മദ്യ ഉപഭോഗം കുറച്ചുകൊണ്ടുവരികയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നീറ്റ് യു ജി പുനഃപരീക്ഷ ഇന്ന്. കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് തിരുവനന്തപുരത്ത് അന്തരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലാൻഡ്സിനും ജർമ്മനിക്കും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 8:35.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 8 കഴിഞ്ഞ് 10:20.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോബേട്ട, എന്തൊരഴുക്കാ.
5: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
4: കുട്ടികൾ കളിക്കട്ടെ.
3: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
2: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
6: സൈബർ ജാലകം.
7: എന്താണ് ചിത്രങ്ങളുടെ റിസല്യൂഷൻ? റിസല്യൂഷനും പിക്ചർ ക്ലാരിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം?
8: ഒരു ചിത്രത്തിൽ എത്ര പിക്സലുകൾ ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് റെസല്യൂഷൻ. റെസല്യൂഷൻ കൂടുന്തോറും ചിത്രത്തിന്റെ ക്ലാരിറ്റി വർദ്ധിക്കും. ഒരു ചിത്രത്തിലെ നിറത്തെ സൂചിപ്പിക്കാനാകുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ് ഒരു പിക്സൽ. റെസല്യൂഷൻ 2 വിധത്തിൽ പറയാറുണ്ട്. ഒന്നുകിൽ അത് ചിത്രത്തിന്റെ നീളം വീതി, ഇത്ര പിക്സലുകൾ വീതം എന്ന രൂപത്തിൽ പറയും. അതല്ലെങ്കിൽ ആ നീളത്തിലും വീതിയിലുമുള്ള പിക്സലുകളെ ഗുണിച്ച് ഒരൊറ്റ സംഖ്യയാക്കിയിട്ടും പറയും. ഉദാഹരണത്തിന്, ഒരു ചിത്രത്തിന്റെ റെസല്യൂഷൻ 2048x1536 ആണെന്ന് പറയാം. അതല്ലെങ്കിൽ അതങ്ങ് ഗുണിച്ച് 3.1 MP ഇങ്ങനെയും പറയാം. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് പിക്സൽ, മെഗാ പിക്സൽ എന്നൊക്കെ? 1 MP എന്നാൽ 1000 പിക്സലുകളാണ്.
6: സൈബർ ജാലകം.
2: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ, സൈബർ ജാലകം, പ്രായോജകർ
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
9: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
10: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
11: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
12: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
13: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ,
14: രംഗഗീത്.

0: ബുധൻ രാവിലെ 8:20
1: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെയേൽപ്പിക്കുന്ന പകൽ വീട്
0: 9847341588.
2: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
3: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
0: ഐക്യോ ഒപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
4: തിങ്കൾ രാവിലെ 8:20.
0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
4: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
6: വാക്കും
5: പൊരുളും പ്രായോജകർ,
6: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
5: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
2: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
1: സ്പൈൻ ക്ലിനിക്, എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
2: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
7: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: സമയം 8:15.
9: രസമുകുളം.
10: പ്രിയപ്പെട്ടവരെ, ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല നാടൻ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്ന വിധം ഇന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് 1 കിലോ ചിക്കൻ, 3 സവാള, 2 തക്കാളി അരച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ വീതം എന്നിവയാണ് പ്രധാനമായും ആവശ്യമുള്ളത്. കൂടാതെ മുളകുപൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുറച്ച് തേങ്ങാക്കൊത്ത്, കറിവേപ്പില ആവശ്യത്തിന് എന്നിവ കൂടി എടുത്തു വയ്ക്കാം. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയൊഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ മൂപ്പിക്കണം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സവാള ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റിയെടുക്കാം. സവാള വഴന്നു വരുമ്പോൾ തീ കുറച്ചു വെച്ച് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് നന്നായി ഇളക്കണം. ഇത് മൂത്തു വരുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് എണ്ണ തെളിയുന്നതുവരെ വേവിക്കണം. അതിനുശേഷം ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് മസാലയുമായി നന്നായി യോജിപ്പിക്കുക. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നതുവരെ അടച്ചു വെച്ച് വേവിക്കണം. ചിക്കൻ നന്നായി വെന്ത് റോസ്റ്റ് പരുവത്തിലായി വരുമ്പോൾ അല്പം ഗരം മസാലയും കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി തൂകി വാങ്ങാം. ഇത്രയുമായാൽ നല്ല രുചിയുള്ള നാടൻ ചിക്കൻ റോസ്റ്റ് തയ്യാറായി. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയുകയാണ്. ഒരു ഇരുമ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണയൊഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ മൂപ്പിക്കണം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സവാള ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റിയെടുക്കാം.

0: സവാള വഴന്നു വരുമ്പോൾ തീ കുറച്ചു വെച്ച് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് നന്നായി ഇളക്കണം. ഇത് മൂത്തു വരുമ്പോൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയും അര ഗ്ലാസ് വെള്ളവും ചേർത്ത് എണ്ണ തെളിയുന്നതുവരെ വേവിക്കണം. അതിനുശേഷം ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് മസാലയുമായി നന്നായി യോജിപ്പിക്കുക. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നതുവരെ അടച്ചു വെച്ച് വേവിക്കണം. ചിക്കൻ നന്നായി വെന്ത് റോസ്റ്റ് പരുവത്തിലായി വരുമ്പോൾ അല്പം ഗരം മസാലയും കറിവേപ്പിലയും ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി തൂകി വാങ്ങാം. ഇത്രയുമായാൽ നല്ല രുചിയുള്ള നാടൻ ചിക്കൻ റോസ്റ്റ് തയ്യാറായി.
1: രസമുകുളം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: ETU സൈതാലക്കുട്ടി ബൈപാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 പ്രോ 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
7: പിറ്റാപ്പിളിയിൽ ഏജൻസീസ്.
9: സമയം 8 കഴിഞ്ഞ 20 മിനിറ്റ്.
10: കളിക്കൂട്ടം.
11: ഓ, വിജയേട്ടനും സൗമ്യ ചേച്ചി എത്തിയോ?
12: ഞാൻ കുറച്ച് ടെൻഷനിലായി പോയി.
11: തലസ്ഥാനത്തേക്ക് ഏതെങ്കിലും ഒരു ബസ്സോ വണ്ടിയോ ഓടിയാല് ഈ വിജയൻ അതിൽ കയറുമെന്ന് ഉറപ്പാ. ദിനേശൻ സാർ,
12: ഓ,
11: ഈ കയ്യിലേക്ക് ഒന്ന് നോക്കിയേ. ഈ ഞരമ്പിൽ ഓടുന്നത് എന്താണെന്നറിയോ?
12: ചോരയല്ലേ? ബി പോസിറ്റീവ് ബ്ലഡ്.
11: അവിടെയാണ് സാറേ നിങ്ങൾക്ക് തെറ്റിയത്.
12: കല. കലയോ?
11: ഓ, അങ്ങനെ. കല രക്തത്തിലുള്ളത് കൊണ്ടാണ് ഇന്നലെ സാറ് വൈകിട്ട് 4 മണിക്ക് വിളിച്ചപ്പോ ടിക്കറ്റ് പോലും ഇല്ലാഞ്ഞിട്ടും ഞാനും സൗമി ജനറൽ കമ്പാർട്ട്മെന്റിൽ തൂങ്ങി പിടിച്ച് ഇങ്ങോട്ട് എത്തിയത്.
12: സൗമ്യ ചേച്ചി ഇപ്പോ ആരാ? ലോകം മുഴുവൻ അറിയുന്ന ആർട്ടിസ്റ്റല്ലേ? വിജയേട്ടന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ.
13: ദിനേശൻ സാർ,
12: ഓ,
13: എല്ലാരും അറിയുന്നത് കൊണ്ട് 100-500 രൂപ കടം വാങ്ങാൻ പോലും പറ്റാണ്ടായി. പണ്ട് നാടകത്തിൽ അഭിനയിച്ചിരുന്നപ്പോ കൈവായ്പ വാങ്ങൽ ഒരു പ്രശ്നേ അല്ലായിരുന്നു.
11: അത് മാത്രമല്ല സർ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദത്തിൽ സീരിയലിൽ ഡയലോഗ് പറയണമെന്ന് വലിയ ആഗ്രഹം. അത് സാറൊന്ന് മനസ്സുവെച്ചാ നടക്കും.
12: ഇതിപ്പോ ചെണ്ട പോയി മദ്ദളത്തിനോട് സങ്കടം പറഞ്ഞ പോലെ ആയല്ലോ.
11: അതെന്താ?
12: ഞാനൊരു പ്രശസ്ത കമ്പനിയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിരുന്നു എന്നറിയാലോ.
11: ഓ,
12: വർക്ക് കുറഞ്ഞപ്പോ സീരിയൽ രംഗത്തേക്ക് വന്നതാ.
13: ഞങ്ങളുടെ പോലെയല്ലോ സാറിന്റെ കാര്യം. നിങ്ങൾക്കൊക്കെ പറയുന്ന സമയത്ത് ശമ്പളം കിട്ടുമല്ലോ.
12: ഇതൊക്കെ ചേച്ചിയോട് ആരാ പറഞ്ഞേ? ഏറ്റവും കുറഞ്ഞ ചെലവില് സീരിയൽ ഉണ്ടാക്കണമെന്നല്ലേ പ്രൊഡ്യൂസർമാർ വിചാരിക്കുക? അപ്പോ അവരെ ചെലവ് കുറക്കാൻ പലതും പറ്റും.
11: ശബ്ദത്തിന്റെ കാര്യം കാക്കക്കുയിലുന്ന എന്നെ എല്ലാവരും വിളിക്കാറ്.
12: സീരിയലിന് ഡെയിലി റേറ്റ് അല്ലേ? പക്ഷേ ഡബിങ്ങിന് അതിന്റെ 60% തരാൻ പറ്റുന്ന പ്രൊഡ്യൂസറുടെ സ്റ്റാൻഡ്. ഇതിന്റെ ഇടയിൽപ്പെട്ട് വലയുന്നത് ഞങ്ങൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാര്.
13: ഇവിടെ തലസ്ഥാനത്ത് താമസിക്കണ്ടേ സാർ? പിന്നെ ഭക്ഷണത്തിനൊക്കെ നല്ല വിലയല്ലേ.
12: ഡബിങ്ങിന് ഇവിടെ അടുത്തുള്ളവര് ഇതിലും കുറഞ്ഞ റേറ്റിന് വരാൻ തയ്യാറാ.
13: അല്ലേലും കലാകാരന്മാരാണല്ലോ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത്.
12: പ്രൊഡ്യൂസർമാർ ഏറ്റവും കുറഞ്ഞ ചെലവില് സാധനം പെട്ടിയിലാക്കാനല്ലേ നോക്കൂ.
11: സാർ, ഈ സീരിയൽ കാരണം എനിക്ക് വേറെ നഷ്ടമുണ്ടായി. ഇൻസ്പെക്ടർ രാജേഷിന് വേണ്ടി എന്റെ താടി എടുക്കേണ്ടി വന്നു. നാട്ടിൽ ഒരു പ്രൊഫഷണൽ നാടകത്തിന് വിളിച്ചപ്പോ മാവ് പൂത്തപ്പോ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് പറഞ്ഞ പോലെയായി സ്ഥിതി. താടിയുള്ള എഴുത്തുകാരൻ ചെയ്തവനെയാ അവർക്ക് വേണ്ടത്.

0: അല്ലാതെ താടിയില്ലാത്ത വിജയനെയല്ല.
1: താടിയല്ലേ, പുഷ്ടിപ്പെടാൻ യൂറിയ ഇട്ടിട്ട് കാര്യമില്ലല്ലോ.
0: ഡയറക്ടർ കർത്താ സാറിനോട് പറഞ്ഞ് കുറച്ച് പൈസ അഡ്വാൻസ് വാങ്ങണം.
2: അത്യാവശ്യമുള്ളതുകൊണ്ടാ അടുത്ത മാസം ഒരു കുറി കിട്ടാനുണ്ട്, അപ്പൊ തിരിച്ചു തരാം.
1: കർത്താ സാറിനെ കാണണമെങ്കിലേ നിങ്ങള് അമ്മായി അമ്മ എന്ന് പറയുന്ന സീരിയൽ ലൊക്കേഷനിലേക്ക് പോവേണ്ടി വരും.
0: അതെന്ത് പറ്റി?
1: ഡയറക്ടറും പ്രൊഡ്യൂസറും മാറി.
2: സാറ് തമാശ പറഞ്ഞാവൂലേ, നടീ നടന്മാര് മാറുകയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ മാറുകയെന്ന് വെച്ചാ?
1: ഈ ലോകത്തിൽ മാറാത്തതായി ഒന്നുമില്ല.
2: ഒന്നുണ്ട് സർ, ആർട്ടിസ്റ്റിന്റെ റെമ്യൂണറേഷൻ.
1: കൊള്ളാ കൊള്ളാ, സൗമ്യക്ക് നല്ല ഹ്യൂമർ സെൻസ് തന്നെയാ.
2: എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല.
1: അത്രയും സന്തോഷകരമല്ലാത്ത ഒരു വാർത്ത കൂടിയുണ്ട്.
0: ഇടിവെട്ടിയവരെ പാമ്പ് കടിച്ചു എന്ന് പറയണ പോലെ ഇനിയിപ്പോ ഇതിലും മോശമായ മറ്റെന്ത് വാർത്ത വരാനാ? സാർ ധൈര്യമായിട്ട് പറഞ്ഞോളൂ.
1: പുതിയ പ്രൊഡ്യൂസർക്കെ ഈ വൈകുന്നേരത്തെ 6:30 എന്ന ടൈം സ്ലോട്ടിനോട് അത്ര താല്പര്യമില്ല.
0: എന്ന് വെച്ചാ?
1: രാത്രി 10:30 സ്ലോട്ട് മതി എന്നാ മൂപ്പര് പറയുന്നത്.
0: അപ്പോ കാണുന്നവരുടെ എണ്ണം കുറയുന്നല്ലേ ഉള്ളൂ.
2: സാരില്ലേ സർ,
1: അതല്ല കാര്യം.
0: പറയൂ, ടെൻഷനാക്കാതെ.
1: റേറ്റിംഗ് കുറവായ സമയമാണ് രാത്രി 10:30.
0: അതെ,
1: ഇത് അതിലേക്ക് മാറ്റുമ്പോ നിങ്ങളുടെ പേയ്മെന്റും.
0: സാർ,
3: രചനാ നിർവഹണം സി കൃഷ്ണകുമാർ, ശബ്ദ സാന്നിധ്യം വിനോദ് കീഴടത്ത്, സി കെ ഷാജി, ധന്യ സി എസ്.
0: കളിക്കൂട്ടം.
4: സുപ്ന പാം മൾട്ടി റബ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
5: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഡോക്ടറുണ്ട്.
4: സുപ്ന പാം.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
9: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744550424.
10: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
11: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
10: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
10: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
11: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണു പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
10: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
11: ശ്രീകാന്ത് നേത്രാലയ.
12: പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും പറയാം. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം ആരാണ്? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന 2014 സച്ചിൻ ടെണ്ടുൽക്കർക്ക് ലഭിക്കുന്നത്. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ കായിക താരവും അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിനാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ കായിക താരം ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന 2014 സച്ചിൻ ടെണ്ടുൽക്കർക്ക് ലഭിക്കുന്നത്. ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ കായിക താരവും അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും സച്ചിനാണ്.
11: ഇതുവരെ കേട്ടത്
10: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
10: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.

വിജയത്തിലേക്കുള്ള നിങ്ങളുടെ സ്വന്തം ദൃഢനിശ്ചയം മറ്റേതൊരു കാര്യത്തെക്കാളും പ്രധാനമാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക. എബ്രഹാം ലിങ്കന്റെ ഈ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വിട പറയുന്നു ഞാൻ ആതിര IP, കൂടെ സിജേഷ് N.

പ്രിയപ്പെട്ടവരെ, സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. പ്രണയത്തിൻ ഓർമ്മയ്ക്കായി എന്ന ആൽബത്തിൽ ജോത്സ്ന, വിധു പ്രതാപ് എന്നിവർ പാടിയത്.

പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ www.egrants.kerala.gov.in എന്ന സ്കോളർഷിപ്പ് പോർട്ടലിൽ സ്കൂൾ ലോഗിനിൽ നിന്നും എൻട്രി ചെയ്യണം. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ഈ ഗ്രാൻസ് ഹോം പേജിൽ ലഭ്യമാണ്. ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 15. ഫോൺ നമ്പർ പറയാം: 0492 2222 3 3 5, 0492 2222 3 5. കേരള വനം വകുപ്പ് ഉത്തരമേഖല സാമൂഹിക വനവത്കരണ വിഭാഗം 2026-27 സാമ്പത്തിക വർഷം കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രകൃതി പഠന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഏകദിന പ്രകൃതി പഠന ക്യാമ്പിന് സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ പരമാവധി 40 പേരടങ്ങുന്ന പഠന സംഘങ്ങൾക്കാണ് ക്യാമ്പ് അനുവദിക്കുക. ക്യാമ്പിലേക്കും തിരിച്ചുമുള്ള യാത്രാ ചെലവ് വിദ്യാലയങ്ങൾ വഹിക്കണം. ഭക്ഷണം പ്രകൃതി പഠന കേന്ദ്രങ്ങളിൽ നൽകും. പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. നിർദ്ദിഷ്ട ഫോറത്തിൽ തയ്യാറാക്കിയ അപേക്ഷ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്റ്റ് എക്സ്റ്റൻഷൻ ഡിവിഷൻ, വനശ്രീ മാത്തോട്ടം, അരക്കിണർ പോസ്റ്റ്, കോഴിക്കോട് 6730028 എന്ന വിലാസത്തിൽ അടുത്ത മാസം 15-നകം ലഭിക്കണം. ഫോൺ നമ്പറുണ്ട്: 8547603871, 8547603871. സമയം 8:34:48. ഇനി അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാ ദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. 35,000 പേർ പരിപാടിയിൽ പങ്കുചേർന്നു. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകൾ വെർച്വലായും ചടങ്ങിൽ സംബന്ധിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗാദിന പരിപാടികളിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം രാജ്യത്തെ 100 പ്രമുഖ കേന്ദ്രങ്ങളിൽ യോഗാദിനാചരണം സംഘടിപ്പിച്ചു. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ നടന്ന യോഗാദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യോഗ ഒരു ജീവിതരീതിയായി മാറുമ്പോൾ അത് മാനവ ഐക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം എല്ലാ പ്രായത്തിലുമുള്ളവർക്ക് വേണ്ടിയുള്ളതാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: For healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ഇന്ന് റാണി ദുർഗാവതി സർവകലാശാലയുടെ

0: യുടെ 36-ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. തുടർന്ന് കുനോ നാഷണൽ പാർക്ക് സന്ദർശിക്കുന്ന രാഷ്ട്രപതി അവിടെ സഹരിയ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പാർക്കിലെ ഫീൽഡ് സ്റ്റാഫുകളുമായും കൂടിക്കാഴ്ച നടത്തും. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ന് ദില്ലിയിലെ ഭാരത് മണ്ഡപത്തിൽ പ്രത്യേക യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 1500-ഓളം മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും ശ്രീ മുരളീധരൻ വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. ലോക്ഭവനിലും യോഗാദിന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും യോഗാദിന പരിപാടി നടന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇന്നലെ യോഗ അഭ്യസിച്ചു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാരിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ നൂറുകണക്കിന് ആളുകളാണ് ലിങ്കൻ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500-ലധികം ആളുകൾ പങ്കെടുത്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ മൂന്ന് തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്യും. കൊൽക്കത്തയിൽ നടക്കുന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടക്കുക. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. 200-ലധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായതായി നാവികസേന വ്യക്തമാക്കി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷയ്ക്ക് മുന്നോടിയായി ജാമറുകൾ, CCTV, ബയോമെട്രിക് സംവിധാനങ്ങൾ, സുരക്ഷാ പരിശോധനാ ജീവനക്കാർ എന്നിവരുടെ സജ്ജീകരണം ഉറപ്പാക്കാൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ രാജ്യവ്യാപകമായി മോക് ഡ്രിൽ നടത്തിയിരുന്നു. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. വ്യാജ വാർത്തകളും ക്രമക്കേടുകളും തടയുന്നതിനായി NTA സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളും സജീവമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @allindiaradionews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. മന്ത്രിയുടെ കണ്ണൂർ ഇരിട്ടിയിലെ വീട്ടിൽ വച്ചാണ് പൂർത്തിയാക്കിയത്. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കേരളത്തിൽ ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഞായറാഴ്ച ഡ്രൈഡേ ആചരിക്കുന്നു. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ പി നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് സ്വവസതിയിലാണ് അന്ത്യം. സംസ്കാരം ഇന്ന് വൈകിട്ട് 3:30 തൈക്കാട് ശാന്തികവാടത്തിൽ നടക്കും. 2022 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിലും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പി നാരായണക്കുറുപ്പിന്റെ വിയോഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ പ്രമുഖർ അനുശോചനം അറിയിച്ചു. കേരളത്തിൽ +1 പ്രവേശനത്തിന്റെ 2 അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. നാളെ രാവിലെ 10 മുതൽ 23 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. അലോട്ട്മെന്റ് വിവരങ്ങൾ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച നിർഭയ ചേതന ദേശീയ പരിശീലന പരിപാടിക്ക് സമാപനമായി. വിശദാംശങ്ങളിലേക്ക്.
2: സ്ത്രീ സുരക്ഷ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ എന്നിവയിൽ പുരുഷന്മാർക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക, അതുവഴി പ്രാദേശിക ഭരണതലത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കുക എന്നിവയാണ് ഈ ദേശീയ പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ അസം, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നീ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 40-ഓളം മാസ്റ്റർ

0: ട്രെയിനർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ ഈ പദ്ധതി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും. 2026 മാർച്ച് 11 തുടക്കം കുറിച്ച നിർഭയ് രഹോ എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായാണ് നിർഭയ് ചേതന നടപ്പിലാക്കുന്നത്. ഇതിലൂടെ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തലങ്ങളിലായി 28,500 മാസ്റ്റർ ട്രെയിനർമാരെ സജ്ജമാക്കും. രാജ്യത്തുടനീളമുള്ള 17,00,000 വരുന്ന പുരുഷ ജനപ്രതിനിധികളിലേക്ക് സ്ത്രീ സുരക്ഷയുടെ സന്ദേശം എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്നാണ് പഞ്ചായത്തീരാജ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്നലെ സ്വീഡനെതിരെ നെതർലൻഡ്സിന് തകർപ്പൻ ജയം. 1-5 നെതർലൻഡ്സ് സ്വീഡനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ 1-5 പരാജയപ്പെടുത്തി. കളിച്ച 2 തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസാവോ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് രാജസ്ഥാനിലെത്തും. രാവിലെ ബിക്കാനീറിൽ എത്തുന്ന അദ്ദേഹം ലാൽഗർഹ് സാബർമതി എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉച്ചയ്ക്ക് ജയ്പൂർ ദർഭംഗ അമൃത് ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫും മെഗാ കോച്ചിംഗ് ടെർമിനലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കും. ലെബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതിന് തൊട്ടുപിന്നാലെയാണ് കൂടിക്കാഴ്ച. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര യോഗാദിനം. ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. രാജ്യത്തെ യോഗാദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗ മാനവ ഐക്യത്തിന്റെ അടിത്തറയായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലും വിപുലമായ യോഗാദിനാഘോഷം. യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി ഇന്ന് കമ്മീഷൻ ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. രാജ്യത്തിനകത്തും വിദേശത്തുമായി പരീക്ഷ എഴുതുന്നത് 23,00,000 വിദ്യാർത്ഥികൾ. കർശന സുരക്ഷയുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നെതർലൻഡ്സിനും ജർമ്മനിക്കും തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8:45

0: മലയാളത്തിന്റെ ഹൃദയതാളത്തിൽ ഇപ്പോൾ ചിത്രമഞ്ചരി.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ചിത്രമഞ്ചരി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ചിത്രമഞ്ചരി.
4: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്ക.
5: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
4: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ ഒക്കെ ശരിയാവൂടോ?
6: എന്താ രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
4: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
6: ഹാ, എന്നാ അതിനിപ്പോ സമയമായി എന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതു, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി, അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
4: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
0: ഹലോ, ഗുഡ് മോർണിംഗ്. രാവിലെ സമയം കൂടുതൽ സുന്ദരമാക്കാൻ ഒരു പിടി നല്ല ചലച്ചിത്ര ഗാനങ്ങളുമായി ചിത്രമഞ്ചരി ആരംഭിക്കുകയാണ്. തിരക്കേറിയ ഒരു ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് സംഗീതത്തിനൊപ്പം അല്പസമയം ചെലവഴിക്കാം. മലയാളത്തിലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ചായക്കപ്പിനൊപ്പമോ ജോലിക്കിടയിലോ യാത്രക്കിടയിലോ ഞങ്ങളോടൊപ്പം അല്പസമയം. ആകാശവാണി മഞ്ചേരി FM, ചിത്രമഞ്ചേരി.

ഇന്ന് ചിത്രമഞ്ജരിയിൽ നിങ്ങളുടെ കൂടെ ഞാൻ എൻ സിജേഷ്. സ്റ്റുഡിയോ സഹായം ആതിര ഐ പി, സാങ്കേതിക സഹായം നൽകുന്നു റോബിൻ വർഗീസ് ഷംസീർ. ചിത്രമഞ്ജരിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.

0: ചിത്രമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ പറയാം, 0483-295-0300, മറ്റൊരു നമ്പർ 0483-295-0800. എത്രയും പെട്ടെന്ന് വിളിച്ചു തുടങ്ങുക. ചിത്രമഞ്ജരി, നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ആദ്യ കോളർ റെഡിയാണെന്ന് തോന്നുന്നു, നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ.
1: ഹലോ,
0: ഹായ്, ഗുഡ് മോർണിംഗ്. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
1: ഗുഡ് മോർണിംഗ്.
0: ആ, നല്ല ശബ്ദമാണ് കേട്ടോ.
1: താങ്ക് യു.
0: ശബ്ദത്തിന്റെ ഉടമയെ കൂടി പറഞ്ഞോളൂ.
1: സ്വപ്ന.
0: സ്വപ്ന, അത് ശരി. എവിടുന്നാണ് സ്വപ്ന?
1: എന്റെ നാട് കുന്നമംഗലം.
0: കുന്നമംഗലം, അത് ശരി. എന്ത് ചെയ്യുന്നു?
1: ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്.
0: അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. പലരും പറയാറുണ്ട് ഈ അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴേ ഭയങ്കര തലവേദനയാണ് എന്ന്.
1: ഏതാണ്ട്
0: അങ്ങനെയൊക്കെയാണ്, അത് സമ്മതിക്കുന്നു അല്ലേ. എന്താണ് മെയിൻ ആയിട്ട് തോന്നുന്ന ഒരു വെല്ലുവിളി എന്താണ് ഈ ഫീൽഡില്?
1: വെല്ലുവിളിയോ?
0: ആ,
1: അങ്ങനെ ഏത് ജോലിക്കും ഉണ്ടാവുമല്ലോ അതിന്റേതായ സ്ട്രെസ്.
0: ആ, സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ കൂടുതൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു മേഖലയാണ് അല്ലേ.
1: അതെ,
0: നമ്മളുടെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയ പാകപ്പിഴകൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം.
1: അതെ.
0: അപ്പൊ എന്താണ് ചെയ്യാറുള്ളത്, ഡബിൾ സ്ക്രൂട്ടിനി ഒക്കെ ചെയ്യോ?
1: ആ, നമുക്ക് എങ്ങനെയാ വെച്ചാല് ഞാൻ വലിയൊരു ഫേമിലാ വർക്ക് ചെയ്യുന്നത്, ബഡ്ജറ്റ് ഫാർമ എന്ന് പറയും. അപ്പോ അതില് ഓരോ സെക്ഷൻ ഓരോരുത്തർക്ക് തരുന്നതാണ്.
0: ഓ, അത് ശരി.
1: നമുക്ക് എല്ലാം മൊത്തമായിട്ട് ചെയ്യേണ്ട ആവശ്യം.
0: അത് ശരി. നമ്മളെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് മുൻപായിട്ട് ഇഷ്ട ഗാനം ഏതാന്ന് ചോദിച്ചോട്ടെ. നമുക്ക് പാട്ട് കേൾക്കാലോ. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഫിലിം കോഹിനൂരാണ് തോന്നുന്നു.
0: കോഹിനൂർ. ആ, പാട്ട് പറഞ്ഞോളൂ. പാട്ട് ഓർമ്മയുണ്ടോ?
1: ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി വരുന്നു.
0: ഒരു നാൾ ശുഭരാത്രി, ആ സിനിമ അല്ലല്ലോ അത്. എനിക്ക് തോന്നുന്നത് ഗുൽമോഹറിലെ പാട്ടാണ്.
1: ആ, ഗുൽമോഹർ, സോറി, മാറി
0: അല്ലേ.
1: ഗുൽമോഹർ.
0: ആ, അപ്പൊ ഇങ്ങോട്ട് ഒരു സമ്മാനം അയച്ചു തരണം കേട്ടോ.
1: ശരി.
0: അപ്പൊ ഇനി പേര് മറക്കണ്ട, സിനിമയുടെ പേര്
1: ഗുൽമോഹർ.
0: ഗുൽമോഹർ എന്ന് പറഞ്ഞിട്ട് മനോഹരമായ ഒരു മരം ഉണ്ട്, പൂക്കളൊക്കെ
1: ഉണ്ടാവും.
0: ആ, അതെ, നമ്മളെ ഈ കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് കൈകളിൽ നഖങ്ങളിലൊക്കെ അത് വെക്കാറുണ്ട് അല്ലേ. ആ, എന്റെ ഒരു സുഹൃത്തിന്റെ വീടിന്റെ പേരും ഗുൽമോഹർ എന്നാണ്. ആ, അതുകൊണ്ട് ഞാൻ
1: ഗുൽമോഹർ ഇടണം വിചാരിച്ചിരുന്നു. പിന്നെ അടുത്തൊരു വീടിന്റെ പേര് അതായതുകൊണ്ട് കർണികാരെന്നാക്കി.
0: ഓ, അത് ശരി. പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള് പറയൂ, നാട്ടിലെന്തൊക്കെ വിശേഷങ്ങൾ?
1: നാട്ടില് ഇപ്പം മഴയൊന്നും ഇല്ല, കുറച്ചു മുമ്പ് നല്ല മഴയായിരുന്നു.
0: അതെ, ശരി. വീട്ടിലെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞില്ല, ആരൊക്കെ ഉണ്ട് എന്നൊന്നും പറഞ്ഞില്ല.
1: ഇവിടെ ഹസ്ബൻഡ്, മകൻ, അമ്മ.
0: ആഹാ, ഹസ്ബൻഡിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ, എല്ലാരും കേൾക്കട്ടെ.
1: ഹസ്ബൻഡ് പേര് അനിൽകുമാർ, മകൻ അലൻ.
0: അതെ, ശരി.
1: അമ്മ വിമല.
0: ആഹാ, അദ്ദേഹം എന്ത് ചെയ്യുന്നു?
1: മെഡിക്കൽ ഷോപ്പിലാണ്.
0: മെഡിക്കൽ ഷോപ്പില്. അപ്പൊ മരുന്നൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരാറില്ല?
1: ഇല്ല, ഞാനിപ്പോ ഓൾറെഡി പനിയായിട്ടിരിക്കുകയാണ്.
0: അപ്പൊ ജസ്റ്റ് ഒരു ഫോൺ കോൾ അല്ലേ. ജസ്റ്റ് ഒരു ഫോൺ കോൾ ചെയ്യും.
1: ഫാർമസിയാണല്ലോ.
0: ഓ, അത് ശരി. ആ, ഫാർമസിയിൽ അക്കൗണ്ടന്റ് ആണ് അല്ലേ.
1: നമ്മള് ജനറിക് മെഡിസിൻ ആണ്.
0: ഓ, അത് ശരി. ആ, ആ,
1: ചെയിൻ ഓഫ് ഫാർമസിയാണ്.
0: ഓ, അത് ശരി.
1: വളരെ വിലക്കുറവില് ജനറിക് മെഡിസിൻ.
0: ആ, നല്ല കാര്യം. സാധാരണ ആളുകൾക്കും വാങ്ങിക്കാൻ പറ്റൂ അല്ലേ.
1: അതെ, അതെ, എത്രയോ വ്യത്യാസമാണ് പുറമേ ഉള്ള മെഡിക്കൽ ഷോപ്പും നമ്മളെ മെഡിക്കൽ സ്റ്റോറും തമ്മിൽ.
0: അതെ, ശരി. ഈ മരുന്നിന്റെ ഒക്കെ മേഖലയിലെ വലിയ തരത്തിലുള്ള തട്ടിപ്പുകളും അതുപോലെ കൃത്യമല്ലാത്ത മരുന്നുകളൊക്കെ ലാഭത്തിന് വേണ്ടി കൊടുക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞൊരു മേഖലയാണ് അല്ലെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ചില മരുന്നുകളൊക്കെ നിരോധിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് എന്താണ് ചെയ്യാറുള്ളത്?
1: നമ്മുടെ പ്രോഡക്റ്റ് ജനറിക് ആയതുകൊണ്ട് തന്നെ നമ്മളത് ക്വാളിഫൈഡ് ആയ മരുന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഞങ്ങളെ സംരംഭം കുറച്ച് ഡോക്ടേഴ്സ് നടത്തുന്നതാണ്.
0: അപ്പം
1: ഏതെങ്കിലും കസ്റ്റമർ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് എന്തെങ്കിലും പറഞ്ഞാൽ അത് സർട്ടിഫിക്കറ്റ് അയച്ചിട്ട് ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ പിന്നെ അത് നമ്മള് വിപണിയിൽ കൊടുക്കുന്നു.
0: ഈ സാധാരണക്കാരോട് എന്താണ് പറയാനുള്ളത്, മരുന്ന് വാങ്ങുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്?
1: ക്വാളിറ്റി.
0: ക്വാളിറ്റി മീൻസ്
1: നമുക്ക് കണ്ടന്റ് കറക്റ്റ് ആയിരിക്കണം.
0: അല്ലെ, സാധാരണ ഒരാള് വാങ്ങുന്ന സമയത്ത് അതിന്റെ കോണ്ടന്റ്സ് എല്ലാം വായിച്ച് മനസ്സിലാക്കാൻ ചിലപ്പോ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് വരില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് എല്ലാ മരുന്നുകളുടെയും പുറമേക്ക് ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. അതെ, അതെ. അപ്പൊ എന്ത് ചെയ്യുന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ് അല്ലെ.
1: അപ്പൊ
0: എനിക്ക് തോന്നുന്നു വിശ്വാസയോഗ്യമായ കടകളിൽ നിന്ന് മാത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ അത്തരം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക അല്ലേ.

0: അത് ശരി. പിന്നെ എന്തൊക്കെയാണ് ഹോബീസ് ഒക്കെ?
1: ഹോബീസ് കഥ എഴുതും.
0: കഥ എഴുതും, അത് ശരി. പക്ഷെ ഇപ്പൊ ഒരു കഥ പറയാൻ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ.
1: പ്രതിലിപി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്.
0: ഓ, അത് ശരി.
1: അതില് എഴുതാറുണ്ട്.
0: എഴുതാറുണ്ട്, നല്ല കാര്യം. ആ കഥ എങ്ങനെ പെട്ടെന്ന് മനസ്സിലേക്ക് വരാറാണോ, അതോ ഒരു കഥ എഴുതണം എന്ന് മനഃപൂർവ്വം വിചാരിച്ചിരുന്ന് എഴുതാറാണോ?
1: അല്ല, ഞാൻ എഴുതുക നോവലാണ്. 150-160 പാർട്ടൊക്കെ നോവൽസ് ആണ് എഴുതുക.
0: അപ്പൊ മൂഡ് തോന്നുമ്പോ ഇരുന്ന് എഴുതുക. എന്താ ചെയ്യാറുള്ളത്?
1: ഡെയിലി ഡെയിലി പോസ്റ്റ് ചെയ്യുക.
0: ഡെയിലി പോസ്റ്റ് ചെയ്യണം. ഒരു എപ്പിസോഡ് ആയിട്ടാണോ ചെയ്യാറ്?
1: അതെ അതെ അതെ.
0: ഓ, അത് ശരി. അപ്പൊ എന്തായാലും അടിപൊളിയായി മുന്നോട്ട്
1: പോകണം. സത്യം പറഞ്ഞാൽ ഞാനില്ലേ കോഴിക്കോട്, ഞങ്ങളുടെ ഇവിടെയാണല്ലോ കുന്നമംഗലം.
0: അതെ.
1: അപ്പൊ ഞാൻ കോഴിക്കോട് FM ആയിരുന്നു വെക്കാറ്, റിയൽ FM.
0: അത് ശരി.
1: അപ്പൊ ഇപ്പൊ വീട് താമസം കഴിഞ്ഞു പുതിയ വീട്ടിലേക്ക് വന്നപ്പോ എനിക്ക് കോഴിക്കോട് FM കിട്ടുന്നില്ല. മഞ്ചേരി, അങ്ങനെയാണ് ഞാൻ മഞ്ചേരി FM.
0: അത് നന്നായി. അതുകൊണ്ട് ഇപ്പൊ മഞ്ചേരി FM സ്ഥിരമായിട്ട് കേൾക്കാറില്ലേ?
1: ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മഞ്ചേരിയിലത്തെ ഫാനാണ്.
0: ഇനി മഞ്ചേരി FM ആണ് കേൾക്കേണ്ടത്.
1: 6 മണിക്ക് എഴുന്നേറ്റ് ആദ്യം
0: റേഡിയോ ആണ് ഓൺ ചെയ്യാ.
1: കാരണം കിച്ചണിൽ വേറെ ആരുമില്ലല്ലോ, അതൊക്കെ കൂട്ട് റേഡിയോ ആണ്.
0: അപ്പൊ ആകാശവാണി മഞ്ചേരി FM-നെയാണ് ഒരു കൂട്ടായി വെച്ചിട്ടുള്ളത്.
1: കൊറേ ദിവസമായി ട്രൈ ചെയ്യുന്നു, കിട്ടുന്നില്ല.
0: വളരെ സന്തോഷം.
1: നേരത്തെ ട്രൈ ചെയ്യാൻ തുടങ്ങി.
0: ഇന്നത്തെ ഫസ്റ്റ് കോളർ ആയിട്ട് കിട്ടുകയും ചെയ്തു
1: ആണല്ലേ.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ഓ, തീർച്ചയായും.
0: ഒരു ഇടവേള എടുത്തതിന് ശേഷം വീണ്ടും ചിത്രമഞ്ചേരിയിലേക്ക് വിളിക്കണം കേട്ടോ. മഞ്ചേരി FM-ന്റെ കൂടെ ഉണ്ടാവണം.
1: കൂടെ ഉണ്ടാവും.
0: ഒരുപാട് സന്തോഷം.
1: പിന്നെ ഞങ്ങളുടെ പണ്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു, അമ്മണി ടീച്ചർ. ടീച്ചറിന്റെ മോള് മഞ്ചേരി FM-ൽ ഉണ്ടായിരുന്നു, രജിതാന്ന് പറഞ്ഞിട്ട്. അവിടെ ഉണ്ടോ?
0: നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ഓ, ശരി.
0: വിശേഷങ്ങൾ നമുക്ക് വീണ്ടും പങ്കുവെക്കാം കേട്ടോ, പിന്നീട് ഒരു എപ്പിസോഡ് പങ്കുവെക്കാം.
1: എന്തെങ്കിലും എന്റെ ഒരു അന്വേഷണം.
0: തീർച്ചയായും, തീർച്ചയായും. നമുക്ക് പാട്ടിലേക്ക് പോകാം. ചിത്രം ഗുൽമോഹർ.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കൂ.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400180100.
2: ചിത്രമഞ്ജരി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരിയാണ്, ആകാശവാണി 102.7 മഞ്ചേരി FM-ൽ നിന്നും. ഇപ്പോൾ സമയം 9 മണിയായിരിക്കുന്നു. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം, 04-83-295-0300. മറ്റൊരു നമ്പർ 04-83-295-0800. അപ്പോൾ സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണല്ലേ. അതുകൊണ്ട് തന്നെ ചിത്രമഞ്ജരിയിലേക്ക് വിളിച്ചാൽ നമുക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നല്ല മനസ്സിനിണങ്ങുന്നൊരു പാട്ടൊക്കെ കേട്ട് സുഖമായിട്ടിരിക്കാം. എന്തായാലും നമുക്ക് അടുത്ത കോളറുണ്ട്, ആരാന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്.
3: ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
4: അഭിനവ്
3: അല്ലേ? അഭിനവ് പേര് പറയുന്നത് കറക്റ്റ് ആയിട്ട് പറയണം, സ്വന്തം പേരല്ലേ. അഭിനവ് എന്ന് പറയുന്നത് അഭിനവ് എന്നല്ലേ പേര്? അതാണ്, അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ ഉച്ചരിക്കണം കേട്ടോ. എവിടെയാ സ്ഥലത്തിന്റെ സ്ഥലം പറഞ്ഞില്ല?
4: പാലക്കാട്.
3: പാലക്കാട്. ആഹാ, എന്തൊക്കെയുണ്ട് പാലക്കാട് വിശേഷങ്ങള്?
4: പാലക്കാടൊക്കെ അങ്ങനെ പോണു.
3: മഴയുണ്ടോ?
4: ആ, ഇപ്പൊ ഒന്നും മഴയില്ല. ഇന്നലെയൊക്കെ മഴ, മിന്നാനൊക്കെ മഴയുണ്ടായിരുന്നു. മഴയ്ക്ക് വെയിലുണ്ട്.
3: അത് ശരി. പിന്നെ കരിമ്പനകളൊക്കെ ഉണ്ടോ അഭിനവിന്റെ നാട്ടില്?
4: പിന്നെ
3: ഉണ്ട്,
4: കരിമ്പനകളുടെ നാടല്ലേ പാലക്കാട്.
3: അപ്പൊ പന നമുക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടും അപ്പം. നമ്മളവിടെയൊക്കെ റോഡ് സൈഡിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോ കാണാറുണ്ട് പനനങ്കൊക്കെ. അങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ അത് നമ്മൾ ഫ്രഷ് ആയിട്ട് മരത്തുനിന്ന് പറിച്ചൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരു ദിവസം അഭിനവിന്റെ വീട്ടിലേക്ക് വരാം. നമുക്ക് നാടൊക്കെ കണ്ട് ഉത്സവങ്ങളും ഒക്കെ കൂടി പോരാല്ലേ. അഭിനവ് എന്ത് ചെയ്യുന്നു?
4: പ്ലസ് ടു
3: കഴിഞ്ഞിരിക്കുകയാണോ? ജോയിൻ ചെയ്തില്ലേ
4: വേറെ?
3: ഏതാണ് പ്ലാൻ ചെയ്ത കോഴ്സ്?
4: ഞാൻ നേഴ്സിംഗ്.
3: നേഴ്സിംഗ്? അത് ശരി. ആഹാ, ബി എസ് സി നേഴ്സിംഗ്. അപ്പൊ കോളേജൊക്കെ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. നാട്ടിലാണോ അന്വേഷിക്കുന്നത് അതോ കേരളത്തിന് പുറത്താണോ?
4: ഞാൻ നാട്ടിലാണ് അന്വേഷിക്കുന്നത്. പുറത്തു
3: നാട് വിട്ട് നമ്മൾ പോവില്ല അല്ലേ? അതെ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ അങ്ങനെ വാശി പിടിക്കേണ്ട, നല്ല കോഴ്സുകൾ അത് എവിടെയാണോ നല്ലൊരു സ്ഥാപനത്തിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് പഠിക്കാം. കാരണം നമ്മൾ എന്തായാലും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി പുറത്തൊക്കെ പോകേണ്ടി വരില്ലേ.
4: അപ്പൊ
3: നമ്മള് സ്വന്തം നാടുമായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് ബോണ്ട് വെച്ചിരുന്നാലേ ചിലപ്പോ ബുദ്ധിമുട്ടാവും.

0: അത് ശരിയാണ്.
1: അപ്പൊ അഭിനവ് എന്തായാലും വിശദമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ.
0: നമ്മുടെ നാട്ടിൽ ഇത്ര നല്ല കോളേജ് ഉള്ളപ്പോ നമ്മളെന്തിനാ പുറത്ത്?
1: അതെ അതെ അതെ. അല്ല നമ്മുടെ നാട് മോശമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ.
0: അല്ല അല്ല,
1: പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടിലെ അച്ഛൻ അമ്മ അനിയത്തി.
1: അനിയത്തി എന്ത് ചെയ്യുന്നു?
0: അനിയത്തി ഇനി പ്ലസ് ടു പോയി.
1: ഇനി പ്ലസ് ടുലേക്ക്. ആഹാ, അപ്പം ഒരു വയസ്സിന് ഡിഫറൻസ് ആണ് അല്ലേ.
0: ആ ഒരു വയസ്സ് ഡിഫറൻസ്.
1: ആ, അനിയത്തിയുടെ പേരെന്താ?
0: അഞ്ജന.
1: അഞ്ജന. അഭിനവ് അഞ്ജന അല്ലേ.
0: അതെ അതെ.
1: ആ ശരി. അടി ഉണ്ടാവാറുണ്ടോ അഭിനവ്? ചെറുതായിട്ട്, അത് പിന്നെ സ്വാഭാവികമാണല്ലോ അല്ലേ.
0: അതെ അതെ.
1: ആ ശരി. എന്താണ് പ്രധാനമായിട്ടും അടി ഉണ്ടാവാനുള്ള ഒരു കാരണം ഉണ്ടാവാറ്?
0: പ്രധാനമായിട്ട് അടി ഉണ്ടാവണ കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച്
1: മൊബൈൽ ഫോൺ ആയിരിക്കും.
0: ഏയ് മൊബൈൽ ഫോൺ
1: ഇല്ല, കൂടുതൽ സമയം ഇയാൾ മൊബൈൽ കാണുന്നുണ്ട് എന്ന് അമ്മയോടും അച്ഛനോടും പറഞ്ഞു കൊടുക്കാറുണ്ടോ അഞ്ജന പോയിട്ട്?

0: അഞ്ജന.
1: അഞ്ജന, അഭിനവ് അഞ്ജന അല്ലേ?
0: അതെ അതെ.
1: ആ ശരി. അടി ഉണ്ടാവാറുണ്ടോ അഭിനവേ?
0: ചെറു സമയത്ത്,
1: ചെറുതായിട്ട്, അത് പിന്നെ സ്വാഭാവികമാണല്ലോ അല്ലേ?
0: അതെ അതെ.
1: ആ ശരി. എന്താണ് പ്രധാനമായിട്ടും അടി ഉണ്ടാവാൻ ഒരു കാരണം ഉണ്ടാവാറ്?
0: പ്രധാനമായിട്ട് അടി ഉണ്ടാവണ കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച്
1: മൊബൈൽ ഫോൺ ആയിരിക്കും.
0: മൊബൈൽ ഫോണൊന്നും
1: ഇല്ല, കൂടുതൽ സമയം ഇയാൾ മൊബൈൽ മൊബൈൽ
0: അല്ല.
1: കാണുന്നുണ്ട് എന്ന് അമ്മയോടും അച്ഛനോടും പറഞ്ഞു കൊടുക്കാറുണ്ടോ അഞ്ജന പോയിട്ട്?
0: ഇതൊക്കെ അങ്ങനൊന്നും അടി ഉണ്ടാവാറില്ല. നമ്മളെ ഭരിക്കാൻ വരില്ല, അതൊന്നും ഇഷ്ടമല്ല.
1: ആ നമ്മളെ ആരും അതിനെ കൺട്രോൾ ചെയ്യാൻ വരണ്ട, നമ്മൾ ചെയ്തോളാം അല്ലേ.
0: അത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യും. നമ്മള് അനിയത്തി വിചാരിച്ച് നിൽക്കുമ്പോ നമ്മളെ കാട്ടിൽ വലിയ ചേച്ചിമാരെ
1: അനിയത്തി ചില സമയത്ത് ചേച്ചിയെ പോലെ പെരുമാറും.
0: ആ
1: അതൊന്നും നമ്മളോട് നടക്കില്ല അല്ലേ.
0: ആ നമ്മള് കൊച്ചയിലേ
1: ആ അതാണ് പിന്നെ വേറെന്തൊക്കെയാ നാട്ടില്? സുഹൃത്തുക്കളോ ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
0: ആ ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട്.
1: ഉണ്ട്, ഉഷാറായി പോകുന്നു അപ്പം.
0: അതൊക്കെ ഉഷാറായി പോകും.
1: അത് ശരി. വേറെന്തൊക്കെയാ അഭിനവിന് ഇഷ്ടമുള്ള കാര്യങ്ങള് ഒഴിവ് സമയത്തൊക്കെ? ഫുൾ ടൈം റീൽസ് കണ്ടിരിക്കുകയാണോ? ഹലോ. എന്തായാലും അഭിനവിന്റെ കോൾ കട്ടായി പോയി, നമുക്ക് ഒരു പാട്ടിലേക്ക് പോകാം.

0: ഇതിപ്പോ ആദ്യത്തെ അനുഭവം അല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്ക.
1: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ലെന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
0: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ?
2: എന്താ, രണ്ടാളും കൂടെ ഭയങ്കര ചർച്ചയിലാണല്ലോ.
0: എന്റെ ചേച്ചി ഒന്നും പറയണ്ട, ഇത്തവണയും പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവായി, അതിന്റെ വിഷമത്തിലാണ്. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു.
2: ഹാ, എന്നാ അതിനിപ്പോ സമയായിന്ന് കൂട്ടിക്കോ. അവിടെ മോൾക്കും കുറെ കാലമായിട്ടും കുട്ടികളില്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, കുറെ ചികിത്സിച്ചതുവാ, അതൊന്നും ഒരു ഫലവും കണ്ടില്ല. അവസാനം അവള് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിലെ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തി. ഇപ്പൊ റിസൾട്ട് പോസിറ്റീവായി. അവളും മരുമോനും ഭയങ്കര സന്തോഷത്തിലാ, കൂടെ ഞങ്ങളും.
0: ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 181 000.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരിയാണ്. ചിത്രമഞ്ജരിയിൽ ആദ്യം തന്നെ സ്വപ്ന വിളിച്ചു കുന്നമംഗലത്ത് നിന്നും, അതിനുശേഷം പാലക്കാട് നിന്നും അഭിനവ് വിളിച്ചു അല്ലേ. അവരൊക്കെ വിശേഷങ്ങൾ പങ്കുവെച്ചു. എന്തായാലും നമ്മളുടെ അടുത്ത കോളർ റെഡിയാണ്, ആരാ നോക്കാം നമുക്ക്. ഹലോ.
4: ഹലോ,
3: ഹായ്, വെൽക്കം ടു ചിത്രമഞ്ജരി.
4: താങ്ക് യു.
3: പേര് പറഞ്ഞോളൂ.
4: എന്റെ പേര് ആതിര, ചേലാരി എന്ന് വിളിക്കുന്നു.
3: ആതിര, ആ ഇവിടെ സ്റ്റുഡിയോയിൽ ഒരു ആതിര ഇരിപ്പുണ്ട്. ചേലാരി അല്ലേ. ആ എന്തൊക്കെയാ വിശേഷങ്ങൾ?
4: നല്ല വിശേഷം, സുഖമായിട്ട്.
3: യൂണിവേഴ്സിറ്റിയുടെ അടുത്തല്ലേ ചേലാരി എന്ന് പറയുന്നത്? എന്ത് ചെയ്യുന്നു ആതിര?
4: ഞാൻ ഹൗസ്
3: വൈഫാണ്. നേരത്തെ വർക്ക് ചെയ്തിരുന്നോ?
4: ചെയ്തിരുന്നു.
3: പിന്നെ എന്ത് പറ്റി?
4: കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പിന്നെ
3: മടിയായി. 2026 എന്തായാലും ആതിരയുടെ മടിയൊക്കെ മാറി വീണ്ടും ജോലിയിലേക്ക് ജോയിൻ ചെയ്യട്ടെ. അങ്ങനെ വർക്ക് ചെയ്തവരെ പിന്നീട് വീട്ടിൽ നിൽക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാറില്ലേ? സമയം പോവാത്തൊരു പ്രശ്നം, ബോറടിക്കുന്ന പ്രശ്നം. പിന്നെ പുതിയ വസ്ത്രങ്ങൾ, ഡ്രസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പുറത്തു പോവാനൊരു ചാൻസ് കിട്ടാത്ത പ്രശ്നം
4: വരാറുണ്ട്.
3: അത് നല്ലോണം ഉണ്ട് അല്ലേ. മേക്കപ്പ് ഒക്കെ ചെയ്ത് പുതിയ ഡ്രസ് ഒക്കെ ഇട്ട് പുറത്തു പോകാനുള്ള ചാൻസ് കുറവാണ്. ഹസ്ബൻഡിനോട് ഇങ്ങനെ പറയണല്ലേ, നമുക്കൊന്ന് പുറത്തു പോവാം.
4: നമ്മളിപ്പോ ഈ ആഴ്ച ഫുള്ള് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ അവരൊരു ദിവസമല്ലേ വീട്ടിലിരിക്കാനാവും തോന്നുന്നു, നമുക്ക് പുറത്തു പോവാനാവും തോന്നുന്നു.
3: അതാണ് പ്രശ്നം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഒരു മേഘം അല്ലേ അടിഞ്ഞു കൂടാറുള്ള ചാൻസ് ഉണ്ട് അല്ലേ.
4: ഞായറാഴ്ച ദിവസം.
3: അതെ, എങ്ങനെയാണ് സമയം കളയാറുള്ളത് വീട്ടില്? വീട്ടില് ജോലി ഇഷ്ടം പോലെ ഉണ്ടാവും, എന്നാൽ പോലും
4: അല്ല, ചെറിയ ആളുണ്ട്, മോൻ 2 വയസ്സാണ് ചെറിയ ആളൊക്കെ. അവന്റെ പിന്നാലെ തന്നെ നടന്നാ തന്നെ ഒരു വിധം നേരം പോവും. പിന്നെ വായിക്കും, എഴുതും.
3: നമുക്ക് ആദ്യം തന്നെ ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
4: എനിക്ക് പവിഴം പോൽ പവിഴാധരം പോൽ
3: നല്ല പാട്ടാണ് അല്ലേ. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പ്. ശരി, ഈ പാട്ട് രണ്ടുപേരും മൂളുന്നോ?
4: ഇഷ്ടമല്ല പാട്ടല്ലേ? ഇഷ്ടമുള്ള പാട്ടാണ്.
3: ധൈര്യമായിട്ട് മൂളിക്കോളൂ.

0: നന്നായി പാടി കേട്ടോ.
1: താങ്ക് യു.
0: ഈ പാട്ട് ആരാണ് മ്യൂസിക് എന്നറിയോ?
1: ഇല്ല ഇല്ല,
0: ജോൺസൺ മാഷ കേട്ടോ, ജോൺസൺ.
1: എഴുതിയിരിക്കുന്നത്
0: ഒ എൻ വി കുറുപ്പാണ്, പാടിയത് പിന്നെ എല്ലാവർക്കും അറിയാം. ആരാ? യേശുദാസ് അല്ലേ. അപ്പൊ നമുക്ക് ആകാശവാണി മഞ്ചേരി FM ഒക്കെ സ്ഥിരം കേൾക്കാറുണ്ടോ?

0: ഞാന് എന്താണ് മഞ്ചേരി അല്ല, ഞാൻ തൃശ്ശൂർ FM ആണ് ആകാശവാണിയാണ് കൂടുതൽ കേൾക്കാറുണ്ടായിരുന്നത്.
1: അപ്പൊ
0: എന്റെ
1: ഇന്ന് മുതൽ
0: വീട്
1: മഞ്ചേരി FM കേൾക്കണം കേട്ടോ.
0: കേൾക്കാം.
1: കൂടുതൽ
0: ഞാൻ ഇടയ്ക്ക്
1: സമയം മഞ്ചേരി FM കേൾക്കണം.
0: ഇവിടെ വന്നപ്പോ പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് വേറെ വഴിയാണ് ഇപ്പൊ കേക്കല്.
1: അതെ ശരി.
0: അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറി കേൾക്കാറുണ്ട്.
1: അതെ ശരി.
0: ഇന്നിപ്പോ ഞാന് എന്താണ് ഒരു യാദൃശ്ചികമായിട്ടാണ് ഇന്ന് ഞാൻ മഞ്ചേരി വെച്ചത്.
1: അപ്പോഴത്തന്നെ വിളിച്ചിട്ട് കിട്ടി,
0: അപ്പൊ
1: എത്രയോ പേര് ശ്രമിച്ചിട്ട് കിട്ടാത്തതാണ്.
0: വിളിച്ചതാണ്.
1: അതെ അതെ, കുറെ പേര് ശ്രമിച്ചിട്ട് കിട്ടാത്തതാണ്. അപ്പൊ ഇന്ന് വിളിച്ചപ്പോ കിട്ടിയല്ലോ,
0: അതെ
1: അപ്പൊ
0: അതെ,
1: ഭാഗ്യം കൂടെ ഉണ്ട് കേട്ടോ.
0: സന്തോഷം സന്തോഷം.
1: അതെ, അപ്പൊ നമുക്ക് ഇന്നാലും പാട്ടിലേക്ക് പോയാലോ. കുറെ പേര് കാത്തു നിൽക്കുന്നതല്ലേ. ഇന്നാണെങ്കിൽ ചിത്രമഞ്ജരിയുടെ സമയം കുറവുമായിരുന്നു. അപ്പൊ നമുക്ക് ഇഷ്ട പാട്ടിലേക്ക് പോകാം. ഇനിയും ഒരു ഇടവേളയ്ക്ക് ശേഷം വിളിക്കണം കേട്ടോ. ഒരുപാട് സന്തോഷം.
0: ഓ താങ്ക് യു.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റ് ആപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 പ്രോ 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റ് ആപ്പിളിൽ ഏജൻസീസ്.
2: ചിത്രമഞ്ജരിയുടെ ഈ ഭാഗം നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ചിത്രമഞ്ജരി നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ചിത്രമഞ്ജരി.
5: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
6: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
7: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തു.
8: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
7: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
8: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744555024.
2: അങ്ങനെ ചിത്രമഞ്ജരിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. വിളിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. വിളിച്ച് കിട്ടാത്തവർ നിരാശപ്പെടേണ്ട, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഒരു ദിവസം നിങ്ങളുടെ ട്രെയിൻ വന്നെത്തും.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 20:52. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ മധ്യപ്രദേശിലെ ജബൽപൂരിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യ അതിഥിയായി. കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര യോഗാദിന പരിപാടിയുടെ പ്രധാന സെഷന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകി. യോഗാദിനാഘോഷത്തിൽ ഡൽഹിയിൽ നിരവധി കേന്ദ്രമന്ത്രിമാരും സംഘടനകളും പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു. കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ശാന്തിപാതയിൽ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് അഗ്നിരക്ഷാസേനയെ ആധുനികവൽക്കരിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് പ്രത്യേക ഫണ്ട് ലഭ്യമാക്കുന്നതിന് നടപടി ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. കോഴിക്കോട് നരുക്കുനി അഗ്നിരക്ഷാനിലയത്തിന്റെ കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട്ടെ നിപ്പ രോഗബാധിതന്റെ സമ്പർപ്പട്ടികയിൽ ഉൾപ്പെട്ട ആരോഗ്യ പ്രവർത്തകയുടെ പരിശോധനാ ഫലവും നെഗറ്റീവ്. ഇതോടെ സമ്പർക്ക പട്ടികയിലെ 15 പേരുടെയും പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ 8-ാം ഘട്ടം കണ്ണൂരിൽ ആരംഭിച്ചു. അടുത്ത മാസം 13 വരെയാണ് പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പാലക്കാട് വാട്ടർ ഗൺ ഉപയോഗിച്ച് JCB കഴുകുന്നതിനിടെ ഷോക്കേറ്റ് ഡ്രൈവർ മരിച്ചു. വീരമംഗലം ഒടുവങ്ങാട്ടിൽ സിദ്ദീഖാണ് മരിച്ചത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ചെന്നൈയിൽ 9 വിക്കറ്റിനാണ് ഇന്ത്യ അഫ്ഗാനെ തകർത്തത്.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ ആപ്പിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
1: ട്വിറ്റർ ആപ്പിൽ ഏജൻസീസ്.
3: യ്യോ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷാന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
5: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
7: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
8: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
7: ഫോൺ 9744550424.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ട്രെയിൻ സമയം.
7: ട്രെയിൻ നമ്പർ 1669 മംഗലാപുരം കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28 നമ്പർ 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5632 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
8: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: വായിക്കുന്നത് എൻ സിജേഷ്. പന്തല്ലൂർ PHSS സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വായന വാരാചരണത്തിന് തുടക്കമായി. സ്കൂളിലെ അധ്യാപകൻ റമീസ് സംവിധാനം ചെയ്ത താളുകളിലേക്ക് എന്ന ഷോർട്ട് ഫിലിം പ്രദർശനത്തോടെയായിരുന്നു തുടക്കം. പ്രതിജ്ഞ, കാവ്യവസന്തം, എഴുത്തുകൂട്ടം, വായനക്കൂട്ടം, സർഗസാഹിത്യ പ്രശ്നോത്തരി, പൂർവസ്മൃതി, ഹൈക്കു കവിതാരചനാ മത്സരം, ചിത്രവായന, എന്റെ പ്രിയ

0: പ്രിയപ്പെട്ട പുസ്തകം, എൻ്റെ വായന വഴികൾ, കളിക്കളത്തിൽ പന്തുരുളുമ്പോൾ തുടങ്ങിയ പരിപാടികൾ ഒരുക്കി. സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ മലപ്പുറം നഗരത്തിലെയും നഗരത്തെ ബന്ധിപ്പിക്കുന്നതുമായ റോഡുകളുടെ വികസനത്തിന് 30 കോടി രൂപ അനുവദിച്ചു. നഗരത്തെയും നഗരത്തോട് ചേർന്നുള്ള ഏകദേശം 40 കിലോമീറ്റർ പരിധിയിലും വരുന്ന പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിയായിരിക്കും സിറ്റി റോഡ് വികസനം നടപ്പാക്കുക. റോഡ് വികസനത്തിൽ മാത്രം ഒതുങ്ങാതെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ച് റോഡിന്റെ വീതി കൂട്ടുക, റബ്ബറൈസ് ചെയ്യൽ, ഇന്റർലോക്ക് ടൈൽപ്പാകിയ നടപ്പാത, വാഹന പാർക്കിംഗ് സൌകര്യം വർദ്ധിപ്പിക്കൽ, അലങ്കാര തെരുവു വിളക്കുകൾ സ്ഥാപിക്കൽ, പ്രധാന കേന്ദ്രങ്ങളിൽ ബസ് ബേ, അഴുക്കുചാൽ നവീകരണം തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടും.
1: നാട്ടുവൃത്താന്തം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. ഇനി കേൾക്കാം

0: ഞാനൊരു പാട്ടുപാടാം.
1: പാടിക്കോളൂ. അല്ല, എന്താണ് ഇന്നൊരു പാട്ടുപാടാനുള്ള മൂഡൊക്കെ പരസ്പരം വായിക്കണ്ടേ?
0: ഇന്ന് പാട്ട് പാടിയില്ലെങ്കിൽ പിന്നെ എന്ന് പാടാനാണ് ജിഷ?
1: അതെന്താ ഇന്നത്തെ പ്രത്യേകത?
0: ഇന്ന് എന്താണ് തീയതി?
1: ഇന്ന് ജൂൺ 21.
0: ജൂൺ 21 വേൾഡ് മ്യൂസിക് ഡേ ആണ് എന്നറിയില്ലേ?
1: ഓ, അത് ശരി.
0: അതെ, ഈ ദിനാചരണത്തിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. പാർക്കിലും ബീച്ചിലും പൊതു ഇടങ്ങളിലുമെല്ലാം വളരെ ആവേശത്തോടെ പാട്ടുപാടാൻ പ്രോത്സാഹിപ്പിക്കുന്ന 120 രാജ്യങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ദിനമാണ്. അപ്പോൾ പിന്നെ നമ്മളും ഒന്ന് പാടേണ്ടേ?
1: തീർച്ചയായും പാടണം.
0: എന്നാൽ പാടിക്കോളൂ.
1: ഞാനിപ്പോ പാടിയ ശ്രോതാക്കൾ പാടുപെടും, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല, കത്തുകൾ വായിക്കാം.
0: ഓക്കെ, ശ്രോതാക്കളുടെ മനസ്സിലെ ആശയങ്ങളും അഭിപ്രായങ്ങളും പാട്ടായി വിരിയട്ടെ, അല്ലെ?
1: അതെ.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാവർക്കും പരസ്പരത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഞാൻ മുനിരാമയൂർ,
1: ഞാൻ എം ജിഷ. ആദ്യത്തെ കത്ത് വായിക്കാം. അയച്ചിരിക്കുന്നത് പുറ്റമണ്ണയിൽ നിന്ന് എം വേലായുധനാണ്. ജൂൺ 10 ഉച്ചയ്ക്ക് 1 കേട്ട ഗാനാമൃതത്തിൽ മാവിനെക്കുറിച്ചും മാമ്പഴത്തെക്കുറിച്ചുമുള്ള ഗാനങ്ങളാണ് കേട്ടത്. ലാസ്റ്റ് പച്ചമാങ്ങയെക്കുറിച്ചുള്ള ഒരു ഗാനവും കേട്ടു. ഗാനങ്ങളെല്ലാം എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളായിരുന്നു. രാവിലെ 6:15 പ്രഭാത ഗീതത്തിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നല്ല അയ്യപ്പഭക്തി ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യാമോ?
0: മാമ്പഴത്തിന്റെ തേൻമധുരം പാട്ടുകളിലൂടെ നുകർന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. അല്ലെങ്കിലും പാട്ടുകൾക്ക് പ്രത്യേകമായി മധുരം നാവിൽ തൊട്ടു തരാൻ കഴിയും, അല്ലെ?
1: അതെ അതെ.
0: ഭക്തിയുടെ തിരുമധുരവും പ്രഭാതഗീതത്തിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു. അതിൽ അയ്യപ്പ ഭക്തിഗാനങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തണം എന്ന ആവശ്യം പരിഗണിക്കാം.

0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്ന് PM വാസുദേവൻ നമ്പൂതിരിയാണ്. June 10 എഴുത്തുകാരിയായ വത്സല നിലമ്പൂർ അവതരിപ്പിച്ച എന്റെ ഗാനം ശ്രോതാക്കൾക്ക് നൽകിയ ഒരു സംഗീത വിരുന്നായി. അവർ തെരഞ്ഞെടുത്ത ഓരോ ഗാനത്തിലും അവരുടെ ജീവിത സ്പർശമുണ്ടായിരുന്നു. ബാല്യം, കൗമാരം, യൗവനം തുടങ്ങിയ ദശയിലെ അനുഭവങ്ങൾ യാതൊരു പൊങ്ങച്ചവുമില്ലാതെയാണ് അവതരിപ്പിച്ചത്. അഭിനന്ദനങ്ങൾ. June 12 വെള്ളിയാഴ്ച രാവിലെ 8:25 ലോക ഫുട്ബോൾ മാമാങ്കത്തിന്റെ വിശേഷങ്ങൾ കൂടി പങ്കുവച്ച് അവതരിപ്പിച്ച മൈൻഡ് റീചാർജ് ശ്രദ്ധേയവും ഉപകാരപ്രദവുമായി. പല പുതിയ അറിവുകളും ആ പരിപാടിയിൽ നിന്ന് ലഭിച്ചു. ജീവിതം സുഖദുഃഖ സമ്മിശ്രം എന്നതുപോലെ തന്നെ വിജയപരാജയങ്ങൾ കൂടി നിറഞ്ഞതാണ്. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടി കൂടിയാണ് ഈ പരിപാടിയിൽ. ഒരു ശ്രോതാവ് PSC പരീക്ഷ 3 തോറ്റിട്ടും പകച്ചു നിൽക്കാതെ സധൈര്യം നേരിട്ട് പാസ്സാവുകയും സർക്കാർ ജോലി നേടുകയും ചെയ്തതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അതുകൊണ്ടുതന്നെ ഗോൾ അടിക്കുന്നതുവരെ കളിക്കുക, വിജയം അരികിലുണ്ട്.
1: കാനഡയിലും അമേരിക്കയിലും മെക്സിക്കോയിലുമായി ഫുട്ബോൾ മാമാങ്കം അരങ്ങ് തകർക്കുമ്പോൾ അതിന്റെ ചൂടും ചൂരും എല്ലാ ദിവസവും ആകാശവാണി മഞ്ചേരി FM ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ വിജയപരാജയങ്ങളെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ നേരിടുവാൻ പ്രചോദനം നൽകുന്നുണ്ട് ഓരോ കളിയും. ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ 1950 വരെ ഒന്നുമല്ലാതിരുന്നു ബ്രസീൽ. പിന്നീടങ്ങ് കയറി വന്ന് 1958 ആദ്യ കിരീടം നേടി. പിന്നെയോ, പിന്നെ അങ്ങ് ഒരു തേരോട്ടം നടത്തി അല്ലേ. 5 കിരീടങ്ങളുമായാണ് അവർ ഇപ്പോൾ മാച്ചിനെത്തിയിരിക്കുന്നത്. പക്ഷേ ഇത്തവണ ആദ്യ കളിയിൽ സമനിലയായിരുന്നു. നേരെ തിരിച്ച് അർജന്റീനയുടെ കാര്യമെടുത്താലോ, കഴിഞ്ഞ തവണ ആദ്യ കളിയിൽ സൗദി അറേബ്യയോട് തോറ്റു. പക്ഷേ കിരീടമെടുത്തത് അർജന്റീന. അതെ, ഏതു നിമിഷവും മാറിമറിയാവുന്ന മാന്ത്രികതയുടെ സൗന്ദര്യമുണ്ട് കാൽപന്തുകളിയുടെ ചലനങ്ങളിൽ.
0: തുവൂർ സ്വദേശിനി അൻഷിത ജാസ്മിൻ അവതരിപ്പിച്ച മൈലാഞ്ചി മൊഞ്ച് വളരെ ഹൃദയസ്പർശിയായിരുന്നു എന്നുകൂടി അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
1: വലിയ പെരുന്നാളിന്റെ വിശേഷങ്ങളുമായി വിരുന്നെത്തിയ ആ മൈലാഞ്ചി മൊഞ്ച് അല്ലേ.
0: അതെ. ഇനി സുലേഖ പന്തല്ലൂർ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. June 3 വത്സല നിലമ്പൂർ അവതരിപ്പിച്ച എന്റെ ഗാനത്തിൽ കോർത്തിണക്കിയ എല്ലാ ഗാനങ്ങളും വളരെ മനോഹരമായിരുന്നു. 11 സസ്നേഹത്തിൽ എഴുത്തുകാരി സുമംഗലയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഡോക്ടർ ഉഷാ മണികണ്ഠൻ അവതരിപ്പിച്ചത് വളരെ ഹൃദ്യവും മനോഹരവുമായിരുന്നു. 15 തൂലികയിൽ MT വാസുദേവൻ നായരുടെ 2 എന്ന നോവലിന് മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത് പരിചയപ്പെടുത്തിയത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി റേഡിയോയെക്കുറിച്ച് 2 വാക്ക് എഴുതട്ടെ. എന്റെ റിട്ടയർമെന്റിന് ശേഷം റേഡിയോ ആണെന്റെ കൂട്ടുകാരി. ഏറെ വിജ്ഞാനപ്രദവും കാതിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്നതുമായ എത്രയെത്ര പരിപാടികളാണ് ദിവസവും റേഡിയോയിലൂടെ കേൾക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല, ആരോ ഒപ്പമുണ്ടെന്ന ഒരു തോന്നൽ നമ്മെ മുന്നോട്ട് നയിക്കുന്നു. അതാണ് ഈ റേഡിയോ നൽകുന്നതും. ആകാശവാണിക്കും അണിയറ പ്രവർത്തകർക്കും എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ.
1: പാട്ടും വായനയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ശ്രോതാവാണ് ഇത് എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ ഫേമസ് ആയ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതെന്താണ്?
0: ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേ.
1: അതെ, റിട്ടയർമെന്റിന് ശേഷമാണ് റേഡിയോ കേൾവിയിൽ സജീവമായത് എന്ന് എഴുതി കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ സ്റ്റൈൽ മന്നനെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഇനി സ്റ്റൈലായി റേഡിയോ കേൾക്കട്ടെ അല്ലേ.
0: അതെ അതെ.
1: അങ്ങനെ കേൾക്കുമ്പോൾ അമ്മയും നന്മയും ഒന്നാണ് എന്ന പാട്ടിൽ പറഞ്ഞതുപോലെ ആരും ഒറ്റയല്ല, എപ്പോഴും അരികിലുണ്ടാകും ആകാശവാണിയുടെ ശബ്ദവീചികൾ. പാട്ടായും പറച്ചിലായും ആശ്വാസത്തിന്റെ കുളിർത്തന്നലായും.
0: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് അസീസ് മുണ്ടേങ്ങര, ഐഷ അസീസ്, മക്കളായ സജീർ, ജംഷാദ് അലി, മുഹമ്മദ് സാലിഹ് എന്നിവർ. 15 രാവിലെ കേൾപ്പിച്ച സുഭാഷിതം ഏറെ ശ്രദ്ധേയമായിരുന്നു. ഖലീൽ ജിബ്രാനെ കുറിച്ച് മോഹനൻ മണ്ണഴിയുടെ അവതരണം മനോഹരമായിരുന്നു. തുടർന്ന് 6:15 ഭക്തിസാന്ദ്രമായ ഒരു ഗാനം എടപ്പാൾ വിശ്വൻ ആലപിച്ചത് കേട്ടു. സുജൂദിൽ മുഴുകുമ്പോൾ ഇലാഹിന്റെ കാരുണ്യം എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു അത്. അത് അതിമനോഹരമായിരുന്നു. തുടർന്ന് മഹാഗണപതിയെക്കുറിച്ച് KS ചിത്ര ആലപിച്ചതും പത്തരമാറ്റിന്റെ തിളക്കമായി. എന്നാൽ കോഴിക്കോട് നിലയത്തിൽ 5:55 സുഭാഷിതം തുടങ്ങാറുണ്ട്. മഞ്ചേരി FM എന്താണ് 6:10 തുടങ്ങുന്നത്. റേഡിയോ ഓണാക്കിയാൽ തുടക്കത്തിൽ തന്നെ സുഭാഷിതം കേൾക്കുന്നത് ശ്രോതാക്കളുടെ മനസ്സിന് കുളിരേകും. ശേഷം രാവിലെ പ്രാദേശിക വാർത്തകൾക്ക് മുമ്പുള്ള ഒരു ചലച്ചിത്ര ഗാനം. എത്ര കേട്ടാലും മതി വരാത്ത ഒരു മനോഹര ഗാനമാണ് അത്. നല്ല ഗൃഹാതുരത്വമുള്ള ഒരു ഗാനം. കാട്ടുതുളസി എന്ന ചിത്രത്തിൽ വയലാറിന്റെ തൂലികയിൽ നിന്നും പിറവി

0: എടുത്ത് ബാബുക്കയുടെ ഈണത്തിൽ ദാസേട്ടൻ ആലപിച്ച ഗാനമാണത്. നാണമങ്ങു പൊട്ടിവിരിഞ്ഞു, നാവിൽ നിന്നും മുത്തുകൊഴിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം. ഞാൻ ചെറുപ്പത്തിൽ കണ്ട നല്ലൊരു ചിത്രമായിരുന്നു അത്. എത്ര നല്ല സാഹിത്യ വിസ്മയമാണ് ആ പാട്ടിലെ വരികൾക്ക്. എന്തായാലും ആ പാട്ട് എന്നെ ഗൃഹാതുരമായ ഒരുപാട് ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി.
1: ആകാശവാണി മഞ്ചേരി എഫ് എമ്മിലൂടെ ഒഴുകി വരുന്ന പാട്ടുകൾ ഹൃദയത്തിലുലാവുന്നു എന്നറിയുന്നതിൽ സന്തോഷം. പിന്നെ സുഭാഷിതം കേട്ട് മനസ്സ് നിർമ്മലമാക്കുന്നത് ഏറ്റവും നല്ലത് തന്നെ. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഓരോ ആകാശവാണി നിലയവും വ്യത്യസ്തമാണ്. എല്ലായിടത്തും ഒരേ സമയത്ത് ഒരേ പരിപാടികളാണെങ്കിൽ പിന്നെ അതിൽ മഴവില്ലിൻ്റെ വർണ്ണങ്ങളും വൈവിധ്യവും ഉണ്ടാകുമോ? മഞ്ചേരി എഫ് എമ്മിൽ ഇപ്പോൾ നല്ല സമയത്ത് തന്നെയാണ് സുഭാഷിതം പ്രക്ഷേപണം ചെയ്യുന്നത്.
0: അടുത്ത കത്ത് വായിക്കാം. അയച്ചിരിക്കുന്നത് വറ്റല്ലൂർ പടപ്പറമ്പ് നിന്ന് കെ രാമചന്ദ്രൻ പിള്ളയാണ്. അമ്മയുടെ മഹത്വം വ്യക്തമാക്കി സിന്ധു സുധീർ അവതരിപ്പിച്ച സുഭാഷിതം മികച്ചതായി. നിപയും ഷിഗല്ലയും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി DMO ജില്ലാ സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിനുമായി മുനിറാമയൂർ നടത്തിയ അഭിമുഖം സന്ദർഭോചിതവും വളരെയേറെ ഉപയോഗപ്രദവുമായിരുന്നു. കലാ സാംസ്കാരിക പ്രവർത്തകയായ വത്സല നിലമ്പൂർ അവതരിപ്പിച്ച എന്റെ ഗാനം ഹൃദ്യമായി. നല്ല ഗാനങ്ങളും മികച്ച അവതരണവുമായിരുന്നു. അഭിനന്ദനങ്ങൾ. കാവ്യധാരയിൽ വയലോപ്പിള്ളിയുടെ കൊന്നപ്പൂക്കൾ എന്ന കവിത പ്രൊഫസർ വി മധുസൂദനൻ നായർ ആലപിച്ചതും പ്രഭാവർമ്മയുടെ മുല്ലപ്പൂത്തു നാം കാണാനില്ലെങ്കിലും എന്ന കവിത പ്രേമജ ഹരീന്ദ്രൻ ആലപിച്ചതും ഇടശ്ശേരിയുടെ കരയല്ലേ എന്ന കവിത സി വി ജിഷാമേരി ആലപിച്ചതും കർണാനന്ദമായി. നമ്മുടെ പരിമിതികൾ നാം തിരിച്ചറിഞ്ഞ് ചിന്തകളെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിട്ടാലേ നമ്മുടെ സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ കഴിയൂവെന്ന് ഓർമ്മിപ്പിച്ച് നജാത്തുള്ള അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. ചിലതൊക്കെ മറക്കുക തന്നെ വേണമെന്ന് വ്യക്തമാക്കി അനീസ അനി. മറ്റുള്ളവരോട് അസൂയ, അരിശം, പക എന്നിവ വെച്ച് പുലർത്തിയാൽ നമുക്ക് മനസമാധാനം കിട്ടുകയില്ലെന്ന് ഓർമ്മിപ്പിച്ചു ഡോക്ടർ മൻസൂർ ഒദായി. പരാജയങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങരുതെന്ന് അബ്ദുൽ കലാമിന്റെ ജീവിത പാഠങ്ങൾ ഓർമ്മിപ്പിച്ച് വിശദമാക്കി ശ്രീലക്ഷ്മി ഗംഗാധരൻ വലമ്പൂർ. പ്രതികൂല സാഹചര്യത്തിലും അവസരങ്ങൾ കണ്ടെത്തി സ്ഥിരോത്സാഹവും കഠിനപ്രയത്നവും ഉണ്ടെങ്കിലേ വിജയം നേടാൻ കഴിയൂവെന്ന് വ്യക്തമാക്കി ഈ ഉദയചന്ദ്രനും നല്ലൊരു സുഭാഷിതം നൽകി.
1: അവരെ വാക്കുകൾ മധുര സംഗീതം പോലെ ആസ്വദിക്കണം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓരോ ദിവസവും സുഭാഷിതത്തിലൂടെ നല്ല പാഠങ്ങൾ നിങ്ങളിലേക്ക് മധുര സംഗീതം പോലെ ഒഴുകിയെത്തുന്നു എന്ന് ഈ സംഗീത ദിനത്തിൽ തന്നെ നിങ്ങൾ അറിയിച്ചതിൽ സന്തോഷം.
0: അടുത്ത സന്ദേശം വായിക്കാം. അയച്ചിരിക്കുന്നത് കോട്ടക്കൽ പറങ്കിമൂച്ചയ്ക്കൽ നിന്ന് രമേശൻ, അജിത, സൂരജ്, മൃദുല സൂരജ്, ഡോക്ടർ ജ്യോതിഷ് ആൻഡ് ഡോക്ടർ ദേവി എന്നിവരാണ്. 14ാം തീയതി മധുരം ഗീതത്തിൽ സിബല്ല സദാനന്ദൻ ആലപിച്ച കുങ്കുമപ്പാടത്തെ പൈങ്കിളിയെ എന്ന ലളിതഗാനവും കാവ്യാഞ്ജലിയിൽ കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയിലെ പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞിയും എന്ന ഗാനം ഗിരിജാവർമ്മ ആലപിച്ചതും ഹൃദ്യമായി. തൂലികയിൽ MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴം മിൻഹാജത് പരിചയപ്പെടുത്തിയതും ഇഷ്ടമായി. കരിയർ ടിപ്സിൽ PSC എങ്ങനെ തയ്യാറാകണം എന്ന് വിശദീകരിച്ചതും ഒരുപാട് ഉപകാരപ്രദമായി. 17ാം തീയതി എന്റെ ഗാനത്തിൽ ഡോക്ടർ AP ബിന്ദു ഷീന അവതരിപ്പിച്ച എല്ലാ ഗാനങ്ങളും അവരുടെ സംസാര രീതിയും ഓർമ്മകളും എല്ലാം ഹൃദ്യമായി. ഫിഫ ലോകകപ്പിലെ വിശദീകരണങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നതും നിലയത്തിന് പൊൻതൂവൽ തന്നെ. നോവൽ വായന അതിഗംഭീരമാകുന്നു. സ്മൃതിഗീതങ്ങൾ എത്ര കേട്ടാലും മതിയാവാത്ത ഗാനങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഓരോ ശ്രോതാവും വാട്സാപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ ഒരിക്കലും മനസ്സിൽ നിന്ന് മായാത്തവയാണ്. ചൊവ്വാഴ്ച കാലത്ത് സ്മൃതിഗീതങ്ങൾ വളരെ ഭംഗിയായി. എല്ലാ ആശംസകളും നേരുന്നു. എന്തായാലും എല്ലാം ഭംഗിയായി നടക്കട്ടെ.
1: ആകാശവാണി മഞ്ചേരി FM പല വർണ്ണങ്ങളിലും പല രുചികളിലുമുള്ള പരിപാടികൾ ഇഷ്ടപ്പെട്ടു എന്നാണല്ലോ ഈ ശ്രോതാവ് അറിയിച്ചിരിക്കുന്നത്.
0: അതെ അതെ.
1: കുങ്കുമപ്പാടത്തെ പൈങ്കിളിയെയും പൂക്കുന്ന ഇലഞ്ഞിയെയും പിന്നെ PSC പഠിച്ച് മുഖത്ത് പുഞ്ചിരി വിരിയിക്കുന്ന കുട്ടികളെയും കാൽപന്ത് കൊണ്ട് കവിത രചിക്കുന്ന കളിക്കാരെയും എല്ലാം ഈ സംഗീത ദിനത്തിൽ ഏറെ ഇഷ്ടപ്പെടുന്നു എന്നറിയിച്ച് ഒരു ശ്രോതാവ് എഴുതിയതിൽ നിറഞ്ഞ സന്തോഷം.
0: രാജി മരത്തങ്കോട് അയച്ച കത്തുകൾ വായിക്കാം. മധുരം ഗീതത്തിൽ KS ചിത്രപാടിയ ചിറ്റാം ചിറ്റാം എന്ന ഗാനം ഏറെ ഇഷ്ടമായി. ആരോഗ്യജാലകത്തിൽ വിളർച്ച എങ്ങനെ തടയാം ഡോക്ടർ കെ പുരുഷോത്തമൻ പറഞ്ഞു തന്ന വിവരങ്ങൾ വളരെ ശ്രദ്ധേയമായി. ജാഗ്രതയിൽ മഴക്കാല രോഗങ്ങളെക്കുറിച്ച് നിഷിത കുറുപ്പ് പറഞ്ഞു തന്നത് ഉപകാരപ്രദമായി. അതുപോലെ ഇന്നത്തെ ഗാനം കാവ്യധാര, കായികലോകം, പാട്ടുപൊലിമ, വാക്കും പൊരുളും എന്നിവയെല്ലാം ഏറെ നന്നായി. ചിത്രമഞ്ജരിയും ഗംഭീരമായി. പുതിയ ശ്രോതാക്കൾ അവരുടെ വിശേഷങ്ങളുമായി വന്നു.

0: നല്ല പാട്ടുകളാണ് ഉൾപ്പെടുത്തിയതും. ഡയലേ സോങ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നാലുമണിപ്പൂക്കളും ഗംഭീരമായി സുഭാഷിതങ്ങളും ഏറെ നന്നാവുന്നുണ്ട്. സസ്നേഹത്തിൽ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ മകൾ അപർണ ശ്രീകുമാർ അച്ഛൻ്റെ ഓർമ്മകൾ പങ്കുവച്ചത് ഏറെ ഹൃദ്യമായി. ശ്രീമൂലനഗരം വിജയന്റെ ഓർമ്മദിനത്തിൽ കൽപ്പാന്തകാലത്തോളം എന്ന ഗാനം ഇന്നത്തെ ഗാനത്തിലൂടെ അദ്ദേഹത്തിനുള്ള സ്മരണാഞ്ജലിയായി. പാട്ടുപൊലിമയിൽ വി എം രാധയും സംഘവും അവതരിപ്പിച്ച നാട്ടിപ്പാട്ട് വളരെ ഭംഗിയായി. മെയ് 26-ാം തീയതി FM ശുഭദിനം ഗംഭീരമായി. 27-ാം തീയതിയിലെ ഇന്നത്തെ ഗാനത്തിൽ ചലച്ചിത്ര നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണന് ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഹരിമുരളീരവം എന്ന ഗാനം കേൾപ്പിച്ചത് ഏറെ ഇഷ്ടമായി. കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ ഏകസമ്പാദ്യം എന്ന കവിത മഞ്ജുമേനോൻ ആലപിച്ചത് ഹൃദ്യമായി. ആകാശവാണി ശ്രോതാവ് ജാനകി കാവനൂർ അവതരിപ്പിച്ച എന്റെ ഗാനം ഏറെ ഇഷ്ടമായി. അവരുടെ ജീവിതാനുഭവങ്ങളും പാട്ടുകളുമെല്ലാം ഏറെ ഹൃദ്യമായി. കഥാനേരം നല്ല പരിപാടിയാണ്. ഓരോ പ്രാവശ്യവും ഓരോ കഥയും വളരെയധികം ഇഷ്ടപ്പെടുന്നു. പി സുരേന്ദ്രന്റെ രക്തവിഷാദം എന്ന കഥ പ്രശാന്തി ചന്തു വായിച്ച് അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. പാദമുദ്രകൾ നല്ല പരിപാടിയാണ്. MGS നാരായണനുമായി നടത്തിയ അഭിമുഖം കേട്ടു. വിജ്ഞാനപ്രദമായിരുന്നു ആ പരിപാടി. ചലച്ചിത്ര നടൻ സലീം കുമാർ അഭിനയിച്ച ചിത്രത്തിലെ പാട്ടുകളും സിനിമയിലെ വിവരണങ്ങളും ചേർത്ത് ചലച്ചിത്രഗാന പരിപാടി കൊടുത്തത് അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലിയായി. 8-ാം തീയതി മധുരം ഗീതത്തിൽ രാഗമില്ലെങ്കിലും താളമില്ലെങ്കിലും ഞാനൊരു പാട്ടുപാടും എന്ന ഗാനം കേൾപ്പിച്ചത് ഇഷ്ടമായി. 9-ാം തീയതി KS ചിത്ര, സുജാത എന്നിവർ ഒരുമിച്ചു പാടിയ രാക്കിളിപ്പാട്ട് എന്ന സിനിമയിലെ പാട്ട് ഇന്നത്തെ ഗാനത്തിലൂടെ കേൾപ്പിച്ചത് ഹൃദ്യമായി. ഹരിതവും ഏറെ ഇഷ്ടമായി. 10-ാം തീയതി മധുരം ഗീതത്തിൽ കാവാലം നാരായണ പണിക്കർ, MG രാധാകൃഷ്ണൻ എന്നിവർ രചനയും സംഗീതവും നിർവഹിച്ച് ചിത്രപാടിയ താളമോ എന്ന വരികളിലൂടെയുള്ള ഗാനം കൊടുത്തത് നന്നായിരുന്നു. രംഗഗീതത്തിൽ ഡോക്ടർ എന്ന നാടകത്തിൽ ONV രചനയും ദേവരാജൻ സംഗീതവും നിർവഹിച്ച് കവിയൂർ പൊന്നമ്മ പാടിയ പൂക്കാര പൂക്കാര എന്ന ഗാനം കേൾപ്പിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു. മഴക്കാലത്തെ സുരക്ഷിതമായി നേരിടാൻ മലപ്പുറം ജില്ലയിൽ നടത്തിയിട്ടുള്ള മുൻകരുതലുകളെക്കുറിച്ച് CS രാജേഷിന്റെ വിവരണങ്ങൾ ഉപകാരപ്രദമായിരുന്നു. കലാ സാംസ്കാരിക പ്രവർത്തക വത്സല നിലമ്പൂർ അവതരിപ്പിച്ച എന്റെ ഗാനം അനുഭവങ്ങൾ കൊണ്ടും നല്ല പാട്ടുകൾ കൊണ്ടും സമ്പന്നമായി. അവർക്കും എന്റെ ഗാനത്തിനും അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. സ്മൃതിഗീതങ്ങളിൽ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട നല്ല ഗാനങ്ങൾ തന്നെയാണ് കൊടുത്തത്. വളരെയധികം ഇഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അധ്യാപകനുമായ കുട്ടികളുടെ സ്വന്തം ഷെഫീഖ് മാഷ് അവതരിപ്പിച്ച എന്റെ ഗാനം ഏറെ ഇഷ്ടമായി. എല്ലാം കുട്ടികൾക്കിഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയായിരുന്നു ആ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത്. ഷെഫീഖ് മാഷിന് അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. June 4-ാം തീയതി നടൻ സുരാസുവിന്റെ ഓർമ്മദിനത്തിൽ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻതാടികൾ എന്ന ചിത്രത്തിലെ ഗാനം ഇന്നത്തെ ഗാനത്തിൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലിയായി. കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ പുതിയ ചോറൂണ് എന്ന കവിത കേൾപ്പിച്ചത് ഇഷ്ടമായി. അന്നത്തെ കായിക ലോകം, പാട്ടുപൊലിമ, നല്ല മലയാളം എന്നിവയെല്ലാം ഏറെ നന്നായിരുന്നു. ഓർമ്മച്ചെപ്പും സസ്നേഹവും ഏറെ ഇഷ്ടമാവുന്നു. സസ്നേഹത്തിൽ MT വാസുദേവൻ നായരെ കുറിച്ച് മകൾ അശ്വതി വി നായർ ഓർമ്മിച്ചെടുത്തത് വളരെ ഇഷ്ടപ്പെട്ടു. 4-ാം തീയതി യുവവാണിയിൽ മുർഷിദ് അഹമ്മദ് എഴുതി അവതരിപ്പിച്ച കവിത, ഒപ്പം റഹീനയുടെ കഥ, മൃദുൽ ആർ നായർ അവതരിപ്പിച്ച കവിത എന്നിവയെല്ലാം ഇഷ്ടപ്പെട്ടു. മഴവില്ലിലെ എല്ലാ ഗാനങ്ങളും ഏറെ ഇഷ്ടമാണ്. കേൾക്കാത്ത ഗാനങ്ങളാണ് പലപ്പോഴും കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ ഗംഭീരമാവുന്നു ആ പരിപാടി. മാത്രമല്ല സ്മൃതിഗീതങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ എന്നിവയെല്ലാം നല്ല ഗാനങ്ങളാണ് കേൾപ്പിക്കുന്നത്. June 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനത്തിൽ FM ശുഭദിനം ഏറെ ഇഷ്ടമായി. 6-ാം തീയതിയിലെ ചിത്രമഞ്ജരി അവതരണം ഒന്നുകൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നി.
1: വിവിധ പരിപാടികൾ ശ്രവിച്ച് കൃത്യമായി പ്രതികരണങ്ങൾ അറിയിച്ചതിൽ സന്തോഷം.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചെറുകാട് നിന്ന് അബ്ദുൽ ജബ്ബാറാണ്. ഒരു റേഡിയോ ശ്രോതാവാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ എന്റെ കയ്യിൽ റേഡിയോ ഇല്ല, മൊബൈലിലാണ് കേൾക്കാറുള്ളത്.
1: മൊബൈലിൽ കേൾക്കുന്നത് നല്ലത് തന്നെ, പക്ഷേ ഒരു റേഡിയോ വാങ്ങാൻ മറക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രൂപത്തിൽ കേട്ടൂടെ.
0: എന്തായാലും ഞാൻ എന്റെ ഒരു റേഡിയോ അനുഭവമാണ് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുന്നത്. കുട്ടിക്കാലത്ത് സ്കൂളിൽ ഞാനും അനുജനും പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രിക്കാരനായ ഞങ്ങളുടെ ബ്രദർ ഷിഫ്റ്റ് ക്ലാസ് വിട്ട് വന്ന ശേഷം ഞങ്ങളെ

0: അവളുടെ വീടിന് മുൻപിലുള്ള പശുത്തൊഴുത്തിന്റെ ഇടനാഴിയിൽ ആദ്യം അനുജനെ കയറ്റി വീഴാതെ ഇരുത്തും. എന്നിട്ട് കോഴിക്കോട് ആകാശവാണിയിൽ ന്യൂസ് റീഡറായ ഗോപൻ വാർത്ത വായിക്കുന്നത് പോലെ ഞങ്ങളുടെ ഗ്രാമത്തിലെയും സമീപ ഗ്രാമത്തിലെയുമെല്ലാം അന്നന്ന് നടക്കുന്ന സംഭവങ്ങൾ ഗോപൻ വാർത്ത വായിക്കുന്നത് പോലെ വായിച്ചു കേൾപ്പിക്കാറുണ്ട്. അലിമക്കുട്ടിത്താത്തയുടെ പശു പ്രസവിച്ചത്, ഐമോട്ടിക്കാക്കയുടെ പുറത്തുണ്ടായ ഉണൽ ആശുപത്രിയിൽ കൊണ്ടുപോയത്, പള്ളിയിലെ മൊല്ലാക്ക ശമ്പളം കുറഞ്ഞതിനാൽ കമ്മിറ്റിയുമായി തെറ്റിപ്പിരിഞ്ഞു പോയത്, ഇതൊക്കെ നല്ല ശൈലിയിൽ വാർത്തയായി വായിച്ചിരുന്നു. വാർത്തകൾക്കിടയിൽ അനുജൻ സംശയം ചോദിച്ചാൽ ന്യൂസ് റീഡറായ ആകാശവാണിയിലെ ഗോപൻ വാർത്തകൾക്കിടയിൽ സംസാരിക്കാറില്ല, ഹൗസ് ന്യൂസ് റീഡറായ ഞാനും സംസാരിക്കുകയില്ല എന്നും വിശദമായി വാർത്തകൾക്ക് ശേഷം ചായയും അരിവറുത്തതും തിന്ന ശേഷം പറയാമെന്നും പറയും. അങ്ങനെ അനുജന് തൃപ്തി വരാത്ത മറുപടി കൊടുക്കാറുണ്ടായിരുന്നു. ഏറെ അത്ഭുതം, ഹൗസ് വാർത്ത വായിച്ചിരുന്ന ജ്യേഷ്ഠന് കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ സമീപത്തുള്ള കേന്ദ്ര ടെലിഗ്രാഫ് ഓഫീസിൽ ജോലി കിട്ടി എന്നതും അവിടുത്തെ സ്റ്റാഫിന്റെ കൂടെ ആകാശവാണി ക്യാൻറ്റീനിൽ പോകാറുണ്ടായിരുന്നു എന്നതുമാണ്. ഞാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിൽ നിന്ന് 2019 റിട്ടയർ ചെയ്തു. ധാരാളം പാട്ടുപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. മഞ്ചേരി FM-ൽ ചലച്ചിത്രഗാനം, മാപ്പിളപ്പാട്ട് ഇവയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്.
1: ആഹാ, ഞാനിങ്ങനെ മനസ്സിൽ കാണുകയായിരുന്നു ഈ ചിത്രങ്ങൾ. വാർത്തകൾ വായിക്കുന്നത് ഗോപൻ എന്ന് പറഞ്ഞുകൊണ്ട് പശു പ്രസവിച്ചതും ഐമുട്ടി കാക്ക തെറ്റിപ്പോയതും എല്ലാം വായിക്കുന്ന ഹൃദ്യമായ ഓർമ്മകൾ അല്ലേ?
0: അതെ അതെ.
1: എന്തായാലും ഈ ഓർമ്മകളെല്ലാം അയവിറക്കിയത് കൊണ്ട് ഇനി മൊബൈലിൽ മാത്രം കേട്ടാൽ പോരാ, വേഗം ഒരു റേഡിയോ സെറ്റ് തന്നെ വാങ്ങിച്ചോളൂ. പിന്നെ അവസാനം പറഞ്ഞ കാര്യം, റേഡിയോയിൽ പരിപാടികൾ അവതരിപ്പിക്കുവാൻ താല്പര്യമുണ്ട് എന്നല്ലേ?
0: അതെ,
1: തീർച്ചയായും സ്വാഗതം ചെയ്യുന്നു. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, എന്റെ ഗാനം പരിപാടിയിലൊക്കെ ശ്രോതാക്കൾക്കും പങ്കെടുക്കുവാൻ മഞ്ചേരി FM അവസരം നൽകുന്നുണ്ടല്ലോ, അതിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഏകദേശം ഒരു 10 ഗാനങ്ങൾ സെലക്ട് ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അയക്കൂ. അത്തരത്തിൽ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലെ സ്ക്രിപ്റ്റുകൾ അയക്കാം. അവ ലഭിച്ച ശേഷം പരിശോധിച്ച് പിന്നീട് വേണ്ടത് ചെയ്യുന്നതാണ്.
0: ഇനി കാക്കൂരിൽ നിന്ന് MK രാധാകൃഷ്ണൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലോക കാൽപന്ത് കളിയുടെ തുടിപ്പും ആരവവും പ്രത്യേകിച്ച് മഞ്ചേരി നിലയത്തിലാണ് ഓളം തള്ളുന്നത്. കാരണം ഫുട്ബോളിനെ ഏറെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ ഏറെയും മലബാറുകാരാണ്. അവരിൽ വലിയൊരു ശതമാനം പേർ മലപ്പുറത്തുകാരുമാണ്. ദൈനംദിന റിപ്പോർട്ടുകൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുമ്പോൾ ശ്രാവ്യമാധ്യമത്തിന്റെ അനന്തസാധ്യതയുടെ വാങ്മയ ചിത്രങ്ങൾ നിറവും ഭംഗിയും കൈവന്ന് ഉദ്ദേശ്യശുദ്ധി കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ പടിഞ്ഞാറ് ദിക്കിൽ നടക്കുന്ന കാൽപന്ത് പൂരം ആകാശത്തിലൂടെ സഞ്ചരിച്ച് എല്ലാ ദിക്കുകളിലും എത്തുമ്പോൾ ആകാശവാണി ഭൂവാണിയായും മാറുന്നു.
1: ലോകകപ്പിന്റെ പന്തുരുളുന്നത് അങ്ങകലെ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമൊക്കെയാണെങ്കിലും ഗാലറിയിൽ നിന്നിറങ്ങി ആ ഗ്രൗണ്ടുകൾക്ക് നടുവിലേക്ക് വന്ന് മണ്ണിലൊന്ന് ചെവിയോർത്താൽ കേൾക്കാം, അവിടെയും ഹൃദയമിടിക്കുന്നത് മലപ്പുറത്തിന്റെ ഫുട്ബോൾ ആവേശത്തിൻ്റെതാകും. അതുകൊണ്ട് തന്നെ ആകാശവാണിക്ക് എങ്ങനെയാണ് ഭൂവാണിയാകാതിരിക്കുവാൻ സാധിക്കുക? ലോകകപ്പിന്റെ ഓരോ സ്പന്ദനവും ഇനിയും നിങ്ങളിലേക്ക് അനുദിനം എത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ സ്വന്തം മഞ്ചേരി FM.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചീക്കോട് നിന്ന് കെ ഗോവിന്ദനാണ്. ആനപ്പക എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇതിനർത്ഥം ആനയെ ഒരാൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ ആന മറക്കില്ല, അവസരം കിട്ടുമ്പോൾ അത് തിരിച്ചു പ്രയോഗിക്കും എന്നാണ്. June 9 ഡോക്ടർ മൻസൂർ ഒദായി അവതരിപ്പിച്ച സുഭാഷിതത്തിൽ നമ്മെ ഓർമ്മിപ്പിച്ചത്, മറ്റുള്ളവരോട് അമർഷവും പകയുമൊക്കെ കാലാകാലവും കൊണ്ടു നടക്കുന്നവരുണ്ട്. ഇങ്ങനെ നടന്നാൽ ജീവിതം പാഴാകും. പക നമ്മളെ തകർക്കുന്നതാണ്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല. ശരീരത്തിന്റെ ആരോഗ്യവും സൗന്ദര്യവും നമ്മൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ച് മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ചിന്തകളെ ഒഴിവാക്കി ജീവിക്കണം. അമർഷവും പകയുമെല്ലാം നമ്മുടെ അടിത്തറ തന്നെ തകർക്കുന്നതാണ്. നല്ലൊരു സന്ദേശമാണ് ആ സുഭാഷിതം നൽകിയത്. ആരോഗ്യം സർവധനാൽ പ്രധാനം പരിപാടിയിൽ ഈ മഴക്കാലത്ത് തീർച്ചയായും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കേട്ടത്. നമ്മുടെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും കുറിച്ച് നമ്മുടെ മഞ്ചേരി FM ദിവസേന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിതെല്ലാം. കേട്ടാൽ പോരാ, അനുസരിക്കുകയും വേണം. June 14 F. Violet അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. സമയം ഒരു പ്രശ്നമല്ല, സമയത്തെ നിസാരവൽക്കരിക്കുന്നു. സമയത്തിന്റെ വേവലാതി പലർക്കും പലതാണ്. കൃഷിക്കാർക്ക് സമയത്തിന് ഒരുപാട് വിലയുണ്ട്. കാരണം സമയത്ത് കൃഷി ചെയ്യുകയും പരിപാലിച്ച് സമയാസമയങ്ങളിൽ വിളവെടുത്ത് മാർക്കറ്റിൽ

0: വിൽക്കുകയും വേണം. അതിന് സമയം പാലിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കൃഷിപ്പണി പാഴാവും. അതുപോലെ തന്നെയാണ് യാത്ര പോകേണ്ടയാൾ സമയം നോക്കി നടന്നാൽ ആ വാഹനം കിട്ടിയെന്ന് വരില്ല. അതിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും ബസ് സ്റ്റോപ്പിൽ എത്തണം. അങ്ങനെ സമയത്തിന്റെ വിലയാണ് സുഭാഷിതകാരി പറഞ്ഞു തന്നത്. എല്ലാവരും സമയനിഷ്ഠ പാലിക്കുക. ഇങ്ങനെയാവുമ്പോൾ പല കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും. പാട്ടുപൊലിമയിൽ പി കെ ആണ്ടിയും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ട് 15-ാം തീയതി കേട്ടു. ഹൃദ്യമായിരുന്നു.
1: സമയത്തിന് പ്രാധാന്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കത്തയച്ചതിന് നന്ദി. സമയം ഒരിക്കലും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്ക് ഇക്കാര്യം കൂടുതലായി ഞങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം വിടവാങ്ങട്ടെ. വിടവാങ്ങുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരൊറ്റ കാര്യം മാത്രം. ഇന്ന് 2 ദിനാചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് അന്താരാഷ്ട്ര യോഗ ദിനം, മറ്റൊന്ന് ലോക സംഗീത ദിനം. മനസ്സിനെ ശാന്തമാക്കുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ, ഒപ്പം സംഗീതം കൊണ്ട് ജീവിതത്തെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുവാൻ ഈ ദിനാചരണങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുവല്ലേ. എല്ലാവർക്കും സംഗീതാത്മകമായ, പ്രസന്നമായ, സമാധാനപൂർണമായ ഒരു ദിനമാശംസിക്കുന്നു. സമാധാനത്തോടെ പേനയും പേപ്പറും എടുക്കുക, എഴുതുക പരസ്പരത്തിലേക്ക്. അതെ, നമുക്ക് സമാധാനം അനുഭവിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം നല്ല വാക്കുകൾ ഓതുന്നതാണ് അല്ലേ. എങ്കിൽ പേനയും പേപ്പറും എടുക്കൂ, കുറിച്ചെടുക്കൂ വിലാസം.
0: പരസ്പരം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി, മഞ്ചേരി കോളേജ് PO, പിൻകോഡ് 67612.
1: പാട്ട് കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും ആകാശവാണിയിലേക്ക് എനിക്കൊരു അഭിപ്രായം എഴുതി അയക്കണമല്ലോ എന്ന്. അപ്പോൾ പേനയും പേപ്പറും ഒന്നും നിർബന്ധമില്ല. നിങ്ങളുടെ ഫോൺ എടുക്കുക, വാട്സാപ്പ് തുറക്കുക, എന്നിട്ട് ദാ ഈ നമ്പറിലേക്ക് അയച്ചോളൂ.
0: 9495050600.
1: ഇനി ഇതൊന്നുമല്ല, എനിക്ക് ഇമെയിൽ തന്നെ അയക്കണം. ഇങ്ങനെയാണെങ്കിലോ
0: ഇമെയിൽ ഐഡി ഇതാ, allindiaradio.manjeriFM@gmail.com.
1: പ്രിയ ശ്രോതാക്കളെ, അപ്പോൾ സ്നേഹപൂർവം വിടവാങ്ങട്ടെ. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ മുനിരാമയൂർ,
0: ഞാൻ എം ജിഷ.
1: എല്ലാവർക്കും നന്ദി,
0: നമസ്കാരം.
2: പരസ്പരം
3: ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റും 5 സെക്കൻഡ്.
2: FM പ്രധാന വാർത്തകൾ.
4: ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുമ്പോൾ ലക്ഷദ്വീപിലെ വിദ്യാഭ്യാസം, വിവരസാങ്കേതികം, കുടിവെള്ള വിതരണം ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മികച്ച പുരോഗതി കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ദ്വീപിൽ വികസിത് ഇന്ത്യ സങ്കൽപ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജനസമ്പർക്ക പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. കുറ്റം ചുമത്താതെ മാസങ്ങളോളം റഷ്യൻ തടവിലായ 24 ഫിലിപ്പൈനുകാരെ റഷ്യ മോചിപ്പിച്ചു. ഫിലിപ്പൈൻ പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് തടവുകാരുടെ മോചനം. ഡെങ്കിപ്പനിയടക്കം പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധത്തിന്റെ ഭാഗമായി വീടുകളിൽ ഇന്ന് ഡ്രൈ ഡേ. ശുചീകരണ പരിപാടിക്ക് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കവടിയാറിലെ വസതിയിൽ തുടക്കം കുറിക്കും. തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 3 വയസ്സായ കുട്ടിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2-ാം വാർഷികം ആഘോഷിച്ചു. പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ 2-ാം അലോട്ട്മെന്റ് ഇന്ന്. നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫൈനലിൽ ഇന്ത്യ എ ടീം ഇന്ന് ശ്രീലങ്ക എ ടീമിനെ നേരിടും. അല്പസമയത്തിനുള്ളിൽ ധാംപുള്ളയിലാണ് മത്സരം.
2: FM പ്രധാന വാർത്തകൾ.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
6: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം 21 ദിവസം

0: നാൽപ്പത് ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744555024.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
2: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ട്രെയിൻ നമ്പർ 16345 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28, നമ്പർ 16610 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 11:12 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി കേൾക്കാം.
3: ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് അഥവാ ആരോഗ്യത്തോടെയുള്ള പ്രായമാകലിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇതോടനുബന്ധിച്ച് കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ കായചികിത്സാ വിഭാഗം MD സ്കോളർ ഡോക്ടർ M ആതിര സംസാരിക്കുന്നു.
4: ഇന്ന് നാം ആചരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ആരോഗ്യത്തിന്റെയും സമാധാനത്തിന്റെയും പാതയിലേക്ക് നയിക്കുന്ന ഒരു വിശിഷ്ട ദിനമാണ് അന്താരാഷ്ട്ര യോഗ ദിനം. ഈ വർഷത്തെ പ്രമേയം യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്, ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്നതാണ്. വാർദ്ധക്യം എന്നത് ഒരു രോഗമല്ല, അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒരു ഘട്ടമാണ്. എന്നാൽ ആ ഘട്ടത്തെ എങ്ങനെ അനുഭവിക്കണമെന്നത് നമ്മുടെ ജീവിതശൈലിയെ ആശ്രയിച്ചിരിക്കുന്നു. പ്രായം കൂടുന്നത് നമുക്ക് തടയാൻ കഴിയില്ല, പക്ഷേ ആരോഗ്യത്തോടെയും ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും പ്രായമാകാൻ നമുക്ക് കഴിയും. അതിനുള്ള ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങളിലൊന്നാണ് യോഗ. പ്രായത്തെ ഭയപ്പെടേണ്ട. നമ്മൾ സാധാരണ പ്രായം കണക്കാക്കുന്നത് ജനിച്ച ദിവസം മുതൽ കഴിഞ്ഞ വർഷങ്ങളുടെ എണ്ണമാണ്. ഇതിനെ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നു. എന്നാൽ ആരോഗ്യശാസ്ത്രം ഇന്ന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ബയോളജിക്കൽ ഏജ് ആൻഡ് മെറ്റബോളിക് ഏജ് എന്നാണ്. ഒരേ വയസ്സുള്ള രണ്ട് വ്യക്തികളുടെ ശരീരപ്രവർത്തനവും ആരോഗ്യ മാനദണ്ഡങ്ങളും തമ്മിൽ വലിയ വ്യത്യാസം കാണാം. ചിലർ 70 വയസ്സിലും ഊർജ്ജസ്വലരായും സ്വതന്ത്രരായും ജീവിക്കുമ്പോൾ ചിലർക്ക് 50 തന്നെ വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ട്. അതിനാൽ ജനന സർട്ടിഫിക്കറ്റിലെ പ്രായമല്ല, ശരീരത്തിന്റെയും മനസ്സിന്റെയും യഥാർത്ഥ ആരോഗ്യനിലയാണ് പ്രധാനമെന്ന് മനസ്സിലാക്കണം. ആഹാരം, വ്യായാമം, ഉറക്കം, മാനസികാരോഗ്യം, സാമൂഹിക ബന്ധങ്ങൾ, ജീവിതത്തെ സമീപിക്കുന്ന രീതി എന്നിവയെല്ലാം ഹെൽത്തി ഏജിങ്ങിനെ സ്വാധീനിക്കുന്നു. ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ പലർക്കും തങ്ങളുടെ മെറ്റബോളിക് ഏജ് യഥാർത്ഥ ക്രോണോളജിക്കൽ ഏജിനേക്കാൾ ചെറുപ്പമായി നിലനിർത്താൻ സാധിക്കുന്നു. യോഗ എന്ന വാക്കിന്റെ അർത്ഥം യോജിപ്പിക്കുക എന്നാണ്. ശരീരവും മനസ്സും ശ്വാസവും ബുദ്ധിയും ആത്മാവും തമ്മിലുള്ള ഐക്യം സൃഷ്ടിക്കുന്ന ശാസ്ത്രമാണ് യോഗ. അതുകൊണ്ട് തന്നെ യോഗ ഒരു വ്യായാമം മാത്രമല്ല, അത് സമഗ്രമായ ഒരു ജീവിത രീതിയാണ്. ഇന്ന് ലോകമെമ്പാടും ആയുർദൈർഘ്യം വർദ്ധിക്കുകയാണ്. എന്നാൽ ആയുർദൈർഘ്യം കൂടുന്നതോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നുണ്ടെങ്കിൽ

ഇല്ലെങ്കിൽ അതിന് വലിയ അർത്ഥമില്ല. ജീവിതത്തിന്റെ അവസാന കാലഘട്ടം മരുന്നുകളുടെയും ആശുപത്രികളുടെയും ആശ്രയത്തിൽ കഴിയേണ്ടി വരാതിരിക്കാൻ നാം ചെറുപ്പം മുതൽ തന്നെ ആരോഗ്യത്തിൽ നിക്ഷേപം നടത്തണം. യോഗാഭ്യാസം ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള ഏറ്റവും മികച്ച നിക്ഷേപമാണ്. യോഗ ശരീരത്തിന്റെ പേശികൾക്കും സന്ധികൾക്കും ശക്തിയും വഴക്കവും നൽകുന്നു. പ്രായം കൂടുമ്പോൾ പലർക്കും അനുഭവപ്പെടുന്ന മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന, സന്തുലിതാവസ്ഥയിലെ കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ യോഗയുടെ സഹായത്തോടെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും. ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്താനും കോശങ്ങൾക്ക് കൂടുതൽ ഓക്സിജൻ ലഭിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒന്നാണ് മനസ്സിന്റെ ആരോഗ്യം. ഏകാന്ത

കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒന്നാണ് മനസ്സിന്റെ ആരോഗ്യം. ഏകാന്തത, ഉത്കണ്ഠ, വിഷാദം, ഓർമ്മക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ പലർക്കും അനുഭവപ്പെടുന്നു. യോഗയിലെ ധ്യാനവും ശ്വാസാഭ്യാസങ്ങളും മനസ്സിനെ ശാന്തമാക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശാസ്ത്രീയ പഠനങ്ങൾ യോഗ തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുകയും ഓർമ്മശക്തി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നതായി സൂചിപ്പിക്കുന്നു. മാനസികാരോഗ്യത്തിന് നല്ല ഉറക്കം അത്യന്താപേക്ഷിതമാണ്. ഉറക്കം ആയുർവേദത്തിലെ ത്രയോപസ്തംഭങ്ങളിൽ, അതായത് ജീവിതത്തിലെ മൂന്ന് തൂണുകൾ എന്നറിയപ്പെടുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പുനരുദ്ധാരണത്തിന് നല്ല ഉറക്കം അനിവാര്യമാണ്. 6 മുതൽ 9 മണിക്കൂർ വരെ ഗുണമേന്മയുള്ള ഉറക്കം ലഭിക്കുന്നത് ഓർമ്മശക്തിയും തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവും മെച്ചപ്പെടുത്തുന്നു. ഉറക്കക്കുറവ് വിഷാദം, ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. രാത്രി ഉറങ്ങുന്നത് മുൻപ് ആയുർവേദത്തിൽ എണ്ണ തേച്ച് കാലുകൾ മസാജ് ചെയ്യുക, അതായത് പാദാഭ്യങ്ക, ചൂടുവെള്ളത്തിൽ കുളി, പാൽ കുടിക്കൽ എന്നിവ ഉറക്ക ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ശുപാർശ ചെയ്യുന്നു. യോഗയിലെ പല ആസനങ്ങളും റിലാക്സേഷൻ ടെക്നിക്കുകളും നല്ല ഉറക്കത്തിന് സഹായകമാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്വാസമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ശ്വാസം നമ്മോടൊപ്പമുണ്ട്. എന്നാൽ വളരെ കുറച്ചാളുകൾ മാത്രമാണ് ശ്വാസത്തെക്കുറിച്ച് ബോധപൂർവം ശ്രദ്ധിക്കുന്നത്. ശ്വാസബോധം, അതായത് ബ്രത്ത് അവയർനെസ്, യോഗയുടെ അടിസ്ഥാനമാണ്. ശ്വാസത്തെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ നാഡീവ്യൂഹം ശാന്തമാകുന്നു, മാനസിക സമ്മർദ്ദം കുറയുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുന്നു. പ്രാണായാമം ആരോഗ്യകരമായ വാർദ്ധക്യത്തിനുള്ള അമൂല്യമായ ഒരു ഉപകരണമാണ്. അനുലോമ വിലോമം, നാഡീശുദ്ധി, ഭ്രാമരി തുടങ്ങിയ പ്രാണായാമങ്ങൾ ശ്വാസകോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശരീരത്തിലേക്കുള്ള പ്രാണശക്തിയുടെ ഒഴുക്ക് സന്തുലിതമാക്കുകയും ചെയ്യുന്നു. പ്രാണായാമം സ്ഥിരമായി ചെയ്യുന്നവർക്ക് കൂടുതൽ ഊർജവും മാനസിക സമാധാനവും അനുഭവപ്പെടാറുണ്ട്. യോഗ ശരീരത്തെയും മനസ്സിനെയും മാത്രമല്ല നമ്മുടെ ജീവിത വീക്ഷണത്തെയും മാറ്റുന്നു. യോഗയിലെ യമനിയമങ്ങൾ, സത്യസന്ധത, അഹിംസ, സംതൃപ്തി, ആത്മപരിശോധന തുടങ്ങിയ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു. ഈ മൂല്യങ്ങൾ ജീവിതത്തിൽ വളർത്തുമ്പോൾ മാനസികാരോഗ്യം മെച്ചപ്പെടുകയും ബന്ധങ്ങൾ കൂടുതൽ സുന്ദരമാവുകയും ചെയ്യുന്നു. പ്രായമായെന്ന് കരുതി സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ആരോഗ്യകരമല്ല. കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവ മാനസികാരോഗ്യത്തിന് വലിയ പിന്തുണയാണ്. സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുന്നവരിൽ ഓർമ്മക്കുറവും വിഷാദവും താരതമ്യേന കുറവാണെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ബന്ധങ്ങളിലൂടെ തലച്ചോർ നിരന്തരം സജീവമായി പ്രവർത്തിക്കുകയും പുതിയ ആശയങ്ങളും അനുഭവങ്ങളും ലഭിക്കുകയും ചെയ്യുന്നു. പുതിയ ഹോബികൾ, വായന, സംഗീതം, യാത്ര, ഗാർഡനിംഗ് മുതലായവ വാർദ്ധക്യ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കും. വാർദ്ധക്യം നഷ്ടങ്ങളുടെ കാലമല്ല, അനുഭവങ്ങളുടെ സമ്പത്താണ്. സ്വാതന്ത്ര്യം, പക്വത, ജീവിതാനുഭവം, ആത്മവിശ്വാസം, കുടുംബത്തിന് മാർഗനിർദ്ദേശം നൽകുവാനുള്ള കഴിവ് എന്നിവ വാർദ്ധക്യത്തിന്റെ ശക്തികളാണ്. പോസിറ്റീവ് സമീപനം പുലർത്തുന്നവർക്ക് സമ്മർദ്ദത്തെ കൂടുതൽ ഫലപ്രദമായി നേരിടാനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും സാധിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ സന്ദേശം ഒരു പ്രത്യേക മതത്തെയോ രാജ്യത്തെയോ പ്രോത്സാഹിപ്പിക്കുക എന്നതല്ല. യോഗ മനുഷ്യരാശിയുടെ പൊതുസമ്പത്താണ്. അത് ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്വയം തിരിച്ചറിവിൻ്റെയും വഴിയാണ്. ഭാഷ, മതം, ദേശം എന്നിവയുടെ അതിരുകൾ കടന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ ഒരുമിപ്പിക്കുന്ന ശക്തിയാണ് യോഗ. ആരോഗ്യകരമായ വാർദ്ധക്യം ഒരു ഭാഗ്യവിശേഷമല്ല, അത് ജീവിതശൈലിയുടെ ഫലമാണ്. ഇതോടൊപ്പം രസായനവും വാജീകരണവും പോലുള്ള ആയുർവേദ ശാഖകൾ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിച്ച് ദീർഘായുസ്സും ആരോഗ്യവും ഉറപ്പാക്കുന്നു. പ്രായം വർദ്ധിക്കുന്നത് അനിവാര്യമാണെങ്കിലും ആരോഗ്യത്തോടെ, ആത്മവിശ്വാസത്തോടെ, സന്തോഷത്തോടെ ജീവിക്കുന്നത് നമ്മുടെ കൈകളിലാണ്. എയ്ജിങ്ങിനെ ചെറുക്കാനാകില്ല, ആരോഗ്യകരമായി അതിനോടൊപ്പം മുന്നേറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വാർദ്ധക്യത്തെ ആശങ്കയോടെയോ നഷ്ടങ്ങളുടെ കാലമായോ കാണാതെ ജീവിതത്തിന്റെ മറ്റൊരു മനോഹരമായ ഘട്ടമായി സ്വീകരിക്കേണ്ടതാണ്. വയസ്സ് വർദ്ധിക്കുന്നത് ഒഴിവാക്കാനാവില്ല, എന്നാൽ വയസ്സാകുന്നത് എങ്ങനെയെന്ന് ഒരു പരിധിവരെ നമുക്ക് തിരഞ്ഞെടുക്കാനാകും.
ആരോഗ്യകരമായ ശീലങ്ങളും സജീവമായ ജീവിതവും പോസിറ്റീവ് മനോഭാവങ്ങളും നിലനിർത്തുന്നവർക്ക് ഓരോ വർഷവും ജീവിതത്തിൻ്റെ ഗുണമേന്മ

0: കൂട്ടിച്ചേർക്കുന്ന അനുഭവങ്ങളായി മാറും. ആരോഗ്യമുള്ള വാർദ്ധക്യമെന്നത് കൂടുതൽ വർഷങ്ങൾ ജീവിക്കുന്നത് അല്ല, മറിച്ച് ഓരോ വർഷവും കൂടുതൽ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും അർത്ഥപൂർണമായും ജീവിക്കുന്നതാണ്. എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗ ദിനാശംസകൾ. നമസ്കാരം.
1: ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജിലെ കായചികിത്സാ വിഭാഗം MD സ്കോളർ ഡോക്ടർ M. ആതിര.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 10:09. ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം.

അറിയിപ്പുകളെ തുടർന്ന് നവഗീതം. 10:15 ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 പാദമുദ്ര, ചരിത്രകാരനും ചിന്തകനുമായ ഡോക്ടർ MGS നാരായണനുമായി AM ഷിനാസ് നടത്തിയ അഭിമുഖം, 7-ാം ഭാഗം. 11:15 മഴവില്ല്, 11:30 ബാലലോകം. പടിഞ്ഞാറ്റുമുറി ഓർഫനേജ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, 2-ാം ഭാഗം. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4:00 ചലച്ചിത്രഗാനങ്ങൾ. 4:30 മഴവില്ല്. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് ആകാശവാണി തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:40 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾ ട്രഫോർഡ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണവും കേൾക്കാം. നിങ്ങൾ കേട്ടത് ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

നവഗീതം കേൾക്കാം. ചിത്രം ഏണി. ആലാപനം നിഖിൽ രാജ്.

0: സ്വാഗതം ശ്രോതാക്കളെ. ലോകം ഒരു കാൽപന്തിനെ ചുറ്റും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദിനങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വീടുകളിലും ക്ലബുകളിലുമൊക്കെ കൂട്ടം കൂട്ടമായി ഇരുന്ന് തങ്ങളുടെ ഇഷ്ട ടീമുകളുടെ കളികൾ ആസ്വദിക്കുന്നു. ഫുട്ബോൾ ബീറ്റ്സിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം ഞാൻ എം പി കുമാർ,
1: ഞാൻ ആതിരായി പി,
0: സാങ്കേതിക സഹായം ഷംസീർ, റോബിൻ വർഗീസ്, സ്റ്റുഡിയോ സഹായം
1: സിജേഷ് എൻ.

0: വിളിക്കേണ്ട നമ്പർ പറഞ്ഞു തരാം. 0483 29 50 300 അല്ലെങ്കിൽ 29 50 800. ഇപ്പോൾ തന്നെ ഫുട്ബോൾ ബിറ്റ്സിലേക്ക് വിളിച്ചോളൂ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും പറഞ്ഞോളൂ. ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇപ്പോൾ തന്നെ വിളിക്കുക.
1: പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കളേവരും കാത്തിരിക്കുന്ന ഫുട്ബോൾ ബീറ്റ്സ് ഇത് ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. 0483 29 50 300 0483 29 50 800 പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ ഇഷ്ട ടീമിനെയും ഇഷ്ട കളിക്കാരെയും ഇതുവരെ നടന്ന കളികളെക്കുറിച്ചും എല്ലാം കേൾക്കാൻ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പൊ തന്നെ വിളിച്ചോളൂ.
0: അതെ അതെ, നമ്മൾ റെഡി ആയി കഴിഞ്ഞു അല്ലേ? അതെ നമ്മൾ വീണ്ടും.
1: അതെ അതെ
0: അതെ, ആരോ ഒരാൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു.
1: അതെ, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, നമസ്കാരം, ആരാണ്?
2: അർഷദ്.
1: അർഷദ്, എവിടുന്നാണ് അർഷദ്?
2: മലപ്പുറം.
1: അർഷദ്, അർഷദ് മലപ്പുറം. മലപ്പുറം
0: എന്ത് ചെയ്യാനോ,
1: ആവേശം കാണുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: ആ പറഞ്ഞോളൂ, എന്താണ്? ഫുട്ബോളിനെ പറ്റി ഉള്ള ഒരു പരിപാടിയാണ്, കേട്ടിരുന്നോ മുന്നേ?
2: അതെ, കേട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച
1: കേട്ടിരുന്നു. ആ അപ്പോ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? ഇഷ്ടപ്പെട്ട കളിക്കാരൻ ആരാണ്?
2: ഇഷ്ടപ്പെട്ട ടീം ബ്രസീല്.
1: ഓക്കേ, ഒരു വിഷമം.

0: ഉണ്ടല്ലോ മുഖത്ത് നെയ്മർ കളിക്കാത്തോണ്ടാണോ?
1: നല്ല വിഷമുണ്ട്,
0: നല്ല വിഷമുണ്ട്. പക്ഷെ നെയ്മർ കൂടി വന്നാ പൊളിക്കും അല്ലേ? അതെ, അഞ്ചെണ്ണം ഓൾറെഡി അടിക്കായിരുന്നു അല്ലേ? നെയ്മർ കൂടി ഉണ്ടെങ്കിൽ ഒരു അഞ്ചും കൂടി ആവായിരുന്നു എന്നാണോ ഉദ്ദേശിച്ചത്? ആ പിന്നെ അടുത്ത കളിയിൽ കളിക്കുന്നു പറയുന്നുണ്ടല്ലോ കോച്ച് അല്ലേ?
1: പറയുന്നുണ്ട്, അതെ. മനോരമ കണ്ടു, ഇറങ്ങാൻ ചാൻസ് ഉണ്ട്,
0: ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ
1: എന്തായാലും
0: അതെ, എല്ലാ ആരാധകരും കാത്തിരിക്കുകയാണ് അല്ലേ? എന്നാണ് മത്സരം എന്നറിയോ?
1: മത്സരം ബുധനാഴ്ച.
0: അതെ, ബുധനാഴ്ചയാണ് അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം
2: അല്ലേ? കളികളൊക്കെ കണ്ടിരുന്നോ?
0: ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാണ്? തന്റെ ടീമിന്റെ ഇഷ്ടമായിരിക്കും, പക്ഷെ അതല്ലാതെ അങ്ങനെ എന്തെങ്കിലും തോന്നിയോ?
1: ഇഷ്ടപ്പെട്ട കളി പറഞ്ഞാല് നെതർലാൻഡ്സിന്റെ കളി നെതർലാൻഡ്സും സ്വീഡനിലെ കളി.
0: നെതർലാൻഡ്സും സ്വീഡനിലെ കളി അല്ലേ? അപ്പോ പിന്നെന്താ പറയാനുള്ളത്? വേറെ ആരാ എവിടെ ഇരുന്നിട്ടാ കാണാറ്? കളി കാണുന്നത് എവിടെ ഇരുന്നിട്ട്?
1: വീട്ടിലിരുന്നിട്ട്.
2: ഒറ്റയ്ക്കാണോ അതോ
1: ആളുകൾ?
2: നല്ലൊരു സന്തോഷം ഉണ്ടാവും എല്ലാരും കൂടി ഇരുന്ന് ഇങ്ങനെ
1: കാണുമ്പോൾ.
0: പിന്നെ പിന്നെന്താ വിശേഷം പറയാനുള്ളത്?
2: ഇപ്പൊ ഒരു കളി നടക്കുന്നുണ്ടല്ലോ 9:30 രാവിലെ. ടുണീഷ്യ ജപ്പാനല്ലേ?
0: മറന്നോ?
2: എന്താ ചെയ്യണേന്ന് പറഞ്ഞില്ലല്ലോ, അതൊന്ന് പറയൂ.
1: ഡിഗ്രി ഡിഗ്രിയാണ്.
2: ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുക ഇപ്പോ? ഏതിനാണ്?
1: ബികോം.
2: അപ്പോ പഠിക്കലും വേണോ? ഒപ്പം
1: പഠിക്കലുണ്ട്.
0: അപ്പൊ എന്തായാലും സന്തോഷം വിളിച്ചതിൽ കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ വിളിക്കാൻ പറയാ, അവരുടെയൊക്കെ ഇഷ്ട ടീമുകളൊക്കെ ഞങ്ങൾക്ക് അറിയണം ആരൊക്കെയാണ്. പിന്നെ ഫ്ലെക്സ് ഒക്കെ വന്നിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടില്? ഫ്ലെക്സുകളൊക്കെ ഉണ്ടോ? ബ്രസീലിന്റെ ഫ്ലെക്സ് ഒക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടോ?
2: നിങ്ങളുടെ നാട്ടില് ബ്രസീലിനാണ് മുൻതൂക്കം? ഞാൻ നിങ്ങളുടെ വരുമ്പോ കൂടുതലും കണ്ടത് അർജന്റീനയുടെ ഫ്ലെക്സുകളാ.
0: ഏറ്റവും അവസാനത്തെ ദിവസം, അതായത് ജൂലൈ 19 അവസാനത്തെ കളി, അന്ന് ആരുമായിട്ട് കളിക്കുന്നത്, ബ്രസീൽ ആര് കൂടെ കളിക്കുന്നത് കാണാനാണ് ഇഷ്ടം താല്പര്യം?
1: ബ്രസീലും പോർച്ചുഗലും.
0: പോർച്ചുഗൽ അല്ലേ? ഓക്കെ,
2: നമുക്ക് നോക്കാം അല്ലേ?
0: അതെ. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം വിളിച്ചതില്. ഓക്കെ,
2: വീണ്ടും വിളിച്ചോളൂ.
0: ഓക്കെ, അടുത്ത കളി കഴിഞ്ഞിട്ടൊക്കെ വിളിക്കൂ കേട്ടോ. ഓക്കെ ശരി, നമുക്ക് പ്രാർത്ഥിക്കാം ബ്രസീലിന്റെ വിജയത്തിന് വേണ്ടിയിട്ട്.
1: ഓക്കെ
0: ഓക്കെ ശരി.

0: അപ്പൊ അതിന് ഇന്നത്തെ രാവിലെ 9:00 ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ടുണീഷ്യ ജപ്പാൻ.
1: അതെ, ടുണീഷ്യ ജപ്പാൻ കളി
0: നടന്നുകൊണ്ടിരിക്കുന്നു. രാത്രി 9:00 ഒരു കളി ഗ്രൂപ്പ് എച്ച്.
1: അതെ അതെ, സ്പെയിനും
0: സൗദി
1: അറേബ്യയും. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കളികളാണ് ബെൽജിയം ഇറാന്റെ കളി വരുന്നുണ്ട്. അതെ, നാളെ വൈകിട്ടാണത്.
0: ആരെങ്കിലും ലൈനിലുണ്ടോ?
1: രാവിലെ
0: നമ്പർ പറഞ്ഞാലോ നമുക്ക്? 04-83-2950-300 2950-800
1: പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ,
0: വിളിച്ചോളൂ,
1: നമ്മൾ കാത്തിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം ഒരു കോളർ ലൈനിലുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം ആരാണെന്ന്.

0: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: നമസ്കാരം. ഹലോ
2: ഹലോ,
1: കേൾക്കാമോ?
2: ആ കേൾക്കാം.
1: പേരൊന്ന് പറയൂ.
2: അശ്വിൽ.
1: അശ്വിൽ.
2: അശ്മിൽ.
1: അശ്മിൽ. ഓക്കെ ഓക്കെ. അശ്മിൽ എവിടെ നിന്നാണ്?
2: കീഴ്ശ്ശേരി.
1: കീഴ്ശ്ശേരി. ഇവിടെ അടുത്ത് തന്നെ അല്ലേ? എന്ത് ചെയ്യാ, പഠിക്കാണോ?
2: അതെ.
1: എന്തിനു പഠിക്കുന്നു?
2: ഞാൻ പ്ലസ് ടു കഴിഞ്ഞു.
1: പ്ലസ് ടു കഴിഞ്ഞു. അപ്പോ കളികളെ കുറിച്ച് പറയാമോ? എങ്ങനെ കണ്ടോ? ഏതാണ് ഇഷ്ട ടീം?
2: അർജന്റീന.
1: അർജന്റീന ആളാണ്. നേരത്തെ വിളിച്ച ആള് ബ്രസീലിന്റെ ആളായിരുന്നു. കേട്ടു. എന്ത് പറയുന്നു ആളുടെ അഭിപ്രായത്തോടെ? തന്റെ അഭിപ്രായം പറഞ്ഞോളൂ.
2: എന്ത്, അർജന്റീനയെ കുറിച്ചോ? അർജന്റീന നല്ല കളിയാണ്. ഫസ്റ്റ് കളി തന്നെ മെസ്സി ഹാട്രിക് കിട്ടു.
1: ആള് പറഞ്ഞത് ഫൈനലില് ബ്രസീലും പോർച്ചുഗലും ഏറ്റുമുട്ടെന്നാണ് പറഞ്ഞത് അല്ലേ?
2: അതെ അതെ.
1: താങ്കളുടെ അഭിപ്രായം എന്താണ്?
2: എന്റെ അഭിപ്രായത്തില് ചിലപ്പോ അർജന്റീനയും ഒരു ഫ്രാൻസും.
1: അർജന്റീനയും ഫ്രാൻസും. ഇനി അടുത്ത ടീം വിളിക്ക, അടുത്ത ആള് വിളിക്കുമ്പോ എന്താ പറയാ നോക്കാലോ. നമുക്ക് വേറൊരു അഭിപ്രായമായിരിക്കും.
0: ഇപ്പോ ഫ്രാൻസാണോ ഏറ്റവും കട്ടക്ക് നിൽക്കുന്ന തോന്നുന്ന ഒരു ടീമായിട്ട് തോന്നിയത് ഇതുവരെയുള്ള കളികളില്? അതുകൊണ്ടാണോ ഫ്രാൻസ് പറയാൻ കാരണം?
2: അതെ
0: അതെ. അപ്പോ എന്തായാലും കാത്തിരിക്കാല്ലേ നമുക്ക്? കാത്തിരിക്കാല്ലേ. കാത്തിരിക്കാം. പിന്നെ പിന്നെ എന്താ പറയാനുള്ളത്?
1: നമ്മുടെ കളിയുടെ വിവരണം കേൾക്കാറുണ്ടോ? ഈ പരിപാടി കേൾക്കാറുണ്ടോ? അങ്ങനെ കേൾക്കൂലേ ഇടയ്ക്കൊക്കെ. ശരി.
0: അർജന്റീനൻ ടീമില് ഒരാളും കൂടി വേണം തോന്നിയിട്ടുണ്ടോ?
2: അതെ.
0: ആരാണത്? പേര്?
2: ഡിമേരിയ.
0: ഡിമേരിയയുടെ ഒരു കുറവുണ്ടല്ലേ. കഴിഞ്ഞ 2022 നമ്മള് കണ്ടതാണ് അല്ലേ, രണ്ടുപേരും കൂടിയാണ് അല്ലേ. കുറച്ച് മെസ്സിക്ക് കുറച്ച് ഭാരം കൂടുന്നുണ്ട് അല്ലേ. പെട്ടെന്ന് വേർക്കുന്നുണ്ടാവുന്നൊരു സംശയം. കുറച്ചും കൂടി ഒരാളും കൂടി അത് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നന്നായിരുന്നു അല്ലേ.
2: അതെ
0: അതെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാല്ലേ. നല്ലൊരു കളി.
1: ഇന്ന് കളി കാണില്ലേ? ഇന്ന് കളി കാണില്ലേ?
2: ഇന്ന് കളി കണ്ടിരുന്നു ജർമ്മനിയുടെ
1: പുലർച്ചെ ഉള്ളത്.
0: ഓക്കേ. പിന്നെന്താ, വീട്ടിലാരാ? വീട്ടിലിരുന്നിട്ടാണോ കളി കാണുക?
2: അതെ അതെ.
0: ആണ്. ആരൊക്കെ ഉണ്ടാവുക കൂടെ?
2: കസിൻസ് ഉണ്ടാവും.
0: കസിൻസ് ഉണ്ടായിരിക്കും. എല്ലാരും ഇതേപോലെ അർജന്റീന ഫാൻസ് ആണോ?
2: അതെ.
0: അപ്പൊ പിന്നെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല വീട്ടിലാണെങ്കിൽ. അപ്പൊ ആരോഗ്യപരമായിട്ട് കാണുക അല്ലെ എല്ലാ മത്സരത്തെയും.
2: അതെ.
1: കളി കണ്ടത് ജർമ്മനിയും ഐവറി കോസ്റ്റും അല്ലായിരുന്നേ? എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ആ മത്സരം?
2: അടിപൊളിയായിരുന്നു. ജർമ്മനി ഇപ്രാവശ്യം നല്ല ഫോമിലാണല്ലോ.
1: അതെ അതെ. തുടർച്ചയായിട്ട് രണ്ടാമത്താണ് അല്ലേ?
2: രണ്ടാമത്തെ വിജയമാണ്.
1: അപ്പോ വീണ്ടും വിളിക്കണം നമ്മളോട്, അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. എന്നാ വെക്കട്ടെ. താങ്ക് യു.
0: ശരി.

0: അതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, ബ്രസീൽ കഴിഞ്ഞ കളിയിലെ ഒരു അവരുടെ ജേഴ്സി ഒന്ന് മാറിയല്ലോ.
1: അതെ, അതിന്റെ നിറം ഒന്ന് മാറിയില്ലേ.
0: അത് എന്തുകൊണ്ടാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക് ശ്രോതാക്കൾക്ക്.
1: എന്തുകൊണ്ടാണ് എനിക്ക് പറഞ്ഞുതരൂ?
0: പറഞ്ഞോളൂ.
1: പറയാല്ലേ. അപ്പോ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും, രണ്ട് ടീമും ഏകദേശം ഒരേ കളർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ, കുറെ ദൂരത്തുനിന്നാണ് നമ്മൾ അവരെ കാണുക, അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ. ഹെയ്റ്റി എന്ന് പറഞ്ഞ ടീമിന്റെ ഒപ്പം കളിക്കുമ്പോൾ അവരുടെ ടീം വെള്ളയായിരുന്നു അല്ലെ ഇട്ടിരുന്നത്. അപ്പോ സ്ഥിരം മഞ്ഞ ജേഴ്സിയിൽ നിന്ന്
0: ബ്രസീൽ
1: മാറി അല്ലെ, അതെന്താണ്, വെള്ളയിലാണ് മറ്റുള്ളത് ഇറങ്ങിയത്. പക്ഷെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ജോണി പ്ലാസിന്റെ ജേഴ്സിന്റെ നിറം മഞ്ഞയായിരുന്നു. അപ്പൊ അതിലൊരു കൺഫ്യൂഷൻ വേണ്ട എന്നുള്ളത് കൊണ്ടാണ്
0: അങ്ങനെ
1: ബ്രസീലിന് ജേഴ്സിയിൽ നിന്ന് ഇറങ്ങി പകരം മറ്റൊരു ജേഴ്സിയിലേക്ക് മാറിയത്.
0: നമ്മൾ ബ്രസീലിനെ കുറിച്ച് പറയുമ്പോൾ മഞ്ഞയാണ് നമുക്ക്.

0: അതെ
1: ഫോർമുലല്ലേ.
0: അതെ അതെ. അപ്പോൾ
1: അപ്പം
0: അതാണ് പിന്നെ
1: അങ്ങനെ,
0: കാരണം.
1: അതെ, ഞാനും ഒരു വേളയിൽ ഇങ്ങനെ സംശയിച്ചു പോയി എന്തുകൊണ്ടാണ് ഇന്നിങ്ങനെ വന്നത്, ഇപ്പോഴാണ് അത് മനസ്സിലായത്.
0: അതെ അതെ. ഫിഫ അംഗീകരിക്കുന്ന ജേഴ്സികളാണ് ടീമുകൾക്ക് അണിയാനുള്ള ഇതുണ്ടാവുക. അപ്പോൾ സ്വന്തം
1: ആ
0: രാജ്യത്ത് കളിക്കുന്ന ടീമുകൾക്ക് അവരുടെ മുഖ്യ ജേഴ്സി അണിയാനുള്ള അനുവാദം ഉണ്ട്.
1: അതെ, ബാക്കി നമുക്ക് ഒരു
0: ഓക്കെ
1: കോള് സ്വീകരിച്ചിട്ട് പറയാം
0: ഓക്കെ.
1: അല്ലേ. സ്വാഗതം, ഹലോ,
2: ഹലോ,
1: പറഞ്ഞോളൂ, ആരാണ്?
2: ആദിത്യ.
1: ആദിത്യ, എവിടുന്നാണ് ആദിത്യ വിളിക്കുന്നത്?
2: ഞാൻ പടിഞ്ഞാറ്റുമുറി നിന്ന്.
1: പടിഞ്ഞാറ്റുമുറി, എന്ത് ചെയ്യുന്നു? അതും കൂടിയും പറഞ്ഞിട്ട് നമുക്ക്.
2: ഞാൻ ഡിഗ്രി കഴിഞ്ഞു.
1: ഡിഗ്രി കഴിഞ്ഞു, നേരത്തെ വിളിച്ചവരും ഡിഗ്രിക്കാരാണ്. കേൾക്കുന്നുണ്ട്. കളി കണ്ടിരുന്നോ? കളികൾ കണ്ടിരുന്നോ?
2: കളികളൊക്കെ കണ്ടിരുന്നു.
1: എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ.
2: എന്താ, എല്ലാരും നല്ല ഫോമിലാണ്. വലിയ ടീമാണെങ്കിലും ചെറിയ ടീമാണെങ്കിലും.
1: സ്വന്തം ടീം ഏതാണ്? സ്വന്തം ടീം
2: ബ്രസീൽ.
1: ബ്രസീൽ, ആ നേരത്തെ ബ്രസീലുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആള് പറഞ്ഞോട് യോജിക്കുന്നുണ്ടോ?
2: ആ യോജിക്കുന്നുണ്ട്. ബ്രസീല് ഇപ്രാവശ്യം കപ്പടിക്കുന്ന തോന്നുന്നുണ്ട്.
0: തോന്നുന്നുണ്ട്. അപ്പോ
1: ബ്രസീലിനെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ജേഴ്സിയുടെ കാര്യം അല്ലേ? കേട്ടില്ലേ പറഞ്ഞത്?
0: തോന്നിയിരുന്നോ?
2: എന്ത്
1: ഇങ്ങനെ നീല ജേഴ്സി മഞ്ഞ ജേഴ്സിയും തോന്നിയിരുന്നോ? നീല ഇട്ടപ്പോ അറിയായിരുന്നോ?
2: അറിയായിരുന്നു. അങ്ങനെ തന്നെ എല്ലാ മാച്ചിലും അങ്ങനെ തന്നെ ഉണ്ടാവാറ്. സെയിം കളർ ആവുമ്പോ
1: മാറും അല്ലേ?
2: അതെ, മാറി മാറി.
1: പിന്നെ ഇന്ന് കളി കാണണ്ടേ നമുക്ക്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ഒരു മത്സരം?
2: ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അത് കാണുന്നുണ്ടോ?
2: ഇല്ല ഇല്ല, ഇപ്പൊ കാണുന്നില്ല.
1: രാവിലെ ആയതുകൊണ്ടാവും.
2: ഇന്നലെ നൈറ്റിൽ അത് കണ്ടു.
1: കണ്ടു. അപ്പൊ അതിന് ക്ഷീണം വല്ലതും ഉണ്ടോ? അപ്പൊ ഇങ്ങനെ മഞ്ചേരി എഫ് കേട്ടപ്പോ വിളിക്കാൻ തോന്നി അല്ലേ?
0: അപ്പൊ എന്തായാലും ബ്രസീലിന്റെ മത്സരത്തില് നമ്മുടെ നെയ്മർക്ക് പകരം ഇറങ്ങിയത് ആരായിരുന്നു? മാത്യൂസ് കുഞ്ഞ അല്ലേ? അപ്പൊ എന്തായാലും അദ്ദേഹം നമ്മളെ വിഷമിപ്പിച്ചില്ല എന്ന് പറയാം അല്ലേ? രണ്ട് ഗോൾ അടിച്ചു. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇറങ്ങുന്നു പറയുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അതേപോലെ വിനീഷ്യസും, വിനീഷ്യസിന്റെ ഗോളും വന്നായിരുന്നു. അതെ അതെ, അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്.
2: ഓക്കെ,
0: ഇനിയപ്പോ അടുത്ത കളിക്കായിട്ട് കാത്തിരിക്കുകയാണ്.
1: ആദിത്യ, കൂട്ടുകാരികളോടൊക്കെ വാദ വെച്ചിട്ടുണ്ടോ ബ്രസീൽ ജയിക്കുന്നു പറഞ്ഞിട്ട്? കൊറേണ്ട് അല്ലേ? ഇങ്ങോട്ട് കിട്ടുവോ അങ്ങോട്ട് പോവാൻ നമുക്ക് നോക്കാം അല്ലേ? പൈസക്കാണോ അതോ ഭക്ഷണത്തിനാണോ?
0: രണ്ടുണ്ട്.
1: കഴിഞ്ഞ ദിവസം വിളിച്ചൊരു മന്തി എന്നൊക്കെ പറഞ്ഞിരുന്നേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ഇനി ഉണ്ടല്ലോ ദിവസങ്ങള് അല്ലേ? ശരി.
0: അപ്പൊ എന്തായാലും ശരി കേട്ടോ ആദിത്യ, വീണ്ടും വിളിക്കാം. ഓക്കെ.

0: അപ്പൊ എന്തായാലും നമുക്കറിയാം, 12 ഗ്രൂപ്പുകളിലായി 48 ടീമുകൾ അണിനിരക്കുന്ന ഫിഫ വേൾഡ് കപ്പ് 2026 അല്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആതിഥേയരായിട്ടുള്ളത് അമേരിക്ക, മെക്സിക്കോ, കാനഡയാണ്. ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വീതമാണ് ഉള്ളത്. ഉദ്ഘാടന മത്സരം മെക്സിക്കോയിലെ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിലാണ് നമ്മൾ കണ്ടു അല്ലേ, കണ്ടു കഴിഞ്ഞു. എ ബി സി ഡി എന്ന് പറഞ്ഞ എൽ വരെയാണ് അവരുടെ ഗ്രൂപ്പുകൾ തിരിച്ചിട്ടുള്ളത്. അതിൽ ഓരോന്നിലും 4 വീതം ടീമുകളാണുള്ളത്.
1: കോളർ വന്നിട്ടുണ്ട്, അതെ നമുക്ക്
0: നോക്കാം. നോക്കാം.
1: ഹലോ, നമസ്കാരം, സ്വാഗതം ഫുട്ബോൾ ബീറ്റ്സ്. പേരൊന്ന് പറഞ്ഞോളൂ.
2: പേര് അർഷദ്.
1: അർഷദ്, അർഷദ് എവിടെ സ്ഥലം?
2: ഞാൻ പെരിന്തൽമണ്ണ.
1: പെരിന്തൽമണ്ണ. എന്ത് ചെയ്യുന്നു?
2: ഡിഗ്രി.
1: എല്ലാവരും ഡിഗ്രിക്കാരനാണെന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ പരിപാടി.

0: അവിടെ കളി കാണുന്നുണ്ടോ ഇപ്പോ?
1: കണ്ടോണ്ടിരിക്കാണ്.
2: എന്താ ഇപ്പോ കളിയുടെ അവസ്ഥ? എന്താണ്, ഗോൾ അടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നു.
0: ടുണീഷ ജപ്പാൻ അല്ലേ?
3: നമ്മള് നമ്മുടെ ടീമിന്റെ കളി കാണുള്ളൂ. ഫ്രാൻസ് ആണ് നമ്മുടെ ടീം.
2: അത് മാത്രമേ
0: ഫ്രാൻസ്. ആ, ഞങ്ങള് നേരത്തെ പറഞ്ഞു ഫ്രാൻസ് വരുവോ നോക്കട്ടെ എന്ന്.
2: അല്ലേ,
0: ഒരാള് വന്നിട്ടുണ്ട്.
3: ഫ്രാൻസ് നാളെ രണ്ടരക്ക് നമ്മുടെ കളി.
0: അതെ അതെ. എന്തായാലും അവിടെ ഒരു ബഹളമൊക്കെ കേൾക്കാനുണ്ട്. ആരൊക്കെ കാണുന്നുണ്ട് അല്ലേ? കൂട്ടുകാരാണോ?
3: അല്ല, ഞാൻ കോളേജിലും.
0: കോളേജിലാ? ആ, കോളേജിൽ വെച്ചിണ്ടോ കളി?
2: ഇറാഖുമായിട്ടാണ് കളി അല്ലേ?
3: ഇറാഖുമായിട്ടാണ്
2: കളി. അപ്പോ എന്താണ് മത്സരം?
3: കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ കപ്പ് തിരിച്ചു പിടിക്കണം.
2: തിരിച്ചു പിടിക്കണം.
3: അതെ.
2: അപ്പൊ എല്ലാരും കാത്തിരിക്കണം അതിന് അല്ലെ. ഫ്രാൻസിനെ ഇങ്ങനെ ചെവി ഓർക്കുന്നുണ്ടാവും. വേറെന്തൊക്കെയാ ഫ്രാൻസിനെ പറ്റി പറയാനുള്ളത്? കളിക്കാരെ പറ്റി ഏറ്റവും
3: ഇഷ്ടപ്പെട്ട ടീമാണ്.
2: അതെ.
3: ഏത് വിങ്ങിലും ഇഷ്ടംപോലെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സ് ഉണ്ട് ഒരുപാട്.
2: ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരൻ?
3: ഇഷ്ടപ്പെട്ട കളിക്കാരൻ എംബാപ്പെ.
2: കിലിയൻ എംബാപ്പെ അല്ലേ?
3: കിലിയൻ എംബാപ്പെ.
2: ഓക്കേ. പിന്നെ 2018 കിരീട നേട്ടം.
3: അതെ അതെ.
2: അത്
3: ആവർത്തിക്കും. രണ്ടാമത്തെ വട്ടം വീണ്ടും ഫൈനൽ കയറി കഴിഞ്ഞ വർഷം.
2: അതെ. അർജന്റീനയുടെ പോർവീര്യത്തിന് മുന്നിൽ നഷ്ടമായ ആ കപ്പ് വീണ്ടെടുക്കാനാണ് എംബാപ്പേന്റെ പട ഒരുങ്ങുന്നത് എന്ന് പറയാം അല്ലേ? അങ്ങനെ
3: അർജന്റീന തന്നെ ഫൈനലിൽ കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്.
2: അതൊക്കെ തോന്നി അല്ലേ, ആ ഒരു സംസാരത്തിൽ തോന്നി.
0: ഫ്രാൻസും അർജന്റീന അല്ലേ?
3: നമുക്ക് പകരം വരുത്താൻ പറ്റുള്ളൂ.
0: എന്തായാലും നമുക്ക് നോക്കാലോ.
3: ഇന്നെന്താ
0: കോളേജിൽ വിശേഷം? അല്ല, ഇന്ന് സൺഡേ അല്ലേ? യോഗ ദിനമായിട്ട് വന്നതാണോ? സ്പെഷ്യൽ പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലേ? അതിന്റെ ഇടയിലാണോ കളി കണ്ടോണ്ടിരിക്കണേ? ടി വി വെച്ചിണ്ടവിടെ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കാത്തിരിക്കാം, വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു.

0: മഞ്ചേരി എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഫുട്ബോൾ ബീറ്റ്സ്.
1: അപ്പോ ഇപ്പൊ വിളിച്ചത് ആരായിരുന്നു? അർഷദായിരുന്നു.
2: പെരുന്നാളിലെ
1: സ്റ്റുഡൻസ് വിളിക്കുന്നത് അവരാണ് കൂടുതൽ ഇതിനെ അല്ലെ ഇഷ്ടപ്പെടുന്നത്.
2: നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫ്രാൻസ്, അർജന്റീന, ബ്രസീൽ എല്ലാവരും എത്തിക്കഴിഞ്ഞു.
1: അതെ, പോർച്ചുഗൽ എല്ലാരും വിളിച്ചില്ല. അടുത്ത കോള് ചിലപ്പോ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ?
2: അതെ,
1: നമ്പർ പറയാം. 0945 3000 0948 3950 800. ഇപ്പൊ നമ്മുടെ അർഷദ് ഓക്കെ റെഡിയാണ് കേട്ടോ, കോള് റെഡിയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം.
3: ആകാശവാണി,
1: ഹലോ.
3: ഞാനൊരു ഷോപ്പില് ഇങ്ങനെ കട നടത്തിക്കൊണ്ടിരിക്കുന്നു, പലചരക്ക് പച്ചക്കറികളെ.
1: തിരക്കുണ്ടോ ഇപ്പോ?
3: ഇല്ല, ഇപ്പൊ വലിയ തിരക്കൊന്നും ഇല്ല. ഇന്നിപ്പോ ഞായറാഴ്ചയൊക്കെയല്ലേ. അപ്പോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ഇവിടെ കടയിൽ തന്നെ നമ്മളൊരു ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. അപ്പൊ അത് ചിലപ്പോ ഇങ്ങനെ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും.
0: ഏത് ടീമിന്റെ ആളാണ്?
3: ഞാന് അർജന്റീന.
1: അർജന്റീന
0: രണ്ടാമത്തെ ആളാണ് ഇന്നത്തെ ശ്രോതാവ്.
3: രണ്ടാമത്തെ ടീമാണെങ്കിൽ ജർമ്മനിയാണ്. അർജന്റീന ഉണ്ട്, ജർമ്മനി ഉണ്ട്.
1: ജർമ്മനി ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർജന്റീന, മെസ്സി പ്ലെയറാണ് ഇഷ്ടം. അതെ, സെക്കൻഡ് ടീം ചോദിക്കുകയാണെങ്കിൽ ജർമ്മനി അല്ലേ. അപ്പൊ രണ്ടുപേരും നേർക്ക് നേരെ വന്നാലോ?
3: രണ്ടുപേരും നേർക്ക് നേരെ ഫൈനലിൽ അവർ രണ്ടുപേരും എത്തണേ.
1: ആ, എത്തണം അല്ലേ. അപ്പോഴാണ് വാശിയേറിയ മത്സരം.

0: മത്സരം വരുള്ളൂ.
1: അതെ അതെ അതെ. അപ്പൊ ഇപ്രാവശ്യത്തെ മെസ്സിയുടെ കളി, ഗോള് എല്ലാം കണ്ടു, ഇഷ്ടപ്പെട്ടു അല്ലേ?
0: കളികളെ അധികം കാണാൻ
1: അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ,
0: അധികം കാണാൻ പറ്റില്ല. കടലൊക്കെ എടുത്ത് പിന്നെ തിരക്കായത് രാത്രി 9 മണി കഴിഞ്ഞിട്ട് അത് വീട്ടിലെത്തും.
1: അപ്പോ
0: പിന്നെ പിന്നെ ഉറങ്ങണ്ടേ, അപ്പൊ പിന്നെ അധികം അങ്ങനെ കാണൂല.
1: പക്ഷേ ഉള്ളില് ഉറങ്ങി കിടക്കുന്നുണ്ട് അല്ലേ കളി കാണാനൊക്കെ?
0: കളികള് പണ്ട് മുതൽ അങ്ങനെ കാണല്ലേ.
1: പോയിരുന്നോ കളിക്കാനൊക്കെ? പോയിരുന്നോ ചെറുപ്പത്തിലും? അല്ലെങ്കിൽ
0: ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിക്കാനൊക്കെ അങ്ങനെ പോയി. ഞാൻ ക്രിക്കറ്റ് കളിയായിരുന്നു കൂടുതലും. പിന്നെ അങ്ങനെ കളിച്ച് കളിച്ച് കുറച്ചൊക്കെ അങ്ങനെ കളിച്ചിട്ട് പിന്നെ അമ്പയറായി.
2: അമ്പയറായോ അതിന്റെ ഇടയിലേ?
0: അതിന്റെ ഇടയിൽ അമ്പയറായി. കുറച്ച് മാച്ചസ് ഒക്കെ, കുറച്ച് നമ്മള് കേരളോത്സവം അതുപോലെ കുറച്ച് മാച്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ അങ്ങനെ അമ്പയറായി നിക്കലായിരുന്നു ഇവിടെ കൂടുതലും. പിന്നെ ഫുട്ബോൾ ഇടയ്ക്ക് ഫുട്ബോൾ കളിക്കും ചെയ്യും, കാണും ചെയ്യും അങ്ങനെയൊക്കെ.
2: ഇന്ന് കാണണം കളി അല്ലേ?
0: ആ ഇന്ന് കാണണം കളി.
1: പിന്നെ പിന്നെന്താണ് പറയാനുള്ളത്? ആരാ പിന്നെ കമ്പനിക്ക് ആരാണ്ടാവുക കളി കാണാനൊക്കെ?
0: കമ്പനിക്ക് ഇവിടെ കൂടുതലും കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ വലിയ സ്ക്രീനൊക്കെ വെച്ച് കണ്ടാൽ അങ്ങനെ കളിയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങാടിയിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോ അവിടെ കാണും, അല്ലെങ്കിൽ മൊബൈലും ജസ്റ്റ് ഒന്ന് നോക്കും. പിന്നെ കൂടുതലും പത്രത്തിലെ അറിയലാണ് കൂടുതലും ഇപ്പൊ ചെയ്യുന്നത്, ടൈം അധികം കിട്ടാത്തോണ്ട്.
2: കടയിൽ റേഡിയോ വെക്കും അല്ലേ?
0: കടയിൽ ചിലപ്പോ റേഡിയോ വെക്കും ചെയ്യും.
1: കടയിൽ ഉണ്ടാവാറുണ്ടോ ചൂടേറിയ ചർച്ചയൊക്കെ? ഉണ്ടാവാറുണ്ടോ?
0: ആ കടയിലൊക്കെ ഇവിടെ ചെക്കുമ്പോ ഓരോരുത്തരൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ അവരോടും അങ്ങനെ സംസാരിക്കും. ഏതാ ടീമിനൊക്കെ നമ്മൾ കടയിൽ വരുന്ന ആൾക്കാരുടെ ടീമിനെ ചോദിക്കും. അപ്പൊ ബ്രസീലിനെ എനിക്ക് പണ്ട് മുതലേ ബ്രസീലിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല.
1: അപ്പൊ നമ്മളിപ്പോ സാധാരണ മഴ അന്ന് മഴ പെയ്യും തോന്നുന്നു, അല്ലെങ്കിൽ ഇന്ന് നല്ല വെയിലാണല്ലേ. ഇപ്പൊ കാലാവസ്ഥനെ കുറിച്ചൊന്നും ആളുകൾ പറയുന്നില്ല അല്ലേ? എല്ലാവർക്കും ഇതാണ് മനസ്സിൽ, ആ ഒരു കാൽപന്തിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് അല്ലേ ലോകം. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ വിളിച്ചതില്, സംസാരിക്കാൻ പറ്റിയതില്.
0: ഓക്കെ,
1: പക്ഷെ ആദ്യമായിട്ട് വിളിക്കാനൊന്നും തോന്നുന്നില്ല, നല്ല രീതിയിൽ നമ്മളോട്
2: സംസാരിച്ചു.
1: സന്തോഷം, ഇനി വിളിക്കാം.
2: ഇടയ്ക്കൊക്കെ വിളിച്ചോളൂ, നാളെയൊക്കെ വിളിച്ചോളൂ. നാളെ കുറിച്ച് പറയണം.
0: ആയിക്കോട്ടെ,
2: ഓക്കെ, താങ്ക് യു.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സമയം 10:42. ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് സ്വീകരിക്കാം. സ്വാഗതം. ഹലോ.
3: ഹലോ.
2: ആ പറഞ്ഞോളൂ.
3: എന്റെ പേര് ഫസ്ന.
2: ഫസ്ന എവിടുന്ന? മലപ്പുറം. എന്ത് ചെയ്യാനാ? ഡിഗ്രി ആണോ?
3: കാരണം
2: ഇന്ന് വിളിച്ചവരൊക്കെ ഡിഗ്രി സ്റ്റുഡൻസ് ആയിരുന്നേ.
3: അത്
4: ശരി.
2: അതെ, പഠിക്കുന്ന കുട്ടിയാന്ന്
3: വിചാരിച്ചു.
2: അത് ശരി.
4: അപ്പൊ പറഞ്ഞോളൂ, എന്താണ്, ഏതാണ് ടീം, ഏതാണ് ഇഷ്ട കളിക്കാരൻ എന്നൊക്കെ പറഞ്ഞോളൂ.
3: അങ്ങനെയൊന്നുമില്ല, നമ്മള് ഫുട്ബോള് കാണാറുണ്ട്. ബ്രസീലാണ് ഇഷ്ട ടീം.
2: അതന്നെയാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ഒരാളോട് ഇഷ്ടം ഉണ്ടാവുമല്ലോ.
3: ബ്രസീലിന്റെ കളിയൊക്കെ കണ്ടിരുന്നു. അപ്പൊ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഗോളൊന്നും അടിക്കാത്തതും രണ്ടാമത്തെ കളിയിൽ ഞങ്ങളത് നേടിയെടുത്തല്ലോ.
2: അതെ അതെ അതെ.
3: അപ്പൊ അങ്ങനെ കളിയൊക്കെ കാണാറുണ്ട്.
4: സന്തോഷമുണ്ട്.
3: അതെ അതെ, സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് വിളിക്കാണ്.
2: എന്തായാലും കിട്ടി, സന്തോഷം. അതും ഫുട്ബോൾ ബീച്ചിലേക്ക് തന്നെ കിട്ടി. ഇടയ്ക്കൊക്കെ വിളിക്കൂ.
3: എല്ലാവർക്കും ഞാനും ഹസ്ബൻഡും കാണും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണും. ഞങ്ങൾ രണ്ട് എതിർ ടീമുകളാണ്. ഹസ്ബൻഡ് അർജന്റീനയാണ്.
2: ഓ, തല്ലൂട്ടുണ്ടാവോ അവിടെ? വഴക്കുണ്ടാവാറുണ്ടോ?
3: അങ്ങനെയൊന്നുമില്ല. എന്നാലും നമ്മള് കളിയാക്കും, നമ്മള് തിരിച്ചും കളിയാക്കും.
2: മക്കള് എത്ര എത്രക്കായി? എത്ര ഉണ്ടായി
3: മക്കള്? വലിയ മൂന്നാം ക്ലാസ്സിലാണ്. ചെറിയ മക്കൾ.

0: ചെറിയ കുട്ടികളാണ്. അപ്പൊ അവര് തല്ലുകൂടാറായിട്ടില്ല അല്ലേ?
1: ഇല്ല ഇല്ല. എന്നാലും മോന് ഭയങ്കര മോന് ഹസ്ബൻഡിന്റെ ടീമിലേക്ക് കൂട്ടാൻ വേണ്ടിട്ട് ഇടക്കിടക്ക് വിളിക്കും.
0: ഓ അത് ശരി. അവരടുത്തുണ്ടോ? അപ്പൊ
1: ഞാൻ ഇല്ലല്ല, അടുത്തില്ല. ഒരു കല്യാണം ഉണ്ട്, അപ്പൊ അങ്ങനെ പോയതാ.
0: ഓ ആ സമയത്താണ് വിളിച്ചത് അല്ലേ?
1: അതെ.
0: പറഞ്ഞോളോട്ടാ വിളിച്ചിട്ട് കിട്ടിയെന്ന്?
1: ആ ഞാൻ പറഞ്ഞോണ്ട്.
0: ഹസ്ബൻഡിന്റെ പേരെന്താണ്?
1: ഭയങ്കര സന്തോഷം. ഹസ്ബൻഡിന്റെ പേര് സലി.
0: ആ ഞങ്ങളുടെ ഒരു ബിഗ് ഹായ് കൊടുത്തോളൂ.
2: അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ, ഫസ്ന വിളിച്ചതിൽ സന്തോഷം. ഇനിയും നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ പങ്കുവെക്കാൻ വിളിക്കാം.
1: ഓക്കെ ഓക്കെ.
0: താങ്ക് യു. നൈസ് ഡേ.

0: സമയം 10 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കുന്നു. ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് സ്വീകരിക്കാം അല്ലേ?
1: അതെ.
0: ഹലോ, സ്വാഗതം.
2: ആ
0: നമസ്കാരം, ആരാണ്? പേര് പറഞ്ഞോളൂ. വളാഞ്ചേരി. ആരാണ് പേര്? പേര് എന്താണ്?
1: എന്താണ് മുബഷീർ, വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
0: എന്ത് ചെയ്യുന്നു? ആ ഡിഗ്രിക്കാരനാണല്ലേ, നേരത്തെ വിളിച്ചിരുന്ന കുറെ പേര്. ഏതിന്റെ ആളാണ്, ഏത് ടീമിന്റെ ആളാണ്?
2: ഞാൻ പോർച്ചുഗൽ.
0: ആ, ഞങ്ങള് പ്രതീക്ഷിച്ചിരിക്കുന്നു, പോർച്ചുഗൽ എത്തി. ഞങ്ങള് കാത്തിരിക്കായിരുന്നു
1: ഒരാളെങ്കിലും വിളിക്കോന്ന്.
0: ബ്രസീല്, പോർച്ചുഗല്, അർജന്റീന എല്ലാവരും എത്തിയല്ലോ. ഇനി പോർച്ചുഗൽ മണി വരട്ടെ എന്ന് വിചാരിച്ചു. ആദ്യം വിളിച്ച എന്താ പറഞ്ഞേ? ആദ്യം വിളിച്ച പയ്യൻ പറഞ്ഞില്ലേ പോർച്ചുഗലും ബ്രസീലും വരുന്നാണ് പറഞ്ഞത്. എന്ത് പറയുന്നു, താങ്കൾ എന്ത് പറയുന്നു അതിനോട്? യോജിക്കുന്നോ? ഫൈനലിലേ
2: ഉണ്ടാവും.
0: നെതർലൻഡ്സും പോർച്ചുഗലോ? അപ്പൊ നമുക്ക് നോക്കാം ആരാണെന്ന്. ഞങ്ങള് പിന്നെ പറയാം, ലാസ്റ്റ് പറയാം. അത് സസ്പെൻസ്. ഏതാ, 3-0? എന്തായാലും നമുക്ക് നോക്കാലോ. ഹാട്രിക്ക്? ആ, ഇപ്പൊ എവിടെ ഇരുന്നിട്ടാ കളി കാണാറ്? വീട്ടിലാണോ അതോ ക്ലബുകളിലാണോ? എവിടെയാണ്? ക്ലബില്. ഉറക്ക പറയണ്ടല്ലോ അവിടെ. ഇരുപത്തഞ്ചു പേരും പോർച്ചുഗലിന്റെ ആൾക്കാരാണോ? അത് ശരി.
1: അപ്പൊ 23-ാം തീയതി കളി കാണാൻ നിക്കാണ് അല്ലേ, ഉസ്ബെക്കിസ്ഥാനുമായിട്ട്? രാത്രിയാണ് അല്ലേ?
2: പത്തരക്കാണ്.
0: കാത്തിരിക്കണ ആ ദിവസത്തിന് അല്ലേ?
1: ആ അതെ. ഇപ്പൊ എന്തായാലും കാത്തിരുന്നോളൂ, അതിന് ഫലം ഉണ്ടാവും.
0: 25 പേര് ഒരുമിച്ചാണോ കളി കാണുക?
2: ഒരു കളി ഇറക്കണില്ല, തുണീഷ്യയും പിന്നെ ഇറാഖും.
0: അതെ അതെ.
1: അതെന്തായി, അതെന്തായി നിങ്ങള് പറയൂ, ഞങ്ങള് സ്റ്റുഡിയോയിലല്ലേ.
0: നിങ്ങൾ പറയൂ. അപ്പൊ ശ്രോതാക്കൾക്ക് ഒരു അറിയിപ്പ്. ഏ, എന്താ പറഞ്ഞു?
1: ആ, റേഞ്ച് കിട്ടില്ല
2: പോർച്ചുഗലിക്കുന്നത്.
0: അത് ശരിയല്ല കേട്ടോ.
1: അതെ,
0: നിങ്ങൾ ചിരിക്കണ്ടവിടെ, ഞങ്ങൾക്കറിയാം നിങ്ങൾ കാണുന്നുണ്ടെന്ന്. അതെ അതെ.

0: ഞങ്ങളോ ആ
1: കണ്ടിരുന്നു,
2: നല്ലൊരു കലയായിരുന്നു.
0: അതെ അതെ
3: അല്ലേ, സ്വീഡനും നെതർലാൻഡ്സും. എന്തായാലും വിളിച്ചത് സന്തോഷം. എല്ലാവരുടെ അടുത്തും അന്വേഷണം പറയാ, വീണ്ടും വിളിക്കാ. സമയം ഏകദേശം ഇവിടെ കഴിയാനായിട്ടുണ്ട്. അപ്പോ ആ എല്ലാ വിജയാശംസകളും നേരാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു.
4: Car stops.

0: അങ്ങനെ ഇന്നത്തെ ഫുട്ബോൾ ബിറ്റ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. ഇന്ന് സ്റ്റുഡിയോയിൽ നിന്നും വിട പറയുന്നു ഞാൻ എം പി കുമാർ, കൂടെ ആതിര ഐ പി. സ്റ്റുഡിയോ സഹായം നൽകിയത് സിജേഷ് എൻ, സാങ്കേതിക സഹായം ഷംസീർ, റോബിൻ വർഗീസ് എന്നിവർ. ഇന്ന് വിളിച്ച ഒരുപാട് പേർ വിളിച്ചു, ഡിഗ്രി സ്റ്റുഡൻസ് ആയിരുന്നു കൂടുതലും. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഫുട്ബോൾ ബിറ്റ്സ് വിട പറയുന്നു. വീണ്ടും നമുക്ക് നാളെ ഒത്തുകൂടാം ഇതേ സമയത്ത്.
1: സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 32 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: യോഗ ഒരു ജീവിത രീതിയായി മാറുമ്പോൾ അത് മാനവൈക്യത്തിന്റെ അടിത്തറയായി വർത്തിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊൽക്കത്തയിൽ യോഗാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രിമാരും പ്രമുഖ വ്യക്തികളും വിവിധ സംഘടനകളും യോഗ ചെയ്ത് ആഘോഷങ്ങളിൽ പങ്കാളികളായി. യോഗയെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹത്തായ സേവനമാണ് കാഴ്ചവെച്ചതെന്ന് കേന്ദ്രമന്ത്രി JP Nadda പറഞ്ഞു. നാവികസേനയ്ക്ക് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സമർപ്പിക്കും. INS ദുനഗിരി, INS സൻഷദക്, INS അഗ്രേ എന്നിവയാണ് കമ്മീഷൻ ചെയ്യുന്നത്. അമേരിക്കയുടെയും ഇറാന്റെയും പ്രതിനിധികൾ തമ്മിൽ നിർണായക ചർച്ച ഇന്ന് സ്വിറ്റ്സർലാൻഡിൽ. ലബനിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ടെഹ്റാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. നീറ്റ് UG പുനഃപരീക്ഷ ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്തരിച്ച കവിയും സാഹിത്യകാരനുമായ P. Narayanakurupinte സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തായിരുന്നു 92-വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കണ്ണൂർ പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട് കാണാതായ ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിന്റെ മൃതദേഹം കണ്ടെത്തി. സന്തോഷ് കുമാറിനെ ഇന്നലെയാണ് കാണാതായത്. ഇന്ന് ലോക സംഗീത ദിനം. അമേച്വർ പ്രൊഫഷണൽ സംഗീതജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാതരം സംഗീത വിഭാഗങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ആദ്യം തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുന്ന തീവണ്ടികളുടെ സമയക്രമം പറയാം. ട്രെയിൻ നമ്പർ 12159 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് 18-നും 12617 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗളൂരു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:48-നും 12075 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19-നും തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 11:08 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.

0: ഇത്രയും സമയം.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: നാട്ടുവൃത്താന്തം വായിക്കുന്നത് ആതിരായി പി. നിർബന്ധിത വാക്സിനുകൾ, മറ്റ് അടിയന്തരമായ പ്രതിരോധ വാക്സിനുകൾ എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു. ആസൂത്രണ സമിതി ഹാളിൽ നടന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായുള്ള മലപ്പുറം ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് എം പി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. മലപ്പുറം ജില്ലയിൽ 1084 ടി ബി രോഗികളും 31 ലെപ്രസി രോഗികളുമുണ്ടെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ടെന്നും ഡിഎംഒ പറഞ്ഞു. രോഗവ്യാപനത്തിനെതിരെ അതിഥി തൊഴിലാളികൾക്കിടയിൽ ബോധവത്കരണവും പരിശോധനയും നടന്നുവരുന്നുണ്ടെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട 22 മൈക്രോ ഫൈലേറിയ കേസുകൾക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും ഡിഎംഒ അറിയിച്ചു. മരണകാരണമായേക്കാവുന്ന മാരക രോഗങ്ങളുടെ വ്യാപനം ചെറുക്കുന്നതിനായി മതിയായ ഐസൊലേഷൻ റൂമുകൾ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ ആലോചിക്കുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളുടെ പ്രവർത്തനം കൂടുതൽ ജനകീയവും ഫലപ്രദവുമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ സ്റ്റുഡന്റ് മെന്റർ പദ്ധതിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് തുടക്കം കുറിച്ചു. നിലവിൽ മലപ്പുറം ജില്ലയിൽ 192 സ്കൂൾ യൂണിറ്റുകളിലായി 7740 കുട്ടികൾ ലിറ്റിൽ കൈറ്റ്സിൽ അംഗങ്ങളാണ്. പദ്ധതിയുടെ ഭാഗമായി 404 അധ്യാപകർ ജില്ലയിലെ കൈറ്റ് മെന്റർമാരായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് 10 കുട്ടികൾക്ക് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ മലപ്പുറം ജില്ലയിലെ 192 യൂണിറ്റുകളിൽ നിന്നുമായി 792 സ്റ്റുഡന്റ്സ് മെന്റർമാരെ തെരഞ്ഞെടുത്തത്.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
2: ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം.

കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഡിഗ്രി പ്രവേശനത്തിനുള്ള സ്പോർട്സ് കോട്ട ഓൺലൈൻ അപേക്ഷ നൽകിയവർ നാളെ വൈകിട്ട് 5 മണിക്കകം കോളേജ് ഓഫീസിൽ അപേക്ഷയുടെ പകർപ്പ് ലഭ്യമാക്കണം. ഫോൺ നമ്പറുണ്ട് 9207-63-05-07. പാലക്കാട് ജില്ലയിലെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ഹെവി എക്യുപ്മെന്റ് ഓപ്പറേറ്റർ താത്കാലിക ഒഴിവ്. യോഗ്യത: ട്രാക്ടർ മെക്കാനിക്കൽ ITI സർട്ടിഫിക്കറ്റ്, EMM മെക്കാനിക് ട്രേഡ്, ഹെവി വെഹിക്കിൾസ് ലൈസൻസ് സഹിതം. പ്രായപരിധി 2025 ജനുവരി 1-18 മധ്യേ. പ്രതിമാസ വേതനം 18,000 രൂപ. വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ അടുത്ത മാസം 2-നകം പേര് രജിസ്റ്റർ ചെയ്യണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0491-2505-204. നമ്പർ ആവർത്തിക്കാം: 0491-2505-204.

വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10 ക്ലാസ് പ്ലസ് ടു ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1 A+ ലഭിച്ചവർക്കും CBSE ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ്

പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി അടുത്ത മാസം 31. വിശദവിവരങ്ങൾക്ക് പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ പറയാം, 0491 2971 633. 0491 2971 633. കോഴിക്കോട് വടകര റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗം അടുത്ത മാസം 1 രാവിലെ 10:30 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി.
1: പാദമുദ്ര

കടന്നുപോയ വഴികളിലൂടെയുള്ള ഒരു തിരിച്ചു നടത്തമാണ് ചരിത്രം. ചരിത്രം അതുപോലെയല്ലെങ്കിലും ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് ചരിത്രത്തിന്റെ വർത്തമാനകാല സാങ്കത്യം. ചരിത്ര പഠനം ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടുതന്നെ ചരിത്ര ഗവേഷണങ്ങളെ നമുക്ക് അവഗണിക്കുവാൻ സാധിക്കില്ല. ചരിത്ര വഴികളിലൂടെയുള്ള ചരിത്രകാരനായ ഡോക്ടർ MGS നാരായണന്റെ പ്രയാണമാണ് ഇന്നത്തെ പാദമുദ്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചരിത്ര ചിത്രങ്ങളിലൂടെ ഒരു മടക്കയാത്ര.

0: പാദമുദ്ര.
1: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 7-ാം ഭാഗം കേൾക്കാം.
2: ചരിത്ര ചിത്രങ്ങളിലൂടെ ഒരു മടക്കയാത്ര.
3: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന കാലത്താണല്ലോ സാർ ഇപ്പം വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് മോസ്കോയിൽ പോകുന്നുണ്ട്. അതുപോലെ ആദ്യം പോകുന്നത് ലണ്ടനിലേക്കാണ്.
4: അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ തീസിസ് ഞാൻ 72
3: സബ്മിറ്റ് ചെയ്തെങ്കിലും
4: 1.5 കൊല്ലത്തേക്ക് യാതൊരു വിവരം വരാൻ പറ്റിയില്ല. ഞാൻ അന്വേഷിച്ചതുമില്ല. അന്നേക്ക് ശ്രീധരമേനോൻ പിന്നെ എന്റെ ഒരു ബെനിഫാക്ടർ ആയിരുന്നു, എന്നെ എന്റെ ഒരു ഗുണകാംക്ഷയായിരുന്നു. എന്നും ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ കരുതിയിരുന്ന ആളാണ്. അതിബുദ്ധിമാനാണ്, വളരെ വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എളംകുളത്തിൻ്റെ യഥാർത്ഥമായ കഴിവ് യോഗ്യത തിരിച്ചറിഞ്ഞ ഒരാൾ. അവർ തമ്മിൽ വളരെ അടുപ്പമായിരുന്നു. പിന്നെ അദ്ദേഹം ഗസറ്റിയർ എഡിറ്ററായി, പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറായി. അപ്പോൾ രജിസ്ട്രാർ ആയിരിക്കുന്ന കാലത്താണ് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ഒന്ന് മീറ്റിംഗ് പോയപ്പം രജിസ്ട്രാറിൽ ഒന്ന് കാണുക, ശ്രീധരമേനല്ലേ, അവിടെ ചെന്നിരുന്നു, എടോ തൻ്റെ തീസിസ് എന്തായി? നമ്മളെന്തായിരുന്നു എനിക്കറിയില്ല, ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് കുറച്ച് കാലമായി, 1.5 കൊല്ലം അങ്ങനെ പാടില്ലല്ലോ, ഞാനത് ആലോചിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു വർക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഒന്നുമല്ല എങ്കിലും അപ്പോൾ അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞൂട, ആരാ എക്സാമിനേഴ്സ് എൻ്റെ, അതും എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആവില്ലല്ലോ, 1.5 കൊല്ലം താമസിക്കുന്നത് എന്തായാലും എന്തോ ഒരു കുഴപ്പമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ റീഡറാവാൻ പറ്റില്ല, പ്രൊമോഷൻ ഉണ്ടാവില്ല, വേറൊരാളെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവരാം എനിക്കാണ്. അപ്പോൾ വ്യക്തികളിലേക്കൊന്നും നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് തടഞ്ഞു നിർത്തിയിരുന്നത്. പക്ഷെ അന്നൊരു നിയമം ഉണ്ടായിരുന്നു, ഈ എക്സാമിനേഴ്സ് ചെയർമാനെ റിപ്പോർട്ട് അയക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കോപ്പി കൺട്രോളർക്ക് വായിക്കണമെന്ന്. അത് ഇദ്ദേഹത്തിന് അറിയാം, എനിക്കതൊന്നും അറിയില്ലല്ലോ, ഞാൻ അതിനൊരു വിഡ്ഢിയായിട്ട് കളിച്ചതാണ്. അപ്പോൾ അതേപോലെ അങ്ങനെയല്ല, ഇവിടെ വന്ന് എടുക്കണ്ടോ നോക്കൂ, കൺട്രോൾ ഓഫീസ് നോക്കുമ്പോൾ ഉണ്ട്, ഒരു കൊല്ലത്തോളമായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. വീണ്ടും അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളത് മടച്ചു വെച്ചതാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഞാനത് മിസ്പ്ലേസ് ചെയ്ത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഒരാഴ്ചക്കകത്ത് റിപ്പോർട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും എന്ന് വരെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ സംബന്ധിച്ച് റിസ്റ്റ്. അപ്പോഴും എനിക്ക് രക്ഷയുണ്ടായിരുന്നില്ല, കാരണം എൻ്റെ റീഡറുടെ ഇൻ്റർവ്യൂ നടക്കുന്നത് 1-2 ആഴ്ചക്കകത്താണ്, അതിൻ്റെ ഇടയ്ക്ക് ഡിഗ്രി കിട്ടില്ല ഈ റിപ്പോർട്ട് വന്നാലും. അപ്പോൾ ശ്രീധരമേനൻ പറഞ്ഞു അതൊന്നും വേണ്ട, അതിനൊരു വേറൊരു നിയമമുണ്ട്, നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഫിഡൻഷ്യലായിട്ട് നിങ്ങളുടെ വുഡ് ബി എംപ്ലോയർ അയക്കാനുള്ള ഒരു പ്രൊവിഷനുണ്ട്, നിങ്ങളൊരു റിക്വസ്റ്റ് തന്നാൽ മതി, ഞാൻ

പോസ്റ്റ് എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്. അദ്ദേഹം ചെയ്തു. അങ്ങനെ ഈ റിപ്പോർട്ടുകൾ വന്നു. എനിക്കറിയാം വന്നിട്ടുണ്ടാവും എന്ന് സീതാരാമൻ എന്നോട് പറഞ്ഞു, അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് എന്നോട് മത്സരിച്ച് എന്നെ പുറത്താക്കിയിട്ട് ആ പൊസിഷൻ കിട്ടണം എന്ന് വിചാരിച്ചവരൊക്കെ സന്തോഷിച്ചിരുന്നു, എൻ്റെ ഡിഗ്രി ഇല്ലല്ലോ എന്ന്. പക്ഷേ ഭാഗ്യവശാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ വൈസ് ചാൻസലർ മുഹമ്മദ് ഗനിയാണ്. അദ്ദേഹം തറോ ജനറൽമാനാണ്. മറ്റൊരു തരത്തിലുള്ള സ്വാധീനം അദ്ദേഹത്തിന് പറഞ്ഞിരുന്നില്ല. ഡിപ്പാർട്ട്മെന്റ്സൊക്കെ നന്നായി ഉണ്ടാക്കണം എന്നുള്ള വിചാരമുള്ള ആളാണ്. എ എൽ ഭാഷാവിന്റെ വലിയൊരു ആരാധകനുമാണ്. നല്ല ഭാഷയും നോക്കേണ്ടായിരുന്നു. അതുകൊണ്ട് ഈ എ എൽ ഭാഷ ഒന്നാന്തര ഒരു ടെസ്റ്റിമോണിയൽ മാതിരിയുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിങ്ങനെ ഇത്ര വലിയ ഇത്ര കേമായിട്ടുള്ള തീസിസ് കണ്ടിട്ടില്ല, ഇതുവരെ എക്സാമിൻ ചെയ്തിട്ടില്ല. ഇത് അങ്ങനെ 10 തീസിസിന്റെ മെറ്റീരിയൽ ഇതിലുണ്ട്.

0: മുഹമ്മദ് ഗനിയാണ്. അദ്ദേഹം ടെറോ ജെന്റൽമാനാണ്. മറ്റൊരു തരത്തിലുള്ള സ്വാധീനം അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. ഡിപ്പാർട്ട്മെന്റ്സൊക്കെ നന്നായി ഉണ്ടാക്കണം എന്നുള്ള വിചാരമുള്ള ആളാണ്. എ എൽ ഭാഷാവിന്റെ വലിയൊരു ആരാധകനുമാണ്. നല്ല ഭാഷയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ എ എൽ ഭാഷ ഒന്നാന്തര ഒരു ടെസ്റ്റിമോണിയൽ മാതിരിയുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിങ്ങനെ ഇത്ര വലിയ ഇത്ര കേമായിട്ടുള്ള തീസിസ് കണ്ടിട്ടില്ല, ഇതുവരെ എക്സാമിൻ ചെയ്തിട്ടില്ല. ഇത് അങ്ങനെ 10 തീസിസിന്റെ മെറ്റീരിയൽ ഇതിലുണ്ട്. ഇന്റർപ്രിട്ടേഷൻ ഗംഭീരമാണ്, ഭാഷ ഗംഭീരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഇന്ന് മാത്രമല്ല, ഈ ഡിഗ്രി കിട്ടിയതിന് ശേഷം അദ്ദേഹം എന്നെ അങ്ങോട്ട് ക്ഷണിച്ചു ലണ്ടനിലേക്ക്. ലണ്ടൻ
1: യൂണിവേഴ്സിറ്റി.
0: അപ്പം അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി.
1: അത് ഏത് വർഷമായിരുന്നു?
0: അത് 1974.
1: കിട്ടിയെന്ന്
0: വെച്ചാല് ഒരു കൊല്ലത്തേക്ക് കോമൺവെൽത്ത് അക്കാഡമിക് സ്റ്റാഫ് ഫെലോ എന്നുള്ളതാണ് എന്റെ ഡെസിഗ്നേഷൻ. ഒരു കൊല്ലത്തേക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസ്. അത് പഴയ ലണ്ടൻ യൂണിവേഴ്സിറ്റി അല്ല. ആദ്യകാലത്ത് ലണ്ടൻ യൂണിവേഴ്സിറ്റി ഒരു സബ്ജക്ട് പീപ്പിൾസ് വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു മോശം യൂണിവേഴ്സിറ്റിയാണ്. പിന്നീട് 1905 അത് വളരെ പരിഷ്കരിച്ച് അവിടുത്തെ ഉയർന്ന ഈ കാമ്പ്രിഡ്ജിൻ്റെയും ഓക്സ്ഫോർഡിൻ്റെയും ഒക്കെ കൂടെ നിൽക്കാവുന്ന നല്ലൊരു യൂണിവേഴ്സിറ്റിയായി മാറിയിരുന്നു. അവിടെ ഒരു കൊല്ലം വർക്ക് ചെയ്യാനുള്ളത്. അത് ഇദ്ദേഹത്തിൻ്റെയും കൂടി താല്പര്യം കൊണ്ടായിരിക്കണം എന്നെ ക്ഷണിച്ചു.
1: അവിടെ ഭാഷ ഉണ്ടായിരുന്നോ?
0: ഇല്ല, അപ്പോഴേക്കും അദ്ദേഹം പോയി. അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തു. ചില
1: ലണ്ടനിൽ എന്തൊക്കെയായിരുന്നു? ഗവേഷണമായിരുന്നു, അധ്യാപനമായിരുന്നു?
0: അല്ല, അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഈ അക്കാഡമിക് സ്റ്റാഫ് ഫെലോ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് ഒരു യൂണിവേഴ്സിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഭാഗ്യവശാൽ ഈ അക്കാഡമിക് ഫെലോഷിപ്പിൽ എനിക്ക് വൈഫിനെയും കൊണ്ടുപോകാം, എൻ്റെ മകനെയും
1: കൊണ്ടുപോകാം,
0: വീട്ടിനൊരു അലവൻസ്, ഡ്രസ്സിനൊരു അലവൻസ്, മകന് സ്കൂളിൽ പഠിക്കാനുള്ള അലവൻസ് ഒക്കെ ഉണ്ട്. അതിൽ ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ല
1: പാക്കേജ്
0: ആയിരുന്നു അത്. അവിടെ എനിക്ക് സൗകര്യം ഉണ്ടായെന്ന് വെച്ചാൽ എൻ്റെ അനുജൻ അവിടെ ഡോക്ടർ, അവിടെ ലാങ്തൗൺ എന്ന് പറഞ്ഞിട്ട് ലണ്ടൻ ഹോസ്പിറ്റലിൽ ഡോക്ടറായി. പിന്നെ അവൻ അവിടുന്ന് ഡിഗ്രിയൊക്കെ എടുത്ത് അവിടെ രജിസ്ട്രാറായി. അവിടെ രജിസ്ട്രാർ തന്നെ നല്ലൊരു സ്ഥാനമാണ് ഈ മെഡിക്കൽ കോളേജിൽ. അങ്ങനെയൊക്കെ ഉണ്ട്, അവന് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ ആദ്യം പോകുന്നത് ഇവൻ്റെ വീട്ടിലാണ്. വീട്ടിൽ താമസാക്കി.
1: അദ്ദേഹത്തിൻ്റെ പേര്
0: ജയരാജ്. അവൻ അവിടെ നേരത്തെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പുതിയൊരു രാജ്യത്ത് എന്നാലുണ്ടാകുന്ന വിഷമങ്ങൾ അതിനാണ് അവിടെ താമസിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചത് എന്താ വെച്ചാൽ, ആ ഹോസ്പിറ്റലിനുള്ളിൽ ഇവൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിച്ചാൽ ലണ്ടൻ ജീവിതം പരിചയിക്കില്ല. അതിൻ്റെ വേറൊരു സ്ഥലം അന്വേഷിച്ച് ഒരു മലയാളിയുടെ അയാൾ പുതുതായിട്ട് വാങ്ങിയൊരു വീട് ഞങ്ങള് വാടകയ്ക്കെടുത്തു. അയാൾ താഴെ മേലെ ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങള്. അങ്ങനെ അവിടെ താമസിക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് ലണ്ടൻ ജീവിതമായിട്ട് പരിചയപ്പെടാനും
1: പ്രത്യേകതകൾ. ലണ്ടൻ യൂണിവേഴ്സിറ്റിയും
0: യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നപ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാല്, ബാൽ ഹാച്ചറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഫസറുണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പ്രൊഫസറാണ്. അദ്ദേഹമാണ് അവിടെ സ്കൂൾ ഓഫ് ഓറിയന്റൽ ആൻഡ് ആഫ്രിക്കൻ സ്റ്റഡീസിന്റെ ഇൻഡോളജിയുടെ ചെയർപേഴ്സൺ. അദ്ദേഹത്തെ എന്നെ ദിവസം എന്നെ സമയത്ത് ചെന്ന് കാണണമെന്ന് പറഞ്ഞു, ഞാൻ ചെന്ന് കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓഫീസ് വലിയ ലൈബ്രറി ഉണ്ട്. അതേ സമയത്ത് ഓഫീസിൽ 4 ഉള്ളൂ, 1-2 എംപ്ലോയീസേ ഉള്ളൂ. പിന്നെ ഉള്ളവരൊക്കെ ടെമ്പററി ഹാൻഡ്സ് ആണ്, സ്റ്റുഡൻസിനും റിസർച്ചേഴ്സിനും പാർട്ട് ടൈം ആയിട്ട് എടുക്കുകയാണ്. അതുമാതിരി ലൈബ്രറി വലിയ ലൈബ്രറി ഉണ്ട്, ആ ലൈബ്രറിയിലും കുറച്ചാളേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ സ്റ്റുഡൻസാണ്. അപ്പോൾ അവർക്കൊരു വരുമാനമായി, ഈ പ്രവർത്തനങ്ങളിലെ പരിചയമായി, അങ്ങനെയൊക്കെയാണ് അവിടെ. ഇദ്ദേഹമായിട്ട് വർത്തമാനം പറഞ്ഞ് വലിയ സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം മറ്റ് പ്രൊഫസർമാർ, അപ്പോൾ അവിടെ മെഡീവൽ ഇന്ത്യയുടെ ഒരു 1-2 ഹാർഡി എന്ന് പറഞ്ഞൊരു പ്രൊഫസറുണ്ട്, പിന്നെ ആന്ത്രപ്പോളജിക്ക് നല്ല വിഭാഗങ്ങളൊക്കെ ഉണ്ട് അവിടെ. കുറേ ആളുകൾ ഇന്ത്യക്കാർ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ സീനിയർ പ്രൊഫസേഴ്സിൻ്റെ ഒക്കെ അടുത്ത് എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അവിടെ പ്യൂൺസ് ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്.
1: പ്യൂൺസ്
0: അറ്റൻഡേഴ്സ് പ്യൂൺസ് എന്ന് പറയുന്ന ആൾക്കാരില്ല. ഇപ്പോൾ പ്രൊഫസർ മുറിയിലാണെങ്കിൽ അദ്ദേഹം ടൈപ്പ് റൈറ്ററുണ്ട്, അതിൽ നിന്ന് 2 ലെറ്റർ എനിക്ക് എഴുതി തന്നു. ഒന്ന് ബ്രിട്ടീഷ് ലൈബ്രറി, ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പിന്നെ മെമ്പറാവാൻ. പിന്നെ ഒന്ന് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള അദ്ദേഹം തന്നെ ടൈപ്പ് ചെയ്ത് എനിക്ക് തന്നു. ഒരു മുറിയുടെ ഒരു മൂലയിൽ പോയി കാപ്പി ഉണ്ടാക്കി. അദ്ദേഹം പറഞ്ഞു, യു സൗത്ത് ഇന്ത്യൻസിനോ, യു ആർ മോർ ഫോണ്ട് ഓഫ് കോഫി ദൻ ടീ, ഞാൻ കോഫി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവർ കോഫി ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ കൊണ്ടുപോയപ്പോൾ അവർ ചോദിച്ചു, പിന്നെ സി അവർ ഐഡിയ ഈസ് ദാറ്റ് അവർ ഫാക്കൽറ്റി മെമ്പേഴ്സ് മസ്റ്റ് ബി പ്രസൻറ്റ് ഫോർ 2 ഇൻ എ വീക്ക്
1: ഇൻ
0: ദി ഡിപ്പാർട്ട്മെന്റ്, ദേ മസ്റ്റ് ബി അവൈലബിൾ ഫോർ കൺസൾട്ടേഷൻ ഫോർ സ്റ്റുഡൻസ്. അപ്പം എനിക്ക് വേറെ യാതൊരു ജോലിയില്ല.
1: ഇത്രയുള്ളൂ.
0: അവർ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു കൊല്ലം ഉണ്ടാവുമല്ലോ, യു ക്യാൻ ഡു വാട്ട് എവർ യു ലൈക്ക്. അപ്പം ഞാനൊരു വിഷയം എടുത്തിരുന്നു, ബ്രിട്ടീഷ് ഡിസ്കവറി ഓഫ് ഏൻഷ്യൻ ഇന്ത്യ എന്ന് പറഞ്ഞു.

0: അതിൽ നിന്ന് എനിക്കിഷ്ടം പോലെ ചെയ്യാം. ലൈബ്രറിയും മെമ്പർഷിപ്പുണ്ട്. പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം അവിടെ തിരക്കില്ല. ഞാൻ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വരാമെന്ന് പറഞ്ഞു. അത് എന്തിനാ വെച്ചാൽ സ്റ്റുഡൻസിന് നമ്മളായിട്ട് അവരെ കണ്ട് സംസാരിക്കുകയും ഡിസ്കഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വേറൊരാൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ബാക്കി ദ അസംഷൻ ഈസ് ദാറ്റ് ഓൾ ദി ഫാക്കൽറ്റി മെമ്പേഴ്സ് ആർ ഓൾ അലോങ് ഡൂയിങ് ദെയർ വർക്ക് റിസർച്ച്, അതാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ രണ്ട് ദിവസം പോവുക. കൊല്ലത്തിൽ രണ്ട് സെമിനാർ നടത്തുക, ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നെടുത്തു, ഒന്ന് ഞാൻ ചെയ്തത് അവിടുത്തെ ആന്ധ്രപ്രദേശ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, മറ്റൊന്ന് അവിടെ തന്നെയാണ് ചെയ്തത്. അതിൻ്റെയാണ് ആ പേപ്പേഴ്സ്, ഒന്ന് മൗര്യൻ പ്രോബ്ലം എന്ന് പറഞ്ഞൊരു പേപ്പറും പിന്നെ ഒന്ന് ഹിസ്റ്റോറിയോഗ്രാഫി ഓഫ് ഏൻഷ്യൻ ഇന്ത്യ, രണ്ടെണ്ണമാണ് ചെയ്തത്. ഇത്രേ ചെയ്യണ്ടു. അപ്പോൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ, ടീച്ചേഴ്സ് സ്റ്റുഡൻസിനോട് ചോദ്യം ചോദിക്കുന്നതിന് പകരം ഈ സെമിനാർ ഹാളുകളിൽ തങ്ങൾ ചെയ്യുന്ന ലെക്ചറിൻ്റെ ഒരു ഒരു രൂപരേഖ, ആബ്സ്ട്രാക്ട് അല്ലെങ്കിൽ സിനോപ്സിസ് തയ്യാറാക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അതിൻ്റെ റെഫറൻസും കൊടുക്കുന്നു. അവരത് പഠിച്ചിട്ട് ടീച്ചറോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കും. അങ്ങനെ ഒരു സംവാദം, ഇതാണ് ക്ലാസ് എന്ന് പറയുന്നത്, ഇതാണ് സെമിനാർ എന്ന് പറയുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ ആ രീതികളും, പിന്നെ പരീക്ഷയില്ല. പരീക്ഷയ്ക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടീച്ചർ പിന്നെ പഠിപ്പിച്ച വിഷയത്തിൽ അതിൽ താല്പര്യമുള്ളവരാണ് അവിടെ വരുന്നത്. അച്ഛനമ്മമാരും ഇന്ത്യ പറഞ്ഞേക്കുന്ന ആൾക്കാർ ആരും ഇല്ല. അപ്പോൾ ടീച്ചർ അയാൾക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചിലപ്പോൾ ചോദ്യങ്ങൾ മുൻകൂട്ടി അനൗൺസ് ചെയ്യും, ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കോ ലൈബ്രറി ബുക്കോ എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് എഴുതാൻ അനുവാദം കൊടുക്കും. എന്നിട്ട് സ്റ്റുഡൻസിനോട് അന്യോന്യം കടലാസ് മാറ്റിയിട്ട് വാല്യൂ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ അയാൾ തന്നെ ടീച്ചർ തന്നെ വാല്യൂ ചെയ്യും, തിരിച്ചവർക്ക് കൊടുക്കും. അപ്പോൾ അവർക്ക് ഈ അധ്യാപകൻ വാല്യൂ ചെയ്തെടുത്ത് വേണ്ടത്ര മാർക്ക് കൊടുത്തില്ല എന്നോ കൺസിഡറേഷൻ കാണിച്ചില്ല, ശരിയായിട്ടുള്ളത് ഗ്രേഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടീച്ചറെടുത്ത് കൊണ്ടുപോകാം ഈ പേപ്പറും കൊണ്ടുപോകാം. അതിൽ രഹസ്യമില്ല എന്നർത്ഥം. പരീക്ഷ നമ്മുടെ നമ്മളെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എന്തൊക്കെയാണോ അതിൻ്റെ നേരെ വിപരീതമാണ്. എക്സാമിനേഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ബൈ അതേഴ്സ്, എക്സ്റ്റേണൽ വാല്യുവേഷൻ, ഈവൻ അറ്റൻഡൻസ് അവിടെ ഇല്ല. ഞാൻ പോരുമ്പോൾ ഞങ്ങളുടെ ചെയർപേഴ്സൺ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഞാൻ എവിടെ സൈൻ ചെയ്യേണ്ടതെന്ന്. വാട്ട് സിഗ്നേച്ചർ? അറ്റൻഡൻസ്? വാട്ട് അറ്റൻഡൻസ്? യു ഹാവ് മെറ്റ് മീ ആൻഡ് ഐ ഹാവ് മെറ്റ് യു, യു ഹാവ് ജോയിൻഡ് ദി ഡിപ്പാർട്ട്മെന്റ്. തീർന്നു. ഇങ്ങനെ അനൗപചാരികതയുടെ ജിജ്ഞാസയുടെ അന്വേഷണത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഒരുപാട് ടീച്ചേഴ്സ് അവിടെ ഉണ്ട്, ഫാക്കൽറ്റി മെമ്പേഴ്സ് ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ തന്നെയാണ്. അവരുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ തീർച്ചയാക്കുന്ന, ഇപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ യു ജി സി എന്ന് കുറച്ച് പേര് ഇന്ന പോസ്റ്റ് എന്ന് പറയും, എന്നിട്ട് അഡ്വർടൈസ് ചെയ്യും, എന്നിട്ട് ആരെയെങ്കിലും എക്സ്പെർട്സ് ആയിട്ട് കൊണ്ടുവരും. അവിടെ അങ്ങനെയല്ല പതിവ്. അവിടെ ഒരു പുതിയ പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുള്ള ഇത് ആ ഫാക്കൽറ്റിയാണ് തീർച്ചയാക്കുന്നത്. എന്നിട്ട് അവർ ആളുകൾ ക്ഷണിക്കും വല്ല ലെക്ചർ ചെയ്യാനൊക്കെ. അങ്ങനെ ലെക്ചർ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അയാളോട് ചോദിക്കും, എന്താണ്, എന്ത് കണ്ടീഷനിലാണ് നിങ്ങളിവിടെ വരാൻ തയ്യാറുണ്ടോ? ഇങ്ങനെ ഇവിടെയുള്ള മാതിരി ഒരു കൊല്ലം പ്രൊബേഷൻ, രണ്ടു കൊല്ലം, അത് കഴിഞ്ഞ് കൺഫർമേഷൻ, ഇതില്ല. ചിലപ്പോൾ അഞ്ചോ പത്തോ കൊല്ലം. നിങ്ങൾ എന്ത് വർക്ക് ചെയ്യണു, നിങ്ങൾ എങ്ങനെ പബ്ലിഷ് ചെയ്യണു, അതിനെ പറ്റിയിട്ട് നിങ്ങളുടെ കൊളീഗ്സും നിങ്ങളുടെ സ്റ്റുഡൻസും എന്താ അഭിപ്രായം പറയണു, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രൊമോഷനും പെർമനൻറ്റ് ബർത്തും ഒക്കെ വരുന്നത്. ആ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇത് എന്നെ എല്ലാവരുടെയും ശത്രുവായിട്ട് മാറ്റി. ഇത് എന്തുകൊണ്ട്? എത്രയോ ആളുകൾ പുറമെ പോയി പഠിക്കുന്നുണ്ട്, റിസർച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവിടെ വന്നാൽ പഴയമാതിരിയായി. വിദ്യാർത്ഥികൾ അവരുടെ മുമ്പിൽ നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, ചോദ്യം ചോദിക്കാൻ പാടില്ല. അങ്ങനെ വിദ്യാർത്ഥിയും അധ്യാപകനും തമ്മിൽ വർഗശത്രുക്കളാണെന്നുള്ള പോളിറ്റീഷ്യൻസിൻ്റെ ഒരു ധാരണയുണ്ടല്ലോ, അതാണ് ഇവിടെ ഉള്ളത്. പിന്നെ മാനേജ്മെൻറ്റ്, ടീച്ചേഴ്സ്, പോളിറ്റിക്സ്, ടീച്ചേഴ്സ് അസോസ് ഓർഗനൈസേഷൻസ്, ഇതും വാസ്തവത്തിൽ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരു ബന്ധമില്ല. കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞൊരു ജോലിയില്ല, ഒരു ഉദ്യോഗവുമില്ല ഇവിടെ. അതൊക്കെയാണ്, അവിടെയൊക്കെയാണ് ഈ കൈചന്തയും ഗ്രേഡും അതൊക്കെ കൈക്കൂലിയൊക്കെ നടക്കുന്നത്. അതൊന്നും അവരുടെ ഇതിൽ പെട്ടതല്ല. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അധ്യാപകർ വിദ്യാർത്ഥികളായിട്ടുള്ള ഒരു സ്വതന്ത്രമായ സംവാദം നിരന്തരമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്.
1: ഇനി ഇത് മോസ്കോയിലുള്ള അനുഭവം എന്തായിരുന്നു? വിസിറ്റിംഗ് ഫെലോ
0: മോസ്കോയിൽ ഞാൻ പോകുന്ന പിൽക്കാലത്താണ്. എന്ന് പറഞ്ഞാൽ ഞാനിവിടെ തിരിച്ചു വന്നു 74-75 കഴിഞ്ഞ്. അപ്പം അതിലിടയ്ക്ക് എനിക്കൊരു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയൊരു വേദാന്തത്തിൻ്റെ ഒരു ബാധ ഉണ്ടായിരുന്നുണ്ട്. അവിടെ ഒരുപാട് കാശ് കിട്ടിയിരുന്നു ഈ ഫെലോഷിപ്പ്. വിദേശത്ത് നിന്ന് കിട്ടുന്ന പണം അവിടെ ചെലവഴിക്കുക എന്നാണ്. അപ്പം ഞങ്ങൾ യൂറോപ്പിൽ പര്യടനത്തിന് പോയി, കുടുംബസമേതം പാരീസിലൊക്കെ പോയി, സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയി, ഇംഗ്ലണ്ടിൽ തന്നെ

സ്കോട്ട്ലൻഡിലൊക്കെ പോയി, പിന്നെ വെയിൽസിൽ പോയി, അവിടെ കാണേണ്ട സ്ഥലങ്ങളെ, മ്യൂസിയങ്ങളെ, സ്ഥലങ്ങൾ കാണുക. അവിടെ കിട്ടുന്ന പണം അവിടെ ചെലവഴിക്കുക എന്നുള്ള ഒരു പോളിസിയാണ്. ഞങ്ങൾ ഒന്നും സമ്പാദിക്കാൻ പാടില്ല എന്ന് ഞാൻ ആദ്യമായി തീരുമാനിച്ചു. എൻ്റെ വൈഫിനും അത് തയ്യാറായിരുന്നു. ഞങ്ങൾ കല്യാണം നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, പിന്നെ സ്ത്രീവധത്തിൻ്റെ ക്വസ്റ്റ്യനേ വരുന്നില്ല, പിന്നെ നിനക്ക് വല്ല ആഭരണങ്ങളോ സ്വർണമോ സ്വത്തോ എൻ്റെ അച്ഛനമ്മമാർ തരികയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, അത് നീ എടുക്കുകയാണെങ്കിൽ എടുത്തോ, നീ ബാങ്കിൽ ഇടുകയാണെങ്കിൽ ഇട്ടോ, ഈ സ്വർണ്ണാഭരണങ്ങളുടെ ഇടപാട് പാടില്ല, എനിക്കത് ഇഷ്ടമില്ല, അവൾക്കും അത് ഇഷ്ടമില്ല, അങ്ങനെ ആർഭാടങ്ങളിൽ. പിന്നെ ഞങ്ങൾക്ക് ജീവിതത്തിൽ തന്നെയും ആ തരത്തിലുള്ള ഒരു ആഡംബര ജീവിതം ഉണ്ടല്ലോ, കാറ് വാങ്ങുക, വീട് വയ്ക്കുക, ഇതിനൊന്നും ഞാൻ ഉണ്ടാവില്ല. അങ്ങനെ അവളും അത് സംബന്ധിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ ഒരു സിമ്പിൾ ലൈഫ് തീരുമാനിച്ചിരുന്നു. മറ്റാരും അതിൽ ഇടപെട്ടതുമില്ല.

0: പാദമുദ്ര.
1: ഇന്നത്തെ പാദമുദ്രയിൽ ചരിത്രകാരനും ചിന്തകനും സാഹിത്യ കുതുകിയുമായ ഡോക്ടർ എം ജി എസ് നാരായണനുമായി എ എം ഷിനാസ് നടത്തിയ അഭിമുഖത്തിന്റെ 7-ാം ഭാഗം സമാപിച്ചു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 16 മിനിറ്റ്.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: ട്വിറ്റർ പിളിൽ ഏജൻസീസ്.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മഴവില്ലിലൂടെ ഇനി കേൾക്കാം. കെ എസ് ചിത്ര പാടിയ ഗാനം. രചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീതം വൈപ്പിൻ സുരേന്ദ്രൻ.

0: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
0: പിറ്റാപ്പിളിൽ ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ആയിഷ ഗർഭിണിയാണോലേ?
5: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
4: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
6: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
4: തന്നെയോ? അതേതായാലും നന്നായി.
6: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
4: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
7: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: പ്രിയപ്പെട്ടവരെ, ഇന്ന് 1 മണിക്ക് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങളാണ്. ഇന്ന് ലോക സംഗീത ദിനമാണല്ലോ. സംഗീതവുമായി ബന്ധപ്പെട്ട ഗാനങ്ങൾ ഇഷ്ടമാണെങ്കിൽ ആവശ്യപ്പെടാം. വാട്സപ്പ് നമ്പർ പറയാം, 9495050600. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 2:15 ഗാനമഞ്ജുഷയാണ്. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട തമിഴ്, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ വാട്സപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ അയക്കാം. 9495050600. 3:35 സ്നേഹദൂത്, സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ശ്രോതാക്കളുടെ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയുമുള്ള ഗാനങ്ങൾ വാട്സപ്പിലൂടെ അയക്കാം. 9495050600 എന്ന നമ്പറിൽ. അപ്പോൾ മറക്കാതെ കേൾക്കുക 1 മണിക്ക് വാട്സപ്പിലൂടെയും കത്തുകളിലൂടെയുമുള്ള ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സപ്പ് നമ്പർ 9495050600. 2:15 ഗാനമഞ്ജുഷ, അതുപോലെ തന്നെ 3:35 സ്നേഹദൂത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 കഴിഞ്ഞ് 31 മിനിറ്റ്.
6: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, ബാലലോകം. ഇന്ന് ബാലലോകത്തിൽ പടിഞ്ഞാറ്റുമുറി ഓഫണേജ് യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

0: പടിഞ്ഞാറ്റുമുറി ഓർഫണേജ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികളായ ഞങ്ങളുടെ കഴിഞ്ഞ ആഴ്ചയിലെ പരിപാടി നിങ്ങൾ കേട്ടില്ലേ? വീണ്ടും ഏതാനും പരിപാടികൾ കൂടി ഞങ്ങൾ അവതരിപ്പിക്കട്ടെ. ഗുണന പട്ടിക ഗണിതം എളുപ്പത്തിൽ പഠിക്കാൻ നമ്മെ സഹായിക്കുന്നു. രസകരമായ ഒരു റാപ്പിന്റെ താളത്തിലും ഗുണന പട്ടിക പഠിക്കാമെന്നതിൻ്റെ ഒരു ചെറിയ ശ്രമമാണ് അടുത്തത്. ഗുണഗോഷ്ഠം റാപ്പ് അവതരിപ്പിക്കുന്നത് ഫാത്തിമ അഭിരാമി ജയരാജ്, ഫാത്തിമ നഷ ഷൻസ.
1: ഗണിതം

നമ്മുടെ മാതൃഭൂമിയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന മനോഹരമായ ഒരു ദേശഭക്തി ഗാനവുമായി ഫാത്തിമ ഹുദ, റനാ ഫാത്തിമ, നജ മെഹബിൻ, റസാന, സൊൽഹ ഫാത്തിമ.

0: അടുത്തതായി ഇമ്പമാർന്ന ഒരു മാപ്പിളപ്പാട്ട്, ആലപിക്കുന്നത് ആയിഷ മിൻഹ.
1: വീരക്കാരു ഹംസപ്പടകൊടു സിംഗം, മമ്പിലൊരുങ്കും അംഗം, വെള്ളിരതാവിരംഗം, പൂരം ഹാര

ഇടും മത്തിരക്കള പാല വെണ്ണം പാടി രണ്ടതാമുണ്ടൊരു കൈമല എണ്ടും വാശി വിണ്ടിടും മത്തിരക്കള പാല വെണ്ണം ബിരുദോടെ കല്ലട ചില്ലട പാടങ്കമിൽ പിടുക്കിടും.

കൊണ്ട് വധിച്ചിട്ട് മല്ലച്ചല്ലം മല്ലച്ചല്ലം കിടുകിട പുലി ഹംസ പോരുതിടെ ബിരുദമെണ്ടും ശൂരിതമെണ്ടും പോരിനൊരുങ്ങി മണ്ഡലമെങ്ങും കീർത്തി പെറ്റവരാ വീരക്കാരു ഹംസപ്പടകൊടു സിംഗം വമ്പിലൊരുങ്ങും അംഗം വെള്ളിരതാവിരംഗം പൂരം ഹാരം പോരുതുവതാം പരനുടെ ഉദവിയുമരുൾ സദാ കഠിനമേണ്ടും പാടി രണ്ടതാം ഉണ്ടൊരു കൈമലയെണ്ടും വാശി വിണ്ടിടും അത്തിരക്കള പാല വെണ്ണം പാടി രണ്ടതാം ഉണ്ടൊരു കൈമലയെണ്ടും വാശി വിണ്ടിടും അത്തിരക്കള പാല വെണ്ണം ബിരുദോടെ കല്ലട ചില്ലട പാടങ്കമിൽ പിടി.

ചിതറാതെ പതറാതെ ഉരയാതെ നിന്റെ മുമ്പളി ഇൻപര അൻപുടെ സംഘം ഹക്കണിയണ്ടും വിണ്ടിട്ട് മലച്ചലം മലച്ചലം കിടുക്കിട പുലി ഹംസ പൊരുതിടെ ബിരുദമെണ്ടും ശൂരിതമെണ്ടും പോരിനൊരുങ്ങി മണ്ഡലമെങ്ങും കീർത്തി പെറ്റവരാ വീരക്കാരു ഹംസപ്പടകൊടു സിംഗം വമ്പിലൊരുങ്ങും മംഗം വെള്ളിരുതാ വീരംഗം പൂരം ഹാരം പൊരുതുവതാം പരനുടെ ഉദവിയും അരുൾ സദാ കഠിനമെണ്ടും പാടി രണ്ടതാം ഉണ്ടൊരു കൈമലയെണ്ടും വാശി വിണ്ടിടും മത്തിരക്കള പാല വെണ്ണം പാടി രണ്ടതാം ഉണ്ടൊരു കൈമലയെണ്ടും വാശി വിണ്ടിടും മത്തിരക്കള പാല വെണ്ണം ബിരുദോടെ കല്ലട ചില്ലട പാടങ്കമിൽ പിടുക്കിടുക്കി സൗഹൃദാ പോരിൻ.

വീടുമൂറ്റം എമ്പിടവമ്പിതിരുത്തരഹംസ വന്മതമെന്തിനു ഇകൈകളായി മലച്ചല്ലം മലച്ചല്ലം കിടുക്കിട പുലി ഹംസ പൊരുതിട ബിരുദമെണ്ടും ശൂരിതമെണ്ടും പോരിനൊരുങ്ങി മണ്ഡലമെങ്ങും കീർത്തി പെറ്റവരാ വീരക്കരു ഹംസപ്പടകൊടു സിംഗം വമ്പിലൊരുങ്ങും മംഗം വെള്ളിരുതാ വീരംഗം പൂരം ഹാരം പൊരുതുവതാം പരനുടെ ഉദവിയും അരുള് സദാ കഠിനമെണ്ടും പാടിരണ്ടതാ മുണ്ടൊരു കൈമലയെണ്ടും വാശി വിണ്ടിടും മത്തിരക്കള പാല വെണ്ണം പാടിരണ്ടതാ മുണ്ടൊരു കൈമലയെണ്ടും വാശി വിണ്ടിടും മത്തിരക്കള പാല വെണ്ണം ബിരുദോടെ കല്ലട ചില്ലട പാടങ്കമിൽ

അതിവിസ്മയമാർന്നൊരു കുട്ടി ഗതി കിട്ടാ കൺമുനയാലെ പരതുന്നു പാവക്കടയിൽ. ഒരു പാവയെ വാങ്ങാനെത്തി അരുമക്കുഞ്ഞായി വളർത്താൻ കഥ ചൊല്ലാൻ പാടിയുറക്കാൻ കൊതി തീരും വരയുമൊരു

ഒരു കുട്ടി അഴകിൻ കരകൗശല വേലയ്ക്കറിയില്ലേ കാർ നിറമൊട്ടും. പെരുകുന്നൊരു പുതു നൈരാശ്യം കരളൊന്നറിയാത്തൊരു ദുഃഖം. തല താഴ്ത്തി ചുണ്ടുകടിച്ച പിടിവാശിക്കുട്ടിയിരിക്കെ അതിലോല പാവകൾ തിങ്ങും നിരയിൽ നിന്നേഴകലത്തായി പൊടിമൂടിയൊഴിഞ്ഞൊരു കോണിൽ ഒരു നോട്ടം.

വാവചിരിപ്പു. അതിപരിചിതമാമുഖഭാവം, അതിഗഹനമൊരാന്തരബന്ധം, പല പൂർവികർ കോരിയ കണ്ണീർ കിണറുകൾ പോലാമിഴിയാഴം. പുതുപാവകൾ തട്ടിമറിച്ച കരിയുണ്ണിയെ വാരിയെടുക്കെ, മഴയത്തൊരു കാപ്പിപ്പൂവിൻ ഇതൾ പോലുയിർ തെല്ലുവിറ.

കഴിയുമ്പോൾ ശബ്ദം താഴ്ത്തി ചെവിയിൽ ചോദിച്ചു കുട്ടി, കരിമന്തി കുഞ്ഞെന്നാരോ കളിയാക്കി വിളിച്ചോ നിന്നെ? കളിനാടകമൊന്നിൽ നിനക്കും സ്ഥിരമാണോ കള്ളൻ വേഷം? ചില കുട്ടികളൊപ്പമിരിക്കാനരുതെന്നു വിലക്കുന്നേരം. ചെറുനാരകമുള്ളുരയുമ്പോൾ കരൽ കീറി നുറുങ്ങാറുണ്ടോ? ഒരു കാലത്തവരുടെ കീഴിൽ അടിയാന്മാരായ ചരിത്രം പല വേളകൾ ഓർമ്മിപ്പിക്കെ അറിയാതെ നടുങ്ങാറുണ്ടോ? നെടുതായൊരു നിശ്വാസത്താൽ പൊടിയൂതിയൊരുക്കി മിനുക്കി ചെറുപാ

ഓക്കിലെടുത്തു ദൃഢമാം ചുവടുള്ളൊരു കുട്ടി. കടയൊന്നു കുലുങ്ങുമ്പോൾ മുൻനിരയിൽ തൻ പാവയ വെച്ചു. ചൊടിയോടെ തിരിഞ്ഞു നടന്നു മിഴിയിൽ തീയുള്ളൊരു കുട്ടി.

0: ഞങ്ങളുടെ പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളോടൊപ്പം നിന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എച്ച് എം രമേശ് സർ, ലുലു ടീച്ചർ, രജിത ടീച്ചർ, റസാഖ് സർ, മറ്റ് അധ്യാപകർ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
1: പടിഞ്ഞാറ്റുമുറി ഓഫനേജ് യു പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം വലതുവശത്തെ കള്ളൻ. ആലാപനം ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും ചേർന്ന്.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 12 മണി കഴിഞ്ഞ് 18 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ TP വിനയ്കുമാർ, കൂടെ MP കുമാർ.
1: FM പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമു ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച സംസ്ഥാനതല പരിപാടിയിൽ പങ്കെടുത്തു. ഗവർണർ മംഗുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. യോഗ ദിനചര്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്. മേഘാലയയിലെ അപ്പർ ഷില്ലോങ്ങിൽ ഈസ്റ്റേൺ എയർ കമാൻഡ് ആസ്ഥാനത്ത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് BJP ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് തളി മാരാർ ജി ഭവനിൽ യോഗ ദിനം ആരംഭിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭയമില്ലാതെ പരീക്ഷ എഴുതാൻ അദ്ദേഹം വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയും അവർക്ക് ആശംസകൾ നേരുകയും ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 47 അംഗൻവാടി വർക്കർമാർക്ക് ഫുഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെയായിരുന്നു പരിപാടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ എക്കെതിരെ ടോസ് നേടിയ ശ്രീലങ്ക എ ടീം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് എടുത്തിട്ടുണ്ട്. ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1219 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 1:08. 1:02, 6:17 എറണാകുളം ഹസ്രത് നിസാമുദ്ദീൻ മംഗള സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:48. 1:07:05 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് എത്തിച്ചേരുന്നത് 2:19. 1:06:02 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എത്തിച്ചേരുന്നു 2:54. 1:06:02 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01. 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ എത്തിച്ചേരുന്നത് 5:06. ട്രെയിൻ സമയം.
2: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
2: പിറ്റാപ്പിളിയിൽ ഏജൻസീസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്.

0: നമ്മുടെ വികസനം.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: സമയം 12:00 4:50 ഇനി 12:05 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

ഇശയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യമായി കണ്ണൂർ ഷെരീഫും സിബിലയും ചേർന്ന് പാടിയ ഗാനം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീ രോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിട്ടപ്പിള്ളി.

0: സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ്
0: സ്കീമുകളും.
2: അല്ല ഭാസ്കരേട്ടാ, നിങ്ങള് കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫെന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫെന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
5: പ്രിയരെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ഗാനങ്ങളാണ്. ഇന്ന് ലോക സംഗീത ദിനമാണല്ലോ. സംഗീതവുമായി ബന്ധപ്പെട്ട ഗാനം നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ആവശ്യപ്പെടാം. വാട്സപ്പ് നമ്പർ 94-95-050-600. ഉച്ചയ്ക്ക് 2:15 ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട തമിഴ് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3:35 സ്നേഹദൂതിൽ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കത്തിലൂടെയും വാട്സപ്പിലൂടെയും ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ്. വാട്സാപ്പ് നമ്പർ പറയാം, 94-95-050-600. ഓർക്കുക, ഉച്ചയ്ക്ക് 1 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ, ഉച്ചയ്ക്ക് 2:15 ഗാനമഞ്ജുഷ, 3:35 സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ, സ്നേഹദൂത്. ഈ മൂന്നിലേക്കും വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഗാനങ്ങൾ ആവശ്യപ്പെടാം. ഇഷ്ടഗാനങ്ങളിലേക്ക് സംഗീത പ്രാധാന്യമുള്ള ഗാനങ്ങളാണെങ്കിൽ നന്ന്. വാട്സപ്പ് നമ്പർ പറയാം, 94-95-050-600.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
7: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
11: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
5: മാർക്കോസും സംഘവും ചേർന്ന് പാടിയ ഗാനം കരിമഷി എഴുതിയ കണ്ണു എന്ന് തുടങ്ങുന്നു.

സമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റും 26 സെക്കൻഡും. ഇപ്പോൾ ജാലകം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനത്തിൽ 6 മാസത്തിൽ കുറയാതെ പങ്കെടുക്കുകയും 2026 എൻട്രൻസ് പരീക്ഷ എഴുതുകയും ചെയ്ത വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് ധനസഹായത്തിന് സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോം വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അടുത്ത മാസം 25 വരെ അപേക്ഷ സ്വീകരിക്കും. അപേക്ഷയുടെ പകർപ്പ് കോഴിക്കോട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കോഴിക്കോട് ജില്ലാ സൈനികക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 0495 277 1881. ഒരിക്കൽ കൂടി 0495 277 1881. ഇമെയിൽ വിലാസം kkdzswo@gmail.com. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഇനി പറയുന്ന വെബ്സൈറ്റ് വഴി അടുത്ത മാസം 31 വരെ അപേക്ഷിക്കാവുന്നതാണ്. https://awards.gov.in. ഫോൺ നമ്പർ 0495 237 8920. 0495 237 8920. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ് +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1 അഥവാ A+ ലഭിച്ചവർക്കും CBSE അഥവാ ICSE സ്കീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി അടുത്ത മാസം 31. വിശദവിവരങ്ങൾ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നിന്ന് ലഭിക്കും. ഫോൺ നമ്പർ 0491 297 1633. നമ്പർ വീണ്ടും 0491 297 1633. ഇതുവരെ കേട്ടത് ജാലകം.

സമയം 12 മണി കഴിഞ്ഞ് 29:31. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: സമയം 12 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി.

0: പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിന പരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്നുച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. വാർത്തകൾ വിശദമായി. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ഇന്ന് ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയതല ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആയിരക്കണക്കിന് യോഗ പരിശീലകർക്കൊപ്പം പ്രധാനമന്ത്രിയും പങ്കുചേർന്നു. യോഗ കേവലം ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലെന്നും അത് മനുഷ്യ ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഒരു വ്യക്തിയെ തന്നിലേക്കും സമൂഹത്തെ പ്രകൃതിയോടും മനുഷ്യരാശിയെ ആഗോള ബോധത്തോടും ബന്ധിപ്പിക്കുന്ന ശക്തമായ മാധ്യമമാണ് യോഗയെന്നും രാഷ്ട്രപതി പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാ പൌരന്മാരും യോഗ ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ യോഗ ദിനാഘോഷങ്ങൾ നടന്നു. ഒരു റിപ്പോർട്ട്.
1: രാജ്യതലസ്ഥാനമായ ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ഇന്ത്യയിലെ നോർവേ അംബാസിഡറും കേന്ദ്രമന്ത്രിയോടൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു. ശാന്തി പഥിൽ നടന്ന അഭ്യാസ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡയാണ്. യോഗയെ ആഗോളതലത്തിലേക്ക് ഉയർത്തിയ പ്രധാനമന്ത്രി രാജ്യത്തിന് മഹത്തായ സേവനമാണ് നൽകിയതെന്ന് ശ്രീ നഡ്ഡ പറഞ്ഞു. കേന്ദ്രമന്ത്രിമാരായ മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരും ഡൽഹിയിലാണ് യോഗാ ദിനം ആഘോഷിച്ചത്. മധ്യപ്രദേശിൽ ഭോപ്പാലിലാണ് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ യോഗാദിനം ആഘോഷിച്ചത്. കേന്ദ്രമന്ത്രി അമിത്ഷായാണ് അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകിയത്. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാദിനാഘോഷങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും ആയുഷ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. യോഗ ദൈനംദിന ജീവിതചര്യയുടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക് ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. എല്ലാ ജില്ലകളിലും യോഗ ദിന പരിപാടി നടന്നു. കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ ജയന്ത് MLA നിർവഹിച്ചു. ആരോഗ്യപൂർണമായ ജീവിതത്തിന് യോഗ നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പട്ടം ഏകയോഗ വിദ്യാ കേന്ദ്രത്തിലെ സ്ഥാപകനും സർട്ടിഫൈഡ് യോഗ അധ്യാപകനുമായ അഖിൽ രാജ് ആകാശവാണി വാർത്തകളോട്.
2: പതിവായുള്ള യോഗാഭ്യാസം നമ്മുടെ ശരീരത്തിന് കരുത്തും മനസ്സിന് ശാന്തിയും നൽകുന്നു. പ്രത്യേകിച്ചും നമ്മൾ പ്രായമാകുമ്പോൾ ജോയിന്റ് പെയിൻ പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വലിയൊരളവിൽ ആരോഗ്യം മെച്ചപ്പെടുത്താൻ യോഗ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും നമ്മുടെ ഫോക്കസും ക്ലാരിറ്റിയും കൂട്ടാൻ നല്ലതാണ്. യോഗ എന്നത് ഏതെങ്കിലും ഒരു ദിവസത്തെ മാത്രം ശീലമാക്കാതെ നമ്മുടെ ഒരു ദിവസേന വ്യായാമമായി പരിശീലിക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുക.
0: ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗാഭ്യാസങ്ങളിൽ പങ്കാളിയായി. യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ മറ്റ് ദ്വീപുകളിലും യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22.79 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇന്ന് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NTA അറിയിച്ചു. ഇന്ന് നടക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയെ യാതൊരുവിധ ഭയവുമില്ലാതെ അഭിമുഖീകരിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷ സുഗമമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അതേസമയം CBSE പരീക്ഷകളുടെ പുനർമൂല്യനിർണയ നടപടികൾ പൂർത്തിയായി വരികയാണ്.

0: ാണെന്നും ശേഷിക്കുന്ന ഫലങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തദ്ദേശീയമായി നിർമ്മിച്ച 3 ഇന്ത്യൻ നാവികസേനാ പ്ലാറ്റ്ഫോമുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കമ്മീഷൻ ചെയ്തു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ പ്ലാറ്റ്ഫോമുകളാണ് അദ്ദേഹം കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ കമ്മീഷൻ ചെയ്തത്. 21-ാം നൂറ്റാണ്ടിൽ രാജ്യം സ്വന്തം കഴിവിനെ വിശ്വസിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത ഈ കപ്പലുകളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: INS ദുനാഗിരി ഓർ INS സംശോധക് ഉസ് ഭാരത് കെ പ്രതീക് ഹൈ ജോ 21വീ സദീ മേ അപ്നേ സാമർഥ്യ കോ പഹചാൻ രഹാ ഹൈ ജോ അപ്നി ക്ഷമതാഓ പർ വിശ്വാസ് കർ രഹാ ഹൈ ഓർ ജോ ദുനിയാ കെ സാമനേ നയേ ആത്മവിശ്വാസ് കെ സാത്ത് തേജ് ഗതി സേ ഊർജാ സേ ഭരേ ഹുയേ സങ്കൽപ് കെ സാത്ത് നിരന്തർ ആഗേ ബഡ് രഹാ ഹൈ.
0: കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളും അദ്ദേഹം സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വീടുവീടാന്തരം ആരോഗ്യ ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ശുചിത്വ പ്രവർത്തനങ്ങളിൽ ഹൈപവർ കമ്മിറ്റിയുടെ ശുപാർശകൾ നാളെ ലഭിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. സെൻസസ് 2027ന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്തെ വസതിയിൽ ജില്ലാ കളക്ടർ അനുകുമാരിയുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം വിവരങ്ങൾ സ്വയം പൂരിപ്പിച്ചത്. സെൻസസുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിൽ സ്വയം വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 30 വരെയാണ് ഇതിനവസരം. ദേശീയപാത 66 കാസർകോട് ചൌക്കിക്കും വിദ്യാനഗറിനുമിടയിൽ നുള്ളിപ്പാടിയിൽ പുതിയ എൻട്രി പോയിന്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗം കൂട്ടി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിനായാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നുള്ളിപ്പാടിയിൽ ദേശീയപാതയുടെ ഇരുവശങ്ങളിലും നിലവിലുള്ള സർവീസ് റോഡിനെ പ്രധാന പാതയുടെ ലെവലിലേക്ക് ഉയർത്തി എൻട്രി പോയിന്റ് അനുവദിക്കുന്നത് പ്രായോഗികവും ഗതാഗത നിയന്ത്രണത്തിന് ഫലപ്രദവുമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൌക്കി അണ്ടർപാസിന് ശേഷമുള്ള എൻട്രി പോയിന്റിനും വിദ്യാനഗറിനുമിടയിൽ ഏകദേശം 8 കിലോമീറ്റർ ദൂരത്തിൽ മറ്റൊരു പ്രവേശന സൌകര്യം ഇല്ലാത്തതിനാൽ സർവീസ് റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ മുഴുവൻ കാസർഗോഡ് ടേൺ വഴിയാണ് കടന്നുപോകുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ജില്ലാ റോഡ് സുരക്ഷാ കൌൺസിലിന്റെ ശുപാർശയും പരിഗണിച്ച്
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നടന്ന ഇ ഗ്രൂപ്പ് മത്സരത്തിൽ ജർമ്മനി ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പിൽ ഒന്നാമതാണ് ജർമ്മനി. അതേസമയം ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. എഫ് ഗ്രൂപ്പിൽ ജപ്പാൻ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ടുണീഷ്യയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെയും അർദ്ധരാത്രി 12:30 ബെൽജിയം ഇറാനെയും നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിൽ ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. രാജ്യത്തെ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനമെമ്പാടും വിപുലമായ യോഗ ദിനപരിപാടികൾ. ആരോഗ്യമുള്ള തലമുറയ്ക്ക് വ്യായാമം അത്യാവശ്യമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യൻ നാവികസേനയുടെ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക്. കനത്ത സുരക്ഷയിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. CBSE പുനർമൂല്യനിർണയ ഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ സൌദി അറേബ്യയെയും ബെൽജിയം ഇറാനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.
1: അന്താരാഷ്ട്ര

0: യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ എസ് പ്രിയ സംസാരിക്കുന്നു.
1: ഇന്ന് 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. അന്തർദേശീയ തലത്തിൽ യോഗയ്ക്ക് വർദ്ധിച്ചു വരുന്ന അംഗീകാരം കണക്കിലെടുത്ത് ലോകമെമ്പാടും എല്ലാ വർഷവും June 21 അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. 2026 അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യത്തിന് യോഗ, യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്നുള്ളതാണ്. ചിട്ടയായ യോഗാഭ്യാസത്തിലൂടെ രോഗാതുരത കുറച്ചുകൊണ്ട് ആരോഗ്യത്തോടുകൂടിയുള്ള വാർദ്ധക്യം ആർജിക്കുക എന്നതാണ് ഇത് ലക്ഷ്യമിടുന്നത്. ആയുർ ദൈർഘ്യം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ വാർദ്ധക്യകാലം ആരോഗ്യപ്രദമാക്കുക എന്നതാണ് ആരോഗ്യരംഗം വളരെ മുൻകരുതൽ നൽകുന്ന ഒരു കാര്യം. അതായത്, ലോക ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ വാർദ്ധക്യം പൊതുജനാരോഗ്യ മേഖല ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കാണുന്നു. ഹെൽത്തി ഏജിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായമായതിന് ശേഷം മാത്രം ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതല്ല. പ്രായമാകുന്നതിന്റെ ഓരോ അവസ്ഥയിലും ആരോഗ്യകരമാണോ നമ്മുടെ ജീവിത രീതി, ആരോഗ്യകരമാണോ നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ സാമൂഹികാവസ്ഥ എന്നുള്ളതാണ്. അതിനുവേണ്ടി യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത് വളരെ ലളിതവും എന്നാൽ നമുക്ക് ശീലിക്കാൻ പറ്റുന്നതുമാണ്. വയോജന ആരോഗ്യ സംരക്ഷണത്തിനായും വളരെ ലളിതവും ചെലവ് കുറഞ്ഞതുമായ യോഗയുടെ പ്രയോജനം ഉൾക്കൊള്ളുക എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇന്ന് മനുഷ്യന്റെ ആയുർ ദൈർഘ്യം കൂടിയെങ്കിലും വാർദ്ധക്യകാലം ആരോഗ്യകരമാണോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതശൈലിയിൽ വന്ന മാറ്റം കാരണം ഏത് പ്രായത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. ഏജിംഗ് അഥവാ പ്രായം വർദ്ധിക്കൽ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് ആരോഗ്യത്തോടെ ആണോ രോഗാതുരതയോടുകൂടിയാണോ വേണ്ടത് എന്ന് നമ്മുടെ ശീലങ്ങൾ, ആഹാര രീതി, മാനസികാവസ്ഥ, സാമൂഹിക ആരോഗ്യം ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബാല്യകാലത്തും യൗവനകാലത്തും കോശങ്ങൾ വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നു. പ്രായമാകുമ്പോൾ കോശങ്ങളുടെ വർദ്ധനവും റിപ്പയറും കുറയുകയും കോശനാശം സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഏജിങ്ങിന് വേണ്ടി വാർദ്ധക്യത്തിൽ മാത്രമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, മറിച്ച് ബാല്യത്തിലും യൗവനത്തിലും വേണം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ പ്രധാനമായും ഭക്ഷണം, ഉറക്കം, മാനസികാരോഗ്യം ഇവയിൽ അതീവ ശ്രദ്ധ വേണം. ഇതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുകയും വേണം. മാത്രമല്ല, രോഗം വന്നാൽ കൃത്യമായ ചികിത്സ സമയബന്ധിതമായി ചെയ്യുകയും ആവശ്യമാണ്. ഓരോ പ്രായത്തിലും വരുന്ന സ്വാഭാവിക ശാരീരിക മാനസിക വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ആഹാരം, വ്യായാമം, ഉറക്കം ഇവ കൃത്യമായി ക്രമീകരിച്ചാൽ ഒരു പരിധിവരെ ആരോഗ്യ സംരക്ഷണം സാധ്യമാകും. മാനവരാശിയുടെ ശാരീരിക മാനസിക ധാർമ്മിക വളർച്ചയ്ക്ക് ഉതകുന്ന ജീവിതചര്യയാണ് യോഗ. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഏറ്റവും സന്തുലിതവും ആരോഗ്യകരവുമായ ഒത്തുചേരലാണ് യോഗ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തിനും മാനസികാരോഗ്യം ശാരീരികാരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അഷ്ടാംഗ യോഗയിൽ ഒന്നായ യോഗാസനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത്. ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാനസിക ശാരീരിക ആരോഗ്യ പരിപാലനത്തിന് ഏവർക്കും യോഗ ചെയ്യാവുന്നതാണ്. ആരോഗ്യത്തിലേക്ക് കുറുക്കു വഴികളില്ല. എന്നാൽ ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും വ്യക്തികൾക്ക് ആരോഗ്യം നിലനിർത്താനും അതുവഴി മാനസിക സമ്മർദ്ദങ്ങളെ മറികടക്കാനും സാധിക്കും. ശരീരത്തിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ പരിഹരിക്കുന്നതിനും സ്വതന്ത്ര നാഡീവ്യൂഹത്തിനെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നതിനും യോഗ സഹായകരമാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള ജീവിതശൈലീ രോഗങ്ങൾ, ശാരീരിക ആരോഗ്യ അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവയ്ക്കുള്ള കാലഘട്ടത്തിനനുസൃതമായ പരിഹാരമാണ് യോഗാഭ്യാസം. ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ മിതമായ ആഹാരം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ കൈവരിക്കുന്നതിനും സാധിക്കും. ജീവിതശൈലി രോഗനിയന്ത്രണത്തിൽ യോഗയുടെ പ്രാധാന്യം വളരെ എടുത്തു പറയേണ്ടതാണ്. മാറിയ ജീവിതശൈലിയും തെറ്റായ ആഹാര രീതിയും രോഗാതുരത കൂട്ടുന്നു. ആയതുകൊണ്ട് തന്നെ ഹൃദ്രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു. രക്താതിമർദ്ദം, പ്രമേഹം, തൈറോയ്ഡ് രോഗങ്ങൾ, പൊണ്ണത്തടി തുടങ്ങിയ ജീവിതശൈലി രോഗനിയന്ത്രണവും ഹൃദയാരോഗ്യം നിലനിൽക്കുവാൻ അത്യാവശ്യമാണ്. ആയുർവേദം അനുശാസിക്കുന്ന ദിനചര്യകളിൽ നിന്ന് മാറിയുള്ള ജീവിതക്രമം രോഗാതുരത കൂട്ടുന്നു. യോഗ ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതിന് ആയുഷ് വകുപ്പ് വലിയ പ്രാധാന്യം നൽകി വരുന്നു. ശാസ്ത്രീയമായി അഭ്യസിച്ച് പരിശീലന

0: പരിശീലനത്തിലൂടെ ആരോഗ്യം നിലനിർത്തുവാൻ ആയുഷ് വകുപ്പ് സ്കൂൾ തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആയുഷ് വകുപ്പ് ഈ വർഷം 100 ദിന പരിപാടികളായിട്ടാണ് വളരെ നേരത്തെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ ജില്ലയിലും യോഗ പരിശീലകരുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടികൾ, ബോധവൽക്കരണ പരിപാടികൾ, ക്വിസ്, പോസ്റ്റർ നിർമ്മാണം, പ്രസന്റേഷൻസ്, മത്സരം എന്നിവ നടത്തുന്നുണ്ട്. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ കോമൺ യോഗ പ്രോട്ടോകോൾ അനുസരിച്ച് യോഗാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിവിധ പരിപാടികൾ നടക്കുന്നതാണ്. യോഗാഭ്യാസത്തിന് പുറമെ യോഗയുടെ ഗുണങ്ങളും ചികിത്സാപരമായുള്ള പ്രാധാന്യവും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി വർക്ക്ഷോപ്പുകൾ, പരിശീലന പരിപാടികൾ, പ്രഭാഷണങ്ങൾ ഇവ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗ ക്ലബ്ബുകളിലെ വയോജനങ്ങൾക്കായുള്ള പ്രത്യേക യോഗ പരിശീലനം വഴി അവരുടെ ഒരു കൂട്ടായ്മ ഉറപ്പാക്കുകയും ഇന്നത്തെ വയോജനങ്ങൾ അനുഭവിക്കുന്ന ഏകാന്തത എന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി യോഗ ക്ലബ്ബുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും യോഗയുടെ സന്ദേശം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. 2026 യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ ജില്ലയിലും കോട്ടയ്ക്കൽ സർക്കാർ ആയുർവേദ മാനസികാരോഗ്യ പരിപാലന ഗവേഷണ കേന്ദ്രത്തിലും നാഷണൽ ആയുഷ് മിഷന്റെ പിന്തുണയോടെ തദ്ദേശ സ്വയംഭരണ വിദ്യാഭ്യാസം, ആരോഗ്യ വകുപ്പ്, മറ്റനുബന്ധ വകുപ്പുകളുടെ സഹകരണത്തോടെയും യോഗാ ദിന പരിപാടികൾ നടക്കുന്നുണ്ട്. 2026 12 അന്തർദേശീയ യോഗ ദിനത്തിന്റെ ഭാഗമായുള്ള സന്ദേശങ്ങളടങ്ങിയ പോസ്റ്ററുകൾ എല്ലാ സ്ഥാപനങ്ങളിലും പ്രദർശിപ്പിക്കുന്നുണ്ട്. വ്യാപക പ്രചരണത്തിനായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സോഷ്യൽ മീഡിയ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ യോഗ ദിനാചരണ പരിപാടികൾ നടപ്പിലാക്കുന്നു. ഇതിൽ ആശ, ANM പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, സ്കൂൾ, കോളേജുകൾ, യുവജന ഗ്രൂപ്പുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാസ് യോഗയുടെ നടത്തിപ്പിനായി യോഗാ ദിനത്തിന്റെ മുമ്പായുള്ള ദിവസങ്ങളിൽ പരിശീലനം സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, റെസിഡൻഷ്യൽ ക്ലബ്ബുകൾ എന്നിവയിലൂടെ പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം സ്പെഷ്യൽ സ്കൂളുകൾ, ജെറിയാട്രിക് ക്ലബ്ബുകൾ, പകൽ വീട്, ആദിവാസി ഊരുകൾ എന്നിവിടങ്ങളിൽ നിന്നും ജനപങ്കാളിത്തം ഉറപ്പുവരുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഹെൽത്തി ഏജിംഗിൽ യോഗ വഹിക്കുന്ന പങ്കിനെ പറ്റിയുള്ള അവബോധ ക്ലാസുകളും യോഗ പ്രദർശന പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. LSDU പരിധിയിൽ ഉൾപ്പെടുന്ന HWC ഇവയ്ക്ക് നേതൃത്വം നൽകുന്നു. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് പ്രമേയവുമായി ബന്ധപ്പെട്ട് യോഗയിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് പ്രിവെൻഷൻ ഹെൽത്ത് കെയർ, മെന്റൽ ഹെൽത്ത് കെയർ, സ്ട്രെസ് റിഡക്ഷൻ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. യോഗ ഡെമോൺസ്ട്രേഷൻ കൂടി ഉൾപ്പെടുത്തിയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. ഇത്തരം ക്ലാസുകൾ എല്ലാ HWC യോഗ ക്ലബ്ബുകളിലും നടത്തുന്നതായിരിക്കും. അപകട സാധ്യതകൾ ഒഴിവാക്കിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ, അതായത് ബീച്ചുകൾ, ഹിൽ ടോപ്പുകൾ, അംഗീകൃത പാർക്കുകൾ എന്നിവിടങ്ങളിൽ HWC നേതൃത്വത്തിൽ ഹരിത യോഗ സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് യോഗയെക്കുറിച്ചുള്ള അവബോധം ശക്തിപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എസ്എ റൈറ്റിംഗ്, ചെയർ യോഗ, ക്വിസ്, യോഗ ഡാൻസ്, ഇൻസ്റ്റാഗ്രാം റീൽസ് തുടങ്ങിയ പ്രായഭേദമന്യേ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ തലമുറയ്ക്കും തുല്യ പ്രാധാന്യം നൽകി സംഘടിപ്പിക്കാവുന്ന ഇന്റർനാഷണൽ യോഗ ഷോർട്ട് വീഡിയോ കോൺടെസ്റ്റുകൾ തുടങ്ങിയവയിലെല്ലാം വൃദ്ധജന പങ്കാളിത്തം ഉറപ്പാക്കി യോഗയിലൂടെ സേവന കർമ്മം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ വൃദ്ധസദനങ്ങൾ, പകൽ വീടുകൾ എന്നിവയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ, മോടി പിടിപ്പിക്കൽ എന്നിവയും നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യമനിയമങ്ങൾ സ്വായത്തമാക്കിയും കൃത്യമായ യോഗാസന, പ്രാണായാമ പരിശീലനം വഴി ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും ഉടമകളാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അങ്ങനെ ഹെൽത്തി ഏജിംഗ് സാധ്യമാകട്ടെ. നമുക്കെല്ലാവർക്കും യോഗ പരിശീലനത്തിനായി എല്ലാ ദിവസവും കുറച്ച് സമയം മാറ്റിവെച്ച് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു.
1: അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ KS പ്രിയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12:50. ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം.

0: പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് യുജി പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. സിബിഎസ്ഇയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടും ഇന്ന് 12th അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്നു. യോഗ ഒരു ജീവിതചര്യയാക്കി മാറ്റേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ ആന്തരിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 20s അനായാസം ചലിക്കാൻ 40s കഴിയണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
1: ഫ്രണ്ട്സ്, വെൻ വി സ്പീക്ക് ഓഫ് യോഗ ഫോർ ഹെൽത്തി ഏജിംഗ്, ഇറ്റ് മീൻസ് ദാറ്റ് വി ക്യാൻ വർക്ക് ടു എൻഷുർ ദാറ്റ് ഏജ് ഡസ് നോട്ട് റിഡ്യൂസ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. യോഗ ക്യാൻ ഹെൽപ് ഹ്യൂമൻ ലൈഫ് ടു എസ്പയർ ഫോർ കോൺസ്റ്റന്റ് ഗ്രോത്ത്. അവർ ടാർഗറ്റ് മസ്റ്റ് ബി ടു ബി മോർ ഫ്ലെക്സിബിൾ അറ്റ് 40.
0: മുപ്പത്തിയ്യായിരത്തോളം പേർ പ്രധാനമന്ത്രിയോടൊപ്പം പരിപാടിയിൽ പങ്കുചേർന്നു. അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിലെ നെഹ്റു പാർക്കിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ നേതൃത്വത്തിലാണ് യോഗ പരിശീലനം നടന്നത്. ശാന്തിഭദൽ നടന്ന പ്രകടനത്തിന് നേതൃത്വം നൽകിയത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. അഹമ്മദാബാദിലെ യോഗ പരിശീലന പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേതൃത്വം നൽകി. രാജ്യമെമ്പാടും അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. ഒരു റിപ്പോർട്ട്.
2: സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പ്രത്യേക യോഗ ദിനാഘോഷങ്ങൾ നടന്നു. 1500 മുതിർന്ന പൌരന്മാർ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നു. പലതരം രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലത്ത് യോഗയെ ജീവിതശൈലിയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ലോക്ഭവനിലും യോഗ ദിന പരിപാടി സംഘടിപ്പിച്ചു. യോഗയുടെ ആഗോള സ്വീകാര്യത വർദ്ധിക്കുന്നതിന് ഉദാഹരണമാണ് വിദേശ രാജ്യങ്ങളിൽ ഇന്ന് നടന്ന യോഗാ ദിനാചരണം. ഇന്ത്യൻ എംബസികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി പങ്കെടുത്തു. കാനഡയിലെ ടൊറന്റോയിൽ സർക്കാർ നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഒന്റാറിയോയിലെ നിയമസഭയ്ക്ക് മുന്നിൽ യോഗാഭ്യാസം നടത്തി. ബ്രസീലിൽ നടന്ന യോഗ പരിശീലനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ദിനേശ് ഭാട്ടിയ പങ്കെടുത്തു. അമേരിക്കയിൽ 100 ആളുകളാണ് ലിങ്കൺ സ്മാരകത്തിന് മുന്നിൽ യോഗാഭ്യാസത്തിനായി ഒത്തുചേർന്നത്. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടന്ന ചടങ്ങിൽ 500 ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലക്ഷദ്വീപിലെ അഗത്യദ്വീപിൽ സംഘടിപ്പിച്ച യോഗ ദിനാഘോഷങ്ങളിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, പ്രദേശവാസികൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം അദ്ദേഹം പൊതുയോഗ അഭ്യാസങ്ങളിൽ പങ്കാളിയായി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയം യോഗ പ്രായത്തിനും പശ്ചാത്തലങ്ങൾക്കും അതിരുകൾക്കും അതീതമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. INS ദുനഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നീ 3 തദ്ദേശ നിർമ്മിത കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കൊൽക്കത്തയിൽ നടന്ന പരിപാടിയിലാണ് കമ്മീഷനിംഗ് നടന്നത്. 21st രാജ്യം സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് വികസനത്തിന്റെ പാതയിൽ അതിവേഗം മുന്നേറുന്നതിന്റെ ഉദാഹരണമാണ് ഈ കപ്പലുകളെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നേവി വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത കപ്പലുകളുടെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11:00. പരിപാടിയുടെ 135 പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാവുന്നതാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുടെ പരാമർശം തള്ളി ഇന്ത്യ. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പാകിസ്ഥാന് യാതൊരു അവകാശവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ മോശം റെക്കോർഡ് കണക്കിലെടുക്കുമ്പോൾ പാക് പരാമർശങ്ങൾ ആഗോളതലത്തിൽ വിമർശന വിധേയമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.

0: അർഹരായപ്പെട്ടു. 6,550 രൂപയുടെ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം 10 ലക്ഷം രൂപ വായ്പ അനുവദിക്കുമെന്ന് സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുദ്ര ഒരു റീഫിനാൻസിംഗ് ഏജൻസിയാണെന്നും വ്യക്തികൾക്കോ സൂക്ഷ്മ സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം. പരീക്ഷ സുതാര്യവും സുഗമവുമായി നടത്തുന്നതിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി NDA അറിയിച്ചു. നീറ്റ് പുനഃപരീക്ഷ സുഗമവും സുതാര്യവുമായി നടത്തുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെയെന്ന് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു.
2: നീറ്റ് ആജ് പുനഃ പരീക്ഷ ഹോനേ ജാ റഹാ ഹേ മേരാ പൂരാ ഭരോസാ ഹേ NTA കേ ഊപ്പർ ഭാരത് കി സഭി രാജ്യ സർക്കാരോ കേ ഊപ്പർ ജില്ലാ പ്രശാസന കേ ഊപ്പർ ഭാരത് കി ശിക്ഷാ ജഗത് കേ ഊപ്പർ വിശേഷ കർക്കേ ഭാരത് കി വിദ്യാർത്ഥിയോ കേ ഊപ്പർ ആജ് ലഗ്ഭഗ് 22 ലാഖ് വിദ്യാർത്ഥി നീറ്റ് മേ ബൈഠനേ വാലേ ഹേ നിർഭയ ഹോക്കേ ബൈഠേ ചിന്താ മുക്ത ഹോക്കേ ബൈഠേ ആപ് നിശ്ചിത രൂപ മേ അച്ഛാ കരോഗേ വിദ്യാർത്ഥിയോ കോ മേരാ യേ അനേക അനേക ശുഭേച്ഛാ ഹേ.
0: CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ശ്രീ പ്രധാൻ പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. കളിച്ച 2 കളികളിലും തകർപ്പൻ വിജയവുമായി ഗ്രൂപ്പ് ഇയിൽ നിലവിൽ ഒന്നാമതാണ് ജർമ്മനി. ഇക്വഡോർ കുറസോവ മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ ത്രിരാഷ്ട്ര A-സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ 40 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺ എന്ന നിലയിൽ. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രീലങ്കയിലെ ദാമ്പുള്ളയിലാണ് മത്സരം. തമിഴ്നാട് മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിലെ ഉത്തര മേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് BJP സംഘടിപ്പിക്കുന്ന നവഭാരത് സദസ് വികസിത് ഭാരത കൺവെൻഷൻ കോട്ടയത്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം പരിപാടിയിൽ സംസാരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പടരുന്നത് തടയാൻ സമഗ്ര പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആയി ആചരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ആരോഗ്യമന്ത്രി K.മുരളീധരൻ. വീടുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിലെത്തി. ഇറാനുമായുള്ള ചർച്ചകളുടെ ഘടന അമേരിക്ക തയ്യാറാക്കുമെന്നും ആണവ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി K.മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗ ജീവിതശൈലിയാക്കണമെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഉച്ചയ്ക്ക് 1:30 വരെ പ്രവേശനം. CBSEയുടെ ശേഷിക്കുന്ന പരീക്ഷാഫലം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ആകാശവാണി.

ഇനി ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പുകൾക്ക് ശേഷം ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. ഇപ്പോൾ തന്നെ വാട്സപ്പ് വഴി പാട്ടുകൾ ആവശ്യപ്പെട്ടോളൂ. നമ്പർ പറഞ്ഞു തരാം, 94 95 0 50 600. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 ഗാനമഞ്ജുഷ. ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെൻറ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. സ്നേഹദൂത് പ്രക്ഷേപണ സമയം 3:35. 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. ചലച്ചിത്ര ഗാനങ്ങൾ 4:00. മഴവില്ല് പ്രക്ഷേപണ സമയം 4:30. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:40 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രംഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൻ്റെ ദൃക്സാക്ഷി വിവരണം. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ഇന്ന് ലോക സംഗീത ദിനം. ലോക സംഗീത ദിനമായി ഇന്ന് ആചരിക്കുന്നു. സംഗീതവും റേഡിയോയുമായി അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. ചരിത്രത്തിൽ ഈ ദിനത്തിലാണ് 1948 സംഗീതം ആസ്വദിക്കാനുള്ള LP റെക്കോർഡുകൾ വിപണിയിലിറക്കിയത്. LP എന്നാൽ ലോങ് പ്ലേയിങ് റെക്കോർഡ്സ്. ഇത് ഈ പേര് കൊളംബിയ റെക്കോർഡിംഗ് കമ്പനിയുടേതാണ്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ആകാശവാണിയിലൊക്കെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, റെക്കോർഡുകൾ എന്നൊക്കെ. വളരെ നല്ല രസമായിരുന്നു ആ പരിപാടികളൊക്കെ ആസ്വദിക്കാൻ. LP റെക്കോർഡുകൾ 3 വിധത്തിലുണ്ടായിരുന്നു, 30, 45, 78 എന്നിങ്ങനെ. 78 ആകുമ്പോൾ വളരെ പഴയതായിരുന്നു, വളരെ വളരെ പഴയ പാട്ടുകൾ. എന്തായാലും നമുക്ക് ഈ സംഗീത ദിനത്തിൽ സംഗീതവുമായി ബന്ധപ്പെട്ട ഗാനങ്ങളുടെ ഒപ്പം മറ്റു ഗാനങ്ങളും വാട്സപ്പിലേക്ക് അയച്ചോളൂ. 94 95 0 50 600. ആദ്യം നമുക്ക് നിലമ്പൂരിൽ നിന്ന് പ്രശാന്ത് പി കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനം നോക്കാം. പ്രവാഹമേ ഗംഗ പ്രവാഹമേ, ചിത്രം സർഗം. ഈ ഗാനത്തിനായി വാട്സപ്പിലൂടെയും ഇഷ്ടശ്രോതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ശ്രോതാവിൻ്റെ പേര് നീലകണ്ഠൻ പടിഞ്ഞാറ്റുമുറി. ഗാനം നമുക്ക് കേൾക്കാം.

രാജ്യത്ത് ആദ്യമായി ആരംഭിക്കുന്ന ഡിജിറ്റൽ സെൻസസ് പ്രവർത്തനങ്ങളിലെ ഒന്നാംഘട്ട ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സെൽഫ് എനൂമറേഷൻ നടത്താനുള്ള സൌകര്യം ലഭ്യമായി തുടങ്ങി. ഈ മാസം 30 വരെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് https://sc.census.gov.in എന്ന പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്താം. ഗൂഗിളിൽ സെൻസസ് സെൽഫ് എന്യൂമറേഷൻ എന്ന് സെർച്ച് ചെയ്താലും പോർട്ടൽ ലഭ്യമാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കർശന നിർദ്ദേശപ്രകാരം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും തങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിലൂടെ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. മലപ്പുറം ജില്ലയിലെ എല്ലാ വകുപ്പ് ഓഫീസ് മേധാവിമാരും തങ്ങളുടെ കീഴിലുള്ള മുഴുവൻ ജീവനക്കാരും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയെന്ന് ഉറപ്പാക്കി ഈ മാസം 26 റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജില്ലാ സെൻസസ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട്.

0: നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. അജേഷ് പൈക്കാടൻ പോരൂരിൽ നിന്ന്, അദ്ദേഹത്തിന് കേൾക്കണം സോപാനം എന്ന ചിത്രത്തിലെ സംഗീത പ്രധാനമായ ആ ഗാനം. എസ് പി വെങ്കടേഷ് സംഗീതം, മധ്യമാവധി രാഗത്തിൽ ആദ്യ താളത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു കൃതിയാണിത്. കേട്ടോളൂ.
1: നഗുമോ കലവാണി നാമോഹരുണി ജഗമേ.

0: മനോ പാടിയ ഗാനമാണ് കേട്ടത്, ചിത്രം സോപാനം.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
0: പാലക്കാട് ജില്ലയിലെ ഗവൺമെന്റ് ഐടിഐകളിൽ കായിക താരങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്ക് പാലക്കാട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ അപേക്ഷ ക്ഷണിച്ചു. 2024 ഏപ്രിൽ 1 മുതൽ 26 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ ചുരുങ്ങിയത് വിദ്യാഭ്യാസ സബ് ജില്ലാതല മത്സരങ്ങളിൽ ഏതെങ്കിലും കായിക ഇനത്തിൽ പങ്കെടുത്ത് 3rd സ്ഥാനമെങ്കിലും നേടിയവരാകണം അപേക്ഷകർ. അതത് ഐടിഐകളിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിന്റെ പകർപ്പുകൾ, വിദ്യാഭ്യാസ യോഗ്യത, സ്പോർട്സ് പ്രാവീണ്യം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പാലക്കാട് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഓഫീസിൽ ലഭ്യമാക്കണം. ഐടിഐകളുടെ എണ്ണം അനുസരിച്ച് പകർപ്പുകൾ നൽകേണ്ടതാണെന്നും അറിയിപ്പിൽ പറയുന്നു. ഫോൺ 0491 25 0 51 00. ഇന്ന് സംഗീത ദിനം. സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും

ഹൃദയം നിറഞ്ഞ സംഗീത ദിനാശംസകൾ എന്ന് പറഞ്ഞ് അന്ന എന്ന ചിത്രത്തിലെ ആനന്ദ നടൻ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചത് അനീഷ് കൊല്ലമ്പടിയാണ്. തീർച്ചയായും ഗാനം ഇതാ കേട്ടോളൂ. യേശുദാസും ചിത്രയും പാടിയ ഈ ഗാനം എഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം ഔസേപ്പച്ചൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഏറെ സംഗീത പ്രാധാന്യമുള്ള സിനിമയാണല്ലോ ഹിസ് ഹൈനസ് അബ്ദുള്ള. ഈ ചിത്രത്തിലെ ഗാനത്തിനായി കാത്തിരിക്കുന്നത് സരിത തൂവൂരിൽ നിന്ന്. കൈതപ്രമേതി രവീന്ദ്രൻ ഇണമിട്ട്, യേശുദാസ്, രവീന്ദ്രൻ, സുജിത് എന്നിവർ പാടിയത്.

ബിച്ചു തിരുമലയും ജയവിജയും ഒരുക്കിയ ഗാനം പാടിയത് യേശുദാസ്. ചിത്രം നിറകുടം. ഈ ചിത്രത്തിലെ ഗാനത്തിനായി കാത്തിരിക്കുന്നവർ പേരുകൾ വായിക്കാം. പൂക്കോട്ടൂർ വെള്ളരിൽ നിന്ന് മുരളീധരൻ പൂന്തല, മീര മുരളീധരൻ, രമണി ഭായ്, മോഹൻദാസ് എന്നിവർ ഗാനം കേട്ടോളൂ.

ജാക്ക് പോട്ട് എന്ന ചിത്രത്തിനായി ഗാനത്തിനായി കാത്തിരിക്കുന്നത് ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറം. ഗാനശില്പികൾ ബിച്ചു തിരുമല, ഇളയരാജ. ഗാനം പാടിയവർ യേശുദാസും ഒപ്പം ചിത്രയും.

അടികപ്പിയരെ കൂട്ടമണി എന്ന സിനിമയിലെ ഉല്ലാസഗായികെ എന്ന ഗാനം ആവശ്യപ്പെടുന്നു. കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്ന് രാമകൃഷ്ണൻ, രാധ, രാജീവ്, ദേവനന്ദ, രാഗിഷ എന്നിവർ. ഈ ഗാനം പാടിയവർ വിധു പ്രതാപ്, ഷാൻ റഹ്മാൻ, രമ്യ നമ്പീശൻ. മനു മഞ്ജിത്തിൻ്റെ വരികൾ, ഷാൻ റഹ്മാൻ്റെ സംഗീതം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മഞ്ചേരി എഫ് എം സമയം 1 മണി കഴിഞ്ഞ് 43:30. ചലച്ചിത്ര ഗാന പരിപാടിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കത്തുകളിലൂടെയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് ഈ ചിത്രത്തിലെ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഷരീഫ് വണ്ടൂർ. ഗാനം പാടിയത് യേശുദാസ്.

എല്ലാവർക്കും സംഗീത ദിനാശംസകൾ നേർന്നുകൊണ്ട് സർഗം എന്ന ചിത്രത്തിലെ സംഗീതമേ അമരസലാപമേ എന്ന ഗാനം ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സർഗം എന്ന ചിത്രത്തിലെ ആ ഗാനം പ്രക്ഷേപണം ചെയ്യുകയാണ്. സൗദാമിനി രവീന്ദ്രൻ വണ്ടൂർ, സുമംഗല മുരളികൃഷ്ണൻ കരിക്കാട്, ചെറുതുരുത്തിൽ നിന്ന് റസിയ, രാധാകൃഷ്ണൻ നരിപ്പറമ്പ്, രാജി മരത്തങ്കോട് എന്നിവരെല്ലാം ഈ ഗാനം കേൾക്കാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും ആ ഗാനം ഇതാ പ്രക്ഷേപണം ചെയ്യുന്നു, ചിത്രം സർഗം.

0: ഇതോടെ ഇന്നത്തെ വാട്സപ്പ് ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ഒരുപാട് സന്ദേശങ്ങൾ ഇനിയും ബാക്കിയുമുണ്ട്. കുറച്ച് കത്തുകളും ഉൾപ്പെടുത്തിയിരുന്നു. സന്ദേശങ്ങൾ വായിക്കാത്തവർക്ക് 2:15 ഗാനമഞ്ജുഷയിലും 3:35 സ്നേഹദൂതിലേക്കും സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. പരമാവധി അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഈ ഗാനപരിപാടിയിൽ ഇതുവരെ നിങ്ങൾക്കൊപ്പം ഞാൻ MP കുമാർ. ഏറ്റവും പുതിയ വാർത്തകളുമായി
1: FM പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ ആഘോഷമാണ് യോഗയെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന സംസ്ഥാനതല ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. 12th അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായി ആഘോഷിക്കുന്നു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലക്കാട് ജില്ലാതല യോഗദിന ആചരണം കളക്ടർ KSുധീർ ഉദ്ഘാടനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷ തുടങ്ങി. വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ നടത്തിപ്പിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി മുദ്ര യോജനയ്ക്ക് കീഴിൽ 6,550 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 1,00,000 രൂപ വായ്പ നൽകുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ ഗവൺമെന്റ് നിഷേധിച്ചു. പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. എറണാകുളം വൈറ്റില ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ 1.5 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം. കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. US വൈസ് പ്രസിഡന്റ് JD Vance സ്വിറ്റ്സർലൻഡിൽ എത്തി. ഇറാൻ പ്രതിനിധിയുമായി ആണവ വിഷയം, ഫോർമൂസ് കടലിടക്ക് തുടങ്ങിയവ സംബന്ധിച്ച് ചർച്ച നടത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:00 സ്പെയിൻ സൌദി അറേബ്യയെ നേരിടും. രാത്രി 12:30 ബെൽജിയം ഇറാൻ മത്സരം നടക്കും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂരിലെ സമയം 120:75. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19. 163:24 മാംഗ്ലൂരു കോയമ്പത്തൂർ 2:34. 12:202 തിരുവനന്തപുരം ലോകമാന്യ തിലക് 2:55. 22:113 ലോകമാന്യത്തിലെ തിരുവനന്തപുരം ബൈ വീക്ക്ലി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 23 മിനിറ്റ് വൈകി 2:54. 16:650 കന്യാകുമാരി മാംഗ്ലൂരു പരശുറാം 2:55. 22:609 മാംഗ്ലൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി 4 മിനിറ്റ് വൈകി 3:03 തിരൂരിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് 566:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54. 16:325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
4: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ചിന്ന ചിന്ന അസൈ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ലതിക ബാലകൃഷ്ണൻ പടിഞ്ഞാറ്റുമുറിയിൽ നിന്ന്. വൈരമുത്തു എഴുതി, എ ആർ റഹ്മാനേനമിട്ട്, റോജ എന്ന പടത്തിലെ ഗാനം പാടിയത് മിൻമിനി.

0: ലക്ഷ്മി അങ്ങാടിപ്പുറത്തിന് കേൾക്കണം കിഴക്കുവാസൽ എന്ന സിനിമയിലെ പാട്ട്, കേട്ടോളൂ.
1: പച്ചമലപ്പൂവ് നീ ഉച്ചി മലത്തേന്.

പാണ്ടിക്കാട് നിന്ന് ചിങ്കാര കോയാക്കയും ഇണ്ണിപ്പ സേക്കയാറും ചേർന്ന കത്തയച്ച കത്തിൽ ഹിന്ദി ഗാനത്തിനാണ് അവർ കത്തയച്ചിരിക്കുന്നത്. ജീനെ കി റാഹ്.

ലാലികുമാർ പരപ്പനങ്ങാടിയിൽ നിന്നും കേൾക്കാൻ കാത്തിരിക്കുന്നു. കാതൽ മീനുകൾ എന്ന ചിത്രത്തിലെ തമിഴ് ഗാനം ജയചന്ദ്രനും എസ് ജാനകിയും പാടിയത്, ഇളയരാജയുടെ സംഗീതം.

0: തിരുവേഗപ്പുറയിൽ നിന്ന് അവന്തിക വെയിൽ എന്ന സിനിമയിലെ പാട്ടിനായി കാത്തിരിക്കുന്നു.
1: நைட்ல தூங்க வேலை தெரியுமா? சாப்பிட கூட இல்ல, உன்னதான் நினைச்சிட்டு இருந்தேன்.

ഗാനമഞ്ജുഷ സമാപിക്കുന്നു. ആകാശവാണി മഞ്ചേരി എഫ് എം 102.7 MHz. ഇനി അറിയിപ്പുകൾ. ആദ്യം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 3 മണിക്ക് NDA ഗവൺമെൻറ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 സ്നേഹദൂത്. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 4 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 4:30 മഴവില്ല്. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:40 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാംഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം. നാളത്തെ പരിപാടികൾ. 6:10 സുഭാഷിതം കെ നജാത്തുള്ള തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. 1 സെന്റ് സ്ഥലത്തെ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ വിത്തിന്റെ അളവ് എത്രയാണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി മാനേജർ MK നസീമ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ. 6:35 ആൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി.

6:55 എഫും ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. ചിന്താവിഷയം ഇന്നത്തെ ചോദ്യം, റീഗൽ ജൂവലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. ആശാപവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. ട്രെയിൻ സമയം, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യ ജാലകത്തിൽ ഷിഗല്ല ലക്ഷണങ്ങൾ. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിൻ സംസാരിക്കുന്നു. എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് ഉണമഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേവാസ് കോൺസലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. വി എം ഗിരിജയുടെ മലയാള പരിഭാഷയ്ക്ക് ബോബിയുടെ അവതരണം. ന്യൂവിഷൻ കണ്ണാശുപത്രി പാണ്ഡിക്കാട് ഉണമഞ്ചേരി. തൊഴിലവസര വാർത്തകൾ 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. തുടർന്ന് അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുർ ആരോഗ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീത സംസാരിക്കുന്നു. ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ എൻചാവക്കാട് കാവ്യധാരയിൽ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ അലയാഴി പെറ്റമകൾ എന്ന കവിതയിലെ ഭാഗം ശ്രീചിത്ര ആർ നായർ ചൊല്ലുന്നു. ഇ ഡി യു എഡ്യൂക്കേഷൻ മാൾ സൈതാലിക്കുട്ടി ബൈപ്പാസ് റോഡ് കച്ചേരിപ്പടി മഞ്ചേരി തൂലികയിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഡുപ്പാപ്പിക്കയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന നോവലിന്റെ ആസ്വാദനം. കോരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. എഫ് എം പ്രധാന വാർത്തകൾ. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ വടക്കേശാൻ തൃശൂർ ട്രെയിൻ സമയം. സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധൻ രഘുൽ വി രാജൻ സംസാരിക്കുന്നു. റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. രസമുകളം. ഐ ക്യു ഒപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീസൽ. ഇന്നത്തെ ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും. എഫ് എം ശുഭദിനം കഴിയുമ്പോൾ കിംസ് ആരോഗ്യം സർവധനാൽ പ്രധാനം സ്പോൺസർഡ് പരിപാടി. തുടർന്ന് ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ. എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച്

0: ബന്ധിച്ച് തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, സുവർണഗീതികൾ 11:00, 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഐസൽ, ജാലകം 12:25, 12:40 പ്രകാശധാര, 1:00 പരിപാടികൾക്ക് കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഗാനാമൃതം. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 3:35 എൻ്റെ ഗാനം, അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ ബിന്ദു ഷീന എ പി. 4:30 മഴവില്ല. 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഇതോടുകൂടി പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം, എന്നും രാവിലെ 6:30.
2: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി ട്വിറ്റർ പ്ലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ X300 FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ് സ്കീമുകളും.
3: ട്വിറ്റർ പ്ലിൽ ഏജൻസീസ്.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: FM പ്രധാന വാർത്തകൾ.
1: മധ്യപ്രദേശിലെ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തു. അന്താരാഷ്ട്ര യോഗദിനത്തിൽ ലോകമെമ്പാടും വിപുലമായ പരിപാടികൾ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗയ്ക്ക് ജാതി വധ വർണ്ണ വിവേചനങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൊഴിലാളിക്ഷേമം ഉറപ്പാക്കാൻ കാലോചിതമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കേരളത്തിലെ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യക്കെതിരായ ത്രിരാഷ്ട്ര എ സീരീസ് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയ്ക്ക് 378 റൺസ് വിജയ ലക്ഷ്യം.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ട്രെയിൻ സമയം.
1: അങ്ങാടിപ്പുറത്തെ സമയം 566:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:56 16:325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 566:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 566:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറത്ത് എത്തിച്ചേരും. തിരൂരിൽ 22:609 മാംഗ്ലൂരു സെൻട്രൽ കോയമ്പത്തൂർ 2:59 2:29 എത്തിച്ചേരേണ്ട. 22:113 ലോകമാന്യ തിലക് ബൈ വീക്ലി എക്സ്പ്രസ് തിരുവനന്തപുരം എക്സ്പ്രസ് 30 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. 2:59 തിരൂരിൽ പ്രതീക്ഷിക്കുന്നു. 20:909 തിരുവനന്തപുരം പോർബന്തർ സൂപ്പർഫാസ്റ്റ് 3:49 16:346 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18 16:306 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 16:608 കോയമ്പത്തൂർ കണ്ണൂർ 5:19 തിരൂരിൽ എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക്

0: പ്രത്യേക ചികിത്സ,
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: അല്ല ഭാസ്കര ഏട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
3: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
2: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
3: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
2: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
3: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
3: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
5: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: കോട്ടക്കൽ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ ലാറ്ററൽ എൻട്രി വഴിയുള്ള രണ്ടാം വർഷ ഡിപ്ലോമ പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 24 ഒന്നാം സ്പോട്ട് അഡ്മിഷൻ നടത്തും. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്നീ 4 ബ്രാഞ്ചുകളിലാണ് നിലവിൽ ഒഴിവുകൾ ഉള്ളത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ രേഖകളും ഫീസുമായി രക്ഷിതാവിനൊപ്പം ഈ മാസം 24 രാവിലെ 9 മുൻപായി കോളേജിലെത്തി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പറുണ്ട്, 99-47-24-95-51, അല്ലെങ്കിൽ 97-46-31-73-36. കൂടുതൽ വിവരങ്ങൾ കോളേജ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാറിനുള്ള അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലയും സംസ്കാരവും, ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികൾക്ക് അപേക്ഷിക്കാം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ചതിന് ശേഷം അർഹമായ അപേക്ഷകൾ നോമിനേറ്റ് ചെയ്യും. അവസാന തീയതി June 30. കൂടുതൽ വിവരങ്ങൾക്ക് 98-95-70-12-22 നമ്പർ ഒരിക്കൽ കൂടി 98-95-70-12-22.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: ദിശാപദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഗാനത്തിലേക്ക്.

ഗായകൻ വേണുഗോപാൽ, ഗാനരചന മുല്ലനേഴി, സംഗീതം ജോൺസൺ, ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 34 സെക്കൻഡും.

ഇപ്പോൾ മഴവിലിൽ സംഗീത ദിനവുമായി ബന്ധപ്പെട്ട ഗാനങ്ങളാണ് സംഗീതം പ്രമേയമായി വരുന്ന ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ ഈണം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്,
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ഇന്നും രാവിലെ 6:30.
4: നടുവേദന, സന്ധിവേദന, അലർജി, പക്ഷാഘാതം, മാനസിക സമ്മർദ്ദം, മൈഗ്രെയിൻ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
5: ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ദേവരാജൻ, ഗായിക മാധുരി.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗാനമാധുരി ശനിയാഴ്ച രാവിലെ 8:20
1: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: മൊബൈൽ ഫോണുകൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഡീലുമായി പിറ്റാപ്പിളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഫീച്ചർ ഫോൺസ് തുടങ്ങി സ്മാർട്ട് ഫോൺസ് വരെ എല്ലാ മൊബൈൽ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ലേറ്റസ്റ്റ് ലോഞ്ച് മോഡൽസ് ആയ ഒപ്പോ F33 Pro 5G, വിവോ

0: X300FE, സാംസങ് ഗാലക്സി A37, A57 എന്നീ മോഡലുകൾക്ക് ആകർഷകമായ ക്യാഷ് ബാക്ക് ഓഫറുകളും ഫിനാൻസ്
1: സ്കീമുകളും.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: ആ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: മുകുന്ദൻ ചുനക്കരയുടെ വരികൾ, ഭരണിക്കാവ് അജയകുമാറിന്റെ ഈണം, ഗായകൻ യേശുദാസ്.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: മാത്രമത് സാധ്യം.
1: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1454 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: മഴവിലിൽ അവസാനമായി അരുൺ ഗോപനും സിൽവി സെബാസ്റ്റ്യനും ചേർന്ന് പാടിയ ഗാനം. കുഞ്ഞിരാമൻ മേമുണ്ടയുടെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥന്റെ ഈണം.

അതെ, സംഗീതത്തിൻ്റെ ലഹരിയിൽ നാം സ്വയം മറക്കുകയാണ്. ഇന്ന് ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് സംഗീത സംബന്ധിയായ ചില ഗാനങ്ങളാണ് മഴവില്ലിൽ കേട്ടത്.

0: മഴവില്ല്. FM പ്രധാന വാർത്തകൾ.
1: ഗോത്ര സമൂഹങ്ങളുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ശാക്തീകരണത്തിനായി പ്രവർത്തിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മധ്യപ്രദേശിലെ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം ലോകമെമ്പാടും വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ അന്താരാഷ്ട്ര യോഗദിന പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. യോഗയ്ക്ക് ജാതിമതവർണ്ണ വിവേചനങ്ങളില്ലെന്ന് ആരോഗ്യമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. അടുത്ത മാസം 1-ന് ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ മെറിറ്റ് ക്വാട്ടയുടെ മുഖ്യഘട്ടത്തിലെ 2-ാം അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയ പ്രവേശനം നാളെ രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 മണി വരെ നടക്കും. കാർഷിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള 15-അംഗ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. വിരാട് കോഹ്ലിയും ജസ്പ്രീത് ബുംറയും ടീമിൽ തിരിച്ചെത്തി. അടുത്ത മാസം 14-ന് ആരംഭിക്കുന്ന പര്യടനത്തിൽ ശുഭ്മാൻ ഗിൽ ടീമിനെ നയിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ സ്പെയിൻ സൗദി അറേബ്യയെ നേരിടും.
0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം. തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് എത്തിച്ചേരുന്നു 5:19. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ എത്തിച്ചേരുന്നത് 6:34. ട്രെയിൻ സമയം.
2: നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ
1: വായിക്കുന്നത് വിനയ്കുമാർ.

0: ഭരണരംഗത്ത് മലയാളത്തിന്റെ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി മലപ്പുറം ജില്ലാതല ഔദ്യോഗിക ഭാഷാ ഏകോപന സമിതി പുനഃസംഘടിപ്പിച്ച് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഉത്തരവിറക്കി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പുതിയ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത്. വ്യവസായ ഐടി വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സമിതിയിൽ അംഗമായിരിക്കും. ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയിൽ ഡെപ്യൂട്ടി കളക്ടർ ആണ് കൺവീനർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും പരസ്പര പൂരകങ്ങളായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും അനാവശ്യ കിടമത്സരമുണ്ടാകരുതെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജി. മലപ്പുറം ജില്ലയിലെ കുടുംബശ്രീ സി ഡി എസുകളും തദ്ദേശ സ്വയംഭരണ ഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയോജന പ്രവർത്തനം ശക്തമാക്കുന്നതിനും നൂതന വികസന ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായി തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും സി ഡി എസ് ചെയർപേഴ്സൺമാർക്കും നടത്തിയ ജില്ലാതല സംയോജന ശില്പശാല കോട്ടകൽ പി എം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുളമ്പുരോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ലയിൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി എട്ടാംഘട്ട പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് പ്രവർത്തനങ്ങൾ. ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷൗക്കത്തലി വടക്കുംപാടും അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന നിയാസി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു.
1: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 4 മണി കഴിഞ്ഞ് 59:40. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി. കേൾക്കാം
1: ആകാശവാണി

മൊഴി ഉറവകൾ. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

മൊഴി ഉറവുകളിലേക്ക് ഏവർക്കും സ്വാഗതം. കെ ആർ ഗൗരിയമ്മ. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വനിതാ സാന്നിധ്യമാണ് കെ ആർ ഗൗരിയമ്മ. ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു. ജനനം 1919 ജൂലൈ 14. എറണാകുളം മഹാരാജാസ് കോളേജ്, സെന്റ് തെരേസാസ് എന്നിവിടങ്ങളിൽ പഠനം. തുടർന്ന് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും നിയമബിരുദം നേടി അഭിഭാഷകയായി. തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യരിൽ നിന്ന് ഗവൺമെന്റ് മജിസ്ട്രേറ്റ് ആകാനുള്ള ക്ഷണം നിരസിച്ചു. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലൂടെയാണ് ഗൗരിയമ്മ പൊതുജീവിതം ആരംഭിച്ചത്. 1957 സഹപ്രവർത്തകനായ ടി വി തോമസിനെ വിവാഹം കഴിച്ചു. പൊതുപ്രവർത്തനത്തിനിടയിൽ പലതവണ ജയിൽവാസം അനുഭവിക്കുകയും കഠിനമായ പീഡനങ്ങൾക്ക് വിധേയാവുകയും ചെയ്തു. 1957 ആദ്യത്തെ കേരള നിയമസഭയിൽ റവന്യൂ മന്ത്രിയായി. കുടിയൊഴിക്കലുകൾ നിയമവിരുദ്ധമാക്കിയതും എല്ലാ താലൂക്കുകളിലും ലാൻഡ് ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചതും കെ ആർ ഗൗരിയമ്മയുടെ ശ്രമഫലമായാണ്. സംഭവ ബഹുലമായ ആ ജീവിതത്തിന് 2021 മെയ് 11 തിരശീല വീണു. കെ ആർ ഗൗരിയമ്മയുമായി പാർവതീദേവി നടത്തിയ അഭിമുഖം. 1972 ഈ അഭിമുഖം ശബ്ദലേഖനം ചെയ്തത്.

0: മികച്ച സാമാജികർക്ക് നൽകുന്ന വീഗങ്ങാഥൻ സ്മാരക അവാർഡും ശങ്കരനാരായണൻ തമ്പി അവാർഡും തേടി വന്നത് സഹ ഗൗരിമയൊക്കെയാണല്ലോ. ആ ഒരു നിലയിലേക്ക് എത്താൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്?
1: ഇപ്പൊ സഹായിച്ച ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും നിയമസഭാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയപ്പോൾ പാർട്ടി, അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി, അതിനു പുറമെ കൃഷിക്കാരുടെ ബഹുജനങ്ങളുടെ സംഘടനകൾ, ആ സംഘടനകളിൽ കൂടെ നമുക്ക് വന്നിരിക്കുന്നതായിട്ടുള്ള അനുഭവങ്ങൾ. ഉദാഹരണം ഞാൻ പറയാം, കാർഷിക പരിഷ്കരണം എഴുതിയുണ്ടാക്കാൻ കൃഷിക്കാര്, കൃഷിക്കാരുടെ ബുദ്ധിമുട്ട് ഒഴിപ്പിക്കൽ, അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ആഗ്രഹം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒഴിപ്പിക്കലിനെതിരായിട്ട് വരുന്നതായിട്ടുള്ള നിയമ നടപടികൾ, അവർക്കിഷ്ടമുള്ളതും അവർ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിധത്തിലുള്ള സംഘടനാ പ്രവർത്തനം. രണ്ട്, ഞാൻ ഒരു വക്കീലുമായിരുന്നു. ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് വളരെ കൂടുതൽ ഒഴിപ്പിക്കൽ നടക്കുന്ന കാലമാണ്. ആ ഒഴിപ്പിക്കൽ നടക്കുന്ന കാലത്ത് പ്രത്യേകിച്ച് ചേർത്തല താലൂക്ക് പോലുള്ള താലൂക്കിൽ അനേകം ടെന്യൂഴ്സ് ഉള്ള സ്ഥലമാണ് അത്. നമ്മൾ പറയുകയാണെങ്കിൽ ആ ടെന്യൂഴ്സ് വളരെ കൂടുതൽ സങ്കല്പതായിട്ടുള്ള വിധത്തിലുള്ളതാണ്. അതൊഴിപ്പിക്കൽ കൃഷിക്കാരന് പാട്ടം കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതി, അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ടെന്യൂറിൻ്റെ പ്രത്യേക സ്വഭാവങ്ങൾ, ഇവകളെല്ലാം വക്കീലെന്നുള്ള നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വക്കീലെന്നുള്ള നിലയിൽ മനസ്സിലാക്കിയത് നിയമം എഴുതി ഉണ്ടാക്കാൻ. പക്ഷേ കൃഷിക്കാരൻ്റെ സംഘടനയാണ് പ്രധാനമായിട്ട് അവരുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കി നിയമത്തിൽ ആവശ്യങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചത് അവരത്തിലാണ്. പിന്നെ അതിന് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കണമെന്നുള്ളതായിട്ടുള്ള ആഗ്രഹം, ആ ചുമതല ഏൽപ്പിക്കൽ, ആ ഏൽപ്പിക്കുന്നത് അവരുടെ ചുമതല വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രവർത്തനം, ഇതൊക്കെ ഇതാണ് ഘടകങ്ങൾ പ്രധാനമായിട്ട് വന്നത്.
0: ഈ വക്കീൽ പണി അപ്പൊ പിന്നെ ഉപേക്ഷിച്ച് രാഷ്ട്രീയ ജീവിതം തെരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു സംഭവം കാരണമായി പറയാനുണ്ടോ?
1: വക്കീൽ പണി ഉപേക്ഷിച്ചല്ലാതെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് വക്കീലായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഞാൻ ആക്റ്റീവ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 1947
0: അന്ന് എത്ര എന്തായിരുന്നു പ്രായം സാർ?
1: അന്ന് എനിക്ക് 25 വയസ്സ് വരും. 47 രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വയലാർ ഉന്നപ്ര സമരത്തിൻ്റെ അറ്റത്താണ് സമരം കഴിഞ്ഞു. ചേർത്തല താലൂക്ക് കഠിനമായ മർദ്ദനത്തിന് വിധേയമായ, സ്ത്രീകളെ അപമാനിക്കൽ, ആളുകളെ പിടിച്ചുകൊണ്ടുപോകൽ, മർദ്ദിക്കൽ, ജയിലടയ്ക്കൽ, കള്ളക്കേസ്, ഭീകരമായ മർദ്ദനവും, നമ്മൾ പറയുകയാണെങ്കിൽ ടെററിസമായിരുന്നു. ഒരു വശത്തൂടെ ആളുകളെ സംഘടിതമായിട്ട് നിന്നുകൊണ്ട് ആക്രമിച്ച് പരാജയപ്പെടുത്താനും കീഴടക്കാനും, മറുവശത്തൂടെ ജനങ്ങളുടെ ഇംഗിതം സമ്മതിക്കാതെ രാജഭക്തി സംഘം എന്നും പറഞ്ഞൊരു രാജഭക്തി സംഘം ദിവാൻ ഭരണവും രാജവാഴ്ചയും നിലനിർത്തുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടുള്ള ആക്റ്റീവായ പ്രവർത്തനം. മൂന്നാമത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂർധന്യത്തിൽ ഏതാണ്ട് എത്തുന്ന കാലഘട്ടമാണ്. അപ്പോഴാരും അന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു കാലമാണ് സ്വാതന്ത്ര്യപ്രേമികൾ സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവരെല്ലാം രാഷ്ട്രീയത്തിലേക്ക് വരുന്ന കാലമായിരുന്നു.
0: അന്നപ്പോ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ, സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോ വീട്ടുകാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു?
1: എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ ശേഷമായിരുന്നു. വീട്ടുകാരും എൻ്റെ സ്വന്തം വീട്ടിലാണെങ്കിൽ എൻ്റെ സഹോദരൻ വയലാർ ഉന്നപ്ര സമരത്തിൽ ഭാഗഭാക്ക് അയാളാണ്. അത് കഴിഞ്ഞ് എൻ്റെ ശേഷം വെടിവെപ്പ് കഴിഞ്ഞ് ആൾ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ ഒളിവിൽ പോയോന്ന് വ്യക്തമായിട്ട് അറിയാതിരിക്കുന്ന ഒരു കാലമാണ്.
0: അദ്ദേഹത്തിൻ്റെ പേരെന്താണ്?
1: KR സുമാരൻ. ആ വിധത്തിൽ ഞങ്ങളുടെ വീട് വളരെ ഗവൺമെൻറ്റിൻ്റെ വലിയ വളരെ കൂലങ്കഷമായിട്ടുള്ള നോട്ടപ്പുള്ളികളുടെ വീടെന്നുള്ള നിലയിലിരിക്കുകയാണ് ഒന്ന്. രണ്ടാമത് പിന്നെ ഈ കാലഘട്ടത്തിൽ അണ്ണനുള്ളിൽ പോയി തിരികെ കൊണ്ടുവരണമെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പ്രാക്ടീസ് വിട്ടുപോവുക എന്നുള്ളതല്ല, അണ്ണനെ തിരികെ കൊണ്ടുവരിക. കടുത്ത മർദ്ദനം നടക്കുന്നത് ആ മർദ്ദനം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിയുന്ന സഹായം ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രക്ഷോഭവും ബാക്കിയുള്ളത് വന്നാൽ അതിന് നേതൃത്വം കൊടുക്കുക, അതിനെ സഹായിക്കത്തക്ക വിധത്തിലുള്ളത്. ജയിലിൽ കിടക്കുന്ന ആളുകളെ പുറത്തെടുക്കുക.

0: നടക്കുക. അന്നത്തെ മുദ്രാവാക്യം തന്നെ ജയിലുകൾ തുറക്കൂ അല്ലെങ്കിൽ തുറപ്പിക്കും, ഇതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭണവും അതിനു വേണ്ടിയിട്ടുള്ള സമരവും അതിനുള്ള പ്രസംഗ പരമ്പരയായിട്ടാണ് ആദ്യം ഞാൻ പുറത്തു വരുന്നത്. ഈ മാർത്തനം നിൽക്കുക, അങ്ങനെ ഞാൻ വക്കീൽ പ്രാക്ടീസൊന്നും ഉപേക്ഷിച്ചിരുന്നില്ല. വക്കീലായിട്ട് പോകും, കാലത്തെ കോടതി പോകും, കോടതിയിൽ പോയി കേസുകൾ മാറ്റിവെക്കാവുന്നത് മാറ്റിവെക്കുക. പിന്നെ അന്ന് കോടതിയും സഹകരിച്ചിരുന്നു, ഞാനവിടെ കോടതി ചെന്നാൽ എൻ്റെ കേസുകളെല്ലാം ആദ്യം എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. സാമാന്യം കേസും ഉണ്ടായിരുന്നു, അങ്ങനെ കേസുകളൊക്കെ എടുത്ത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം പോവുക എന്നുള്ളതായിരുന്നു. പ്രാക്ടീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്കൊന്നും അന്ന് വിചാരിച്ചിരുന്നില്ല.
1: ഈ മുൻസിഫ് ഉദ്യോഗം തരാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നല്ലോ.
0: ഓരോരുത്തരുടെയും ഇംഗിതം വെച്ച് പറഞ്ഞാണ്, മജിസ്ട്രേറ്റ് പോസ്റ്റായിരുന്നു, അത് ആർ ശങ്കറാണ്.

ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി 8-ാം ഘട്ടത്തിന്റെ ഭാഗമായി സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പാക്കുന്ന കന്നുകാലി കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ജില്ലാതല പ്രവർത്തനം വേങ്ങര ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിനി നിയാസി ഉദ്ഘാടനം ചെയ്തു. June 19 മുതൽ 18 പ്രവൃത്തി ദിവസ കാലയളവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലയിൽ 86,925 പശുക്കൾ, 15,049 എരുമകൾ എന്നിവയുണ്ട്. ഇവയെ പ്രത്യേക സംഘം വീടുകളിലെത്തി പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കും. മലപ്പുറം നഗരസഭയുടെ കീഴിൽ കുന്നുമ്മൽ ടൗൺ ഹാളിൽ പ്രവർത്തിക്കുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ലൈബ്രറിയിൽ പൂർത്തീകരിച്ച നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലൈബ്രറി ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ചത്. വായനക്കാർക്ക് കൂടുതൽ സൌകര്യപ്രദമായ രീതിയിൽ ലൈബ്രറിയുടെ ഉൾഭാഗം നവീകരിക്കുകയും ആധുനിക ഫർണിച്ചറുകൾ, മെച്ചപ്പെട്ട വായനാ സൌകര്യങ്ങൾ, പുതിയ ക്രമീകരണങ്ങൾ എന്നിവ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ അധ്യക്ഷത വഹിച്ചു. നിർബന്ധിത വാക്സിനുകൾ, മറ്റ് അടിയന്തര പ്രതിരോധ വാക്സിനുകൾ എന്നിവയുടെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനപ്രതിനിധികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിപുലമായ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്ന് ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ നടന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കായുള്ള കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിലാണ് MP കാര്യം വ്യക്തമാക്കിയത്. MP അബ്ദുൾ സമദ് സമദാനി, MP TV ഇബ്രാഹിം, MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, വിവിധ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. 2036 ഒളിമ്പിക്സിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നതിന്റെ പ്രചരണാർത്ഥം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആഹ്വാനം ചെയ്ത ഒളിമ്പിക് ഫോറസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി എടരിക്കോട് PKMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടു. രാജ്യത്തിന്റെ കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്നായ ഒളിമ്പിക്സ് ആതിഥേയത്വത്തെ വരവേൽക്കുന്നതിനും കായിക സംസ്കാരം ജനകീയമാക്കുന്നതിനുമായി June 16 മുതൽ 23 വരെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ 2036 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് തൈകൾ നട്ടത്. സ്കൂളിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഫുട്ബോൾ താരവും റിട്ടയർഡ് MSP ഡെപ്യൂട്ടി കമാൻഡന്റുമായ P അബീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മൺസൂൺ കാലത്ത് പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾക്കെതിരായി ജില്ലാ ഭരണകൂടം നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ ക്ലീൻ ഷോട്ട് മലപ്പുറം 2026 പദ്ധതിക്ക് തുടക്കമായി. മലപ്പുറം ജില്ലാ പഞ്ചായത്തുകളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധികൾ തടയുന്നതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ നിർവഹിച്ചു. ക്യാമ്പയിൻ താഴെ തട്ടിൽ എത്തിക്കുന്നതിനും വിജയകരമാക്കുന്നതിനും എല്ലാവരും ശ്രമിക്കണമെന്നും ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. June 17 മുതൽ 30 വരെയാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ക്ലീൻ ഷോട്ട് മലപ്പുറം ക്യാമ്പയിൻ നടപ്പാക്കുക. ആരോഗ്യം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ സംയോജിച്ചാണ് ക്യാമ്പയിൻ നടത്തുന്നത്. 2019 പ്രളയത്തിൽ പാലം തകർന്നതിനെ തുടർന്ന് നിലമ്പൂർ പുഞ്ചക്കൊല്ലിയിലെ ആദിവാസികൾ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിന് ചെറിയൊരു പരിഹാരം എന്നോണം പുന്നപ്പുഴ കടക്കാൻ ചങ്ങാട നിർമ്മിച്ചു. കഴിഞ്ഞ ദിവസം ആദിവാസികൾ ചങ്ങാട യാത്ര തുടങ്ങുകയും ചെയ്തു. പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി ഉന്നതികളിൽ നിന്നുള്ള ആളുകൾ 3 ദിവസങ്ങളായി നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് ചങ്ങാടം പണിതത്. സമീപ പ്രദേശങ്ങളിലെ മുളങ്കാടുകൾ ഉണങ്ങി നശിച്ചതിനെ തുടർന്ന് വളരെ അകലെയുള്ള മുണ്ടവനത്തിൽ നിന്നാണ് ആവശ്യമായ മുളകൾ എത്തിച്ചത്. 100+ കുടുംബങ്ങൾക്ക് മഴക്കാലത്ത് പുഴയുടെ മറുകര കടക്കാനുള്ള ആശ്രയമാണ് ഈ ചങ്ങാടം. അടിയന്തരമായി ഇവിടെ പാലം പണിയണമെന്ന് ഉന്നത നിവാസികൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള

0: കൊച്ചിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. മഞ്ചേരി പ്രസ് ക്ലബ്ബുമായി ചേർന്നാണ് ശില്പശാല ഒരുക്കിയത്. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരുന്നു ശില്പശാല. മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ IAS പരിപാടി ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. PIB കൊച്ചിയുടെയും കൊച്ചി ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ ശ്രീമതി ധന്യ സനൽ കെ ചടങ്ങിൽ സന്നിഹിതയായിരുന്നു. കൊച്ചി PIB മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ ശ്രീമതി ഷാമില KY സംസാരിച്ചു. മഞ്ചേരിയിൽ നിന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ശ്രീ കെ കുഞ്ഞു മുഹമ്മദ്, ശ്രീ KMA ഷുക്കൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് പ്രാദേശിക പത്രപ്രവർത്തകർക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് PIB വിവിധ ജില്ലകളിൽ ഇത്തരം ശില്പശാലകൾ സംഘടിപ്പിക്കുന്നത്.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി M. സുരേഷ് ബാബു.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു. നാളെ 6:00 ഉഷമലരി ചങ്ങമ്പുഴയുടെ ദേവി എന്ന കവിത ആലാപനം പി വി പ്രീത. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം ഉറൂപ്പ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 56-ാം ഭാഗം. നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം.

നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം. രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് ഇഗ്നോവിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇഗ്നോ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ ടി ആർ സത്യകീർത്തി മറുപടി നൽകുന്നു. നാളെ രാവിലെ 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, കുട്ടികളിലെ പകർച്ചവ്യാധികളും പരിഹാരമാർഗങ്ങളും. ഡോക്ടർ ബിജോയസ് സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ 12:40 പ്രകാശധാര. നാളെ 2:15 ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 52 ഭാഗം. നാടക ആവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ 2:15 തുടർ നാടകം ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും. നാളെ 3:00 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം നാളെ 3:00.

നാളെ വൈകുന്നേരം 6:50 വയലും വീടും. സംയോജിത കൃഷിയിലൂടെ നേട്ടം കൊയ്യുന്ന വീട്ടമ്മ അനിത എം കാസിമുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നാളെ 6:50 വയലും വീടും. നാളെ രാത്രി 8 ഹലോ ഡോക്ടർ, ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ നാളെ രാത്രി 8 ഹലോ ഡോക്ടർ. നാളെ രാത്രി 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി, ആനന്ദ് ആർ ജയറാം വയലിൻ, എൻ ശ്രീകുമാരവർമ്മ മൃദംഗം, ജി മനോഹർ ഖടം. നാളെ 9:30 കൊല്ലം ജി എസ് ബാലമുരളിയുടെ സംഗീത കച്ചേരി. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:56. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക നിധി ഝാഹ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ നേതൃത്വേ ദേശേ യോഗോത്സവഃ സോത്സാഹം ആചരിതഃ. തേന പ്രഖ്യാപിതം യത് യോഗഃ മാനസിക സ്വാസ്ഥ്യാത് ശാരീരിക സ്വാസ്ഥ്യം പ്രതി ഏകമാത്രോ മാർഗോ വിദ്യതേ. സഹൈവ മാനവീയ ചേതനായാഃ പ്രകടീകരണമസ്തി യോഗഃ. പ്രധാനമന്ത്രിണാ കോൽക്കത്ത നഗരെ സ്വദേശേ നിർമ്മിതാനി ത്രീണി ഭാരതീയ നൌസേനാ മഞ്ചാനി രാഷ്ട്രായ സമർപ്പിതാനി. തേനോദീരിതം യത് ദേശെ രക്ഷാ ഉത്പാദന ക്ഷമതായാഃ വർധനായ വിശേഷാഃ പ്രയാസാഃ വിധീയന്തെ. അദ്യ ഭാരതത്തെ വിദേശേഷു ച 5,000+ പരീക്ഷാ കേന്ദ്രേഷു സുദൃഢ സുരക്ഷാ വ്യവസ്ഥയാഃ അന്തഃ നീറ്റ് യുജി ഇത്യസ്യ പുനഃ പരീക്ഷാ സുസമ്പന്നാ. അപി ച ക്രീഡാ വാർത്താസു. മഹിളാ ഹോക്കി ക്രീഡായാം FIH മഹിളാ നേഷൻസ് കപ് സ്പർധായാഃ ചരമേ ദ്വന്ദ്വേ ഭാരതേന ന്യൂസിലാൻഡ് ദലം 2-0 ഇത്യങ്കാന്തരാലേന പരാഭൂതം. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അന്താരാഷ്ട്രീയ യോഗ ദിവസോപലക്ഷ്യ പ്രത്യപാദീത് യത് മാനസിക സ്വാസ്ഥ്യാത് ശാരീരിക സ്വാസ്ഥ്യം പ്രതി യോഗഃ ഏവ ഏകമാത്രോ മാർഗോ വിദ്യതെ. പ്രധാനമന്ത്രിണഃ നേതൃത്വേ കൊൽക്കത്താ നഗരസ്യ റെഡ് റോഡ് സ്ഥലേ മുഖ്യായോജനം സഞ്ജാതം. യത്ര തേന സഹസ്രശഃ സാധകൈഃ സഹ സാമാന്യ യോഗ നിയമാനുസാരം യോഗാഭ്യാസഃ കൃതഃ.
2: योग केवल हमारे शारीरिक स्वास्थ्य पर ही फोकस नहीं करता. योग मानसिक स्वास्थ्य से शारीरिक स्वास्थ्य का मार्ग दिखाता है. इसलिए योग के विषय में युक्त चेष्टस्य कर्मसु कहा गया है. यानी हमें क्या करना चाहिए क्या नहीं करना चाहिए इसका बोध.
1: വർഷസ്യാസ്യ മുഖ്യ വിഷയേ സ്വസ്ഥ വൃദ്ധാവസ്ഥായ യോഗഃ ഇത്യാഖ്യേ വിഷയേ ബ്രുവൻ പ്രധാനമന്ത്രി സബലം നിർദ്ദിഷ്ടവാൻ യത് യോഗഃ കേവലം ശാരീരിക വ്യായാമോ നൈവാസ്തി ന ച കശ്ചിദായുവർഗം പ്രതി സീമിതഃ അപിതു അയം മാനവീയ ചേതനായാഃ പ്രകടീകരണമസ്തി.
2: When we speak of yoga for healthy aging, it means that we can work to ensure that age does not reduce human potential. Yoga can help human life to aspire for constant growth. Our target must be to be more flexible at 40 than we were at 20. Our target must be to be more energetic at 50 than we were at 30. Our target must be to be more resistant to lifestyle disease at 70 than we were at 50. This is where yoga can help us.
1: അവധേയാസ്പദം വർത്തതേ യത് ദേശസ്യ അന്യ ഭാഗേഷു യോഗോത്സവഃ സോല്ലാസം ആചരിതഃ. രാഷ്ട്രപതി ദ്രൗപദി മുർമുഃ മധ്യപ്രദേശസ്ഥ ജബലപുര നഗരസ്യ ഗാരിസൺ ഗ്രൗണ്ട് സ്ഥലെ യോഗാഭ്യാസം കൃതവതി. തയാ പ്രതിപാദിതം യത് യോഗഃ ഭാരതസ്യ പരമ്പരായാഃ ഉത്സവഃ അസ്തി.
3: അന്താരാഷ്ട്രീയ യോഗ ദിവസ 2026 കാ തീമേ യോഗ ഫോർ

0: वृक्षेभ्यः छायायुक्त प्रतीक्षा केन्द्राणि च स्थापितानि आसन्। परीक्षायाः प्राक् एनटीए इत्यनेन राष्ट्रव्यापी मॉक ड्रिल इत्यस्य आयोजनं कृतम्। केन्द्रीय शिक्षा मंत्री धर्मेन्द्र प्रधानः अवोचत् यत् परीक्षायाः सुगमतया संचालनाय सर्वाः आवश्यकोपायाः कृताः। महिला हॉकी क्रीडायाम् अद्य ऑकलैंड नगरे आयोजितायाम् FIH महिला नेशंस कप स्पर्धायाः चरमे द्वन्द्वे भारतेन न्यूजीलैंड दलं 2-0 इति अंकैः पराभूय विजेत्री पदकम् अवाप्तम्। विजयेनानेन भारतीय दलेन FIH महिला प्रो लीग मध्ये स्थानं सुरक्षितं कृतम्। इति वार्ताः।
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: I'm looking for a life insurance policy that has a low premium, gives a good bonus, and is truly trustworthy.
3: Go for PLI.
4: Along with government employees, all professionals, graduates, and diploma holders can avail the benefits of the PLI policy. PLI is backed by the trust of Postal Department. Contact your nearest post office today or log into indiapost.gov.in.
5: പ്ലാറ്റ്ഫോം
6: നമ്പർ 2 ചെല്ലേ വാലി
7: സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കെ ആർ 2 ചേച്ചിയല്ല ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ
9: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും
8: കണ്ടില്ലേ
7: പപ്പാ നിക്കു ഞാൻ പേ ചെയ്യാം
10: നോ സിഗ്നൽ
9: ഇനി എന്ത് ചെയ്യും
7: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ
8: ഏയ് മണ്ടത്തരം നിർത്ത്
9: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ
10: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ
9: RBI പറയുന്നു
8: ശരിയായി തുടങ്ങൂ ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടന്നു. നിരവധി പേരാണ് പ്രായഭേദമന്യേ യോഗാ പ്രകടനങ്ങളിൽ പങ്കെടുത്തത്. കൊൽക്കത്തയിലെ റെഡ് റോഡിൽ നടന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകി. ശാരീരിക ക്ഷേമം മുതൽ മാനസിക സമാധാനം വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും യോഗ സമ്പന്നമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ സംഘടിപ്പിച്ച യോഗദിന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടന്ന യോഗ ആഘോഷങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ നേതൃത്വം നൽകി. ഇന്ത്യയ്ക്ക് പുറമെ അമേരിക്ക, കാനഡ, ബ്രസീൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലും വിപുലമായ യോഗാ ദിനാഘോഷങ്ങൾ നടന്നു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. ഈ മാസം 24 വരെ 3 ദിവസമാണ് പൊതുചർച്ച. 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റിലേക്കുള്ള ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. അടുത്തമാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. കൊതുക് ജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഔദ്യോഗിക വസതിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയാണ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പൊതുജനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ഈ ദൌത്യത്തിൽ പങ്കാളികളാകണമെന്ന് അദ്ദേഹം പറഞ്ഞു.
11: വീടുകളിലെ ഡ്രൈ ഡേ പരിപാടികൾ ഇന്ന് ഇവിടെ ഈ പരിസരത്ത് ഉദ്ഘാടനം ചെയ്യാം. വീടുകളിലെ ഡ്രൈ ഡേയുടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഈ ചെടിച്ചട്ടികളുടെ അടിയിലെ ട്രേ, എസിയിൽ നിന്നും വെള്ളം വിഴുന്ന ട്രേ ഉണ്ട്. അതുപോലെ തന്നെ മണി പ്ലാന്റ് വെച്ചിട്ടുള്ള പാത്രങ്ങളുണ്ട്. ഫ്രിഡ്ജിന്റെ പുറകിലെ ട്രേ.

0: ഇത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും വെള്ളം മാറ്റി ക്ലീനാക്കുക. കൊതു വളരാനുള്ള സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഉപയോഗിക്കാത്ത ഒരു ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ആഴ്ചയിലൊരിക്കലെങ്കിലും ക്ലീനാക്കണം എന്നാണ് ഈ ഡ്രൈഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: കൊതുകു വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് സംഘടിപ്പിക്കുന്ന ഡ്രൈ ഡേ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറത്തിറക്കി. വിശദാംശങ്ങളിലേക്ക്.
2: സ്കൂളുകളിൽ വെള്ളിയാഴ്ചകളിലും ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകളിലും വീടുകളിൽ ഞായറാഴ്ചകളിലും എന്നിങ്ങനെയാണ് ഡ്രൈ ഡേ ക്രമീകരിച്ചിരിക്കുന്നത്. വീടിന് വെളിയിൽ കാണപ്പെടുന്ന ഉപയോഗശൂന്യമായ പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ടയർ, ചിരട്ടകൾ തുടങ്ങിയവ വൃത്തിയാക്കി വെള്ളം വീഴാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതാണ്. വീടിന്റെ പരിസരങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. പൊതുവിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങളും പാഴ്വസ്തുക്കളും വലിച്ചെറിയരുത്. ഈഡിസ് കൊതുക് മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരീരം ആസകലം മൂടുന്ന വിധത്തിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും കൊതുകിനെ അകറ്റുന്ന ലേപനങ്ങൾ പൊരുട്ടുകയും ചെയ്യേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ വിദൂരമല്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കോട്ടയത്ത് നവഭാരത സദസ് വികസിത ഭാരത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബജറ്റിൽ എയിംസിനായുള്ള സാധ്യതകൾ പ്രഖ്യാപിച്ചത് ഇതിന്റെ സൂചനയാണെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്കോ നാളെ തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഓപ്പറേഷൻ തൂഫാനിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആംബുലൻസ്, ഓൺലൈൻ ഫുഡ് ഡെലിവറി തുടങ്ങിയവയുടെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന തുടർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളതായിരിക്കുമെന്നും DME നാളെ സന്ദർശനം നടത്തുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നാളെ കൊച്ചിയിലെത്തും. പാലാരിവട്ടം ദി റെനൈ കൊച്ചിൻ ഹോട്ടലിൽ രാവിലെ 9:30 ആരംഭിക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പെരിയ പാളയത്തിന് സമീപമുള്ള സീഫുഡ് ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് 6 മരണം. ചികിത്സയിൽ കഴിയുന്ന നിരവധി പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തെക്കുറിച്ച് അടിയന്തര അന്വേഷണത്തിന് തമിഴ്നാട് സർക്കാർ ഉത്തരവിട്ടു. തമിഴ്നാട്, മാഹി, കാരക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സിക്കിം, പശ്ചിമബംഗാളിന്റെ ഉത്തരമേഖലകൾ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രതയാണ്. അതേസമയം കേരളത്തിൽ വ്യാപക മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ മടക്കയാത്ര ഇന്ന് ആരംഭിക്കും. ഇന്ന് രാത്രി ആദ്യ വിമാനം എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: മദീനയിൽ നിന്ന് ഫ്ലൈ അദീൽ എയർലൈൻസിന്റെ വിമാനം രാത്രി 11:30 കണ്ണൂരിലെത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം ഒരുക്കുന്നുണ്ട്. July 1 13 സർവീസുകളാണ് മദീനയിൽ നിന്ന് കണ്ണൂരിലേക്കുണ്ടാവുക. ഓരോ വിമാനത്തിലും 350 യാത്രക്കാരുണ്ടാകും. 28 3 സർവീസുകളും 30 July 1 2 വീതം സർവീസുകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. July 1 പുലർച്ചെ 4 അവസാന സർവീസ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഇത്തവണ 4,519 ഹജ്ജിന് പോയത്.
1: FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2 കിരീടം. ആതിഥേയരായ ന്യൂസിലൻഡിന് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്കും ഇന്ത്യ യോഗ്യത നേടി. കിരീട നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടീം അംഗങ്ങളെ അഭിനന്ദിച്ചു. ത്രിരാഷ്ട്ര സീരീസ് പുരുഷ ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 377 റൺ.

നേടിയിരുന്നു. വൈഭവ് സൂര്യവംശി 94 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 48 ഓവറിൽ 311 റൺ എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. നീറ്റ് യു ജി പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരുന്നത്. മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്ന് ആരോപണം ഉയർന്നതിനാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. യോഗാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പങ്കെടുത്തു. യോഗദിന പരിപാടികളിൽ പങ്കുചേർന്ന് വിദേശ രാജ്യങ്ങളും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നാളെ മുതൽ. കൊതുകുജന്യ പകർച്ചവ്യാധികൾ തടയുന്നതിനുള്ള ഡ്രൈ ഡേ ആചരണത്തിന് സംസ്ഥാനത്ത് ഔദ്യോഗിക തുടക്കം. ദൌത്യത്തിൽ ജനങ്ങളുടെ പൂർണ്ണ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നതായി ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ്. ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് നാളെ തുടക്കമാകും. ഞാറ്റുവേല കൃഷി സംസ്കാരത്തെ പുതുതലമുറയിലേക്ക് എത്തിക്കുക ലക്ഷ്യം. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് 2nd കിരീടം. താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: अनुसार पाकिस्तान ने 3 और 4 दिसंबर की रात अपनी 2 बटालियन के साथ हमला बोला। 15वीं मराठा लाइट इन्फेंट्री का मुकाबला 43वीं बलूच के साथ हुआ। देर रात शुरू हुए इस हमले में पाकिस्तान को बढ़त मिली और उसने घोगा, बहलोल, गुलगढ़ के साथ पूरे धुस्सी बंद पर कब्जा।
1: आकाशवाणी നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച് ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിൽ മഴ തുടരുന്നു. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ ജബൽപൂർ റാണി ദുർഗാവതി സർവകലാശാലയുടെ 36ാം ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്തു. ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിനും വികസനത്തിനും വിദ്യാസമ്പന്നരായ യുവജനങ്ങൾ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ലോകമെങ്ങും സമുചിതം ആഘോഷിച്ചു. കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ റെഡ് റോഡിൽ നടന്ന പ്രധാന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാഭ്യാസങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യകരമായ വാർദ്ധക്യത്തിനായുള്ള യോഗ എന്ന പ്രമേയത്തിലൂന്നിയാണ് യോഗാ ദിനം ആചരിച്ചത്. മാനസികാരോഗ്യത്തിലൂടെ ശാരീരിക ക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ നമ്മെ സഹായിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു.
2: योग केवल हमारे शारीरिक स्वास्थ्य पर ही फोकस नहीं करता. योग मानसिक स्वास्थ्य से शारीरिक स्वास्थ्य का मार्ग दिखाता है. इसलिए योग के विषय में युक्त चेष्टस्य कर्मसु कहा गया है. यानी हमें क्या करना चाहिए, क्या नहीं करना चाहिए, इसका बोध.
1: कोलकाता में നടന്ന പരിപാടിയിൽ 35,000-ത്തോളം പേർ പങ്കെടുത്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ യോഗ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി. ലഡാക്കിലെ ലേയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. കേരളത്തിൽ യോഗ ദിനാഘോഷങ്ങൾ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്തു. പശ്ചിമ റെയിൽവേയുടെ അഹമ്മദാബാദ് ഡിവിഷൻ റെയിൽവേ പരിസരങ്ങളിലും 4 പ്രമുഖ വന്ദേഭാരത് എക്സ്പ്രസ് ട്രെയിനുകളിലും പ്രത്യേക യോഗ സെഷനുകൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ യോഗാ ദിനാഘോഷങ്ങളിൽ അഭൂതപൂർവമായ പൊതുജന പങ്കാളിത്തം പ്രതിഫലിച്ചതായി ആയുഷ് മന്ത്രാലയം. 6 ലക്ഷത്തിലധികം സംഘടനകളാണ് യോഗാ സംഘം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസിന്റെ ഏകോപിത ശ്രമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ഏകദേശം 2,500 സ്ഥലങ്ങളിൽ 210ലധികം ഇന്ത്യൻ മിഷനുകൾ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കോയമ്പത്തൂരിലെ സദ്ഗുരു ആദിയോഗിയിൽ CRPF ഉദ്യോഗസ്ഥർക്കും NCC കേഡറ്റുകൾക്കും BSF ഉദ്യോഗസ്ഥർക്കും ഈശ ഫൌണ്ടേഷൻ യോഗാ സെഷൻ സംഘടിപ്പിച്ചു. ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിച്ച യോഗാ സെഷനുകളിൽ 50,000-ത്തിലേറെ പേർ പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി 3 പുതിയ യുദ്ധക്കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച INS ദൂനാഗിരി, INS സംശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകളാണ് കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്തത്. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു.
2: ഭാരത് ആജ് അപ്നെ പൂരെ മാരിടൈം ഇക്കോസിസ്റ്റം കോ സശക്ത ബനാ രഹാ ഹൈ. ഇസ്ലിയെ ആജ് ഭാരത് അപ്നെ ബന്ദർഗാഹോ കാ ആധുനികരണം കർ രഹാ ഹൈ, നയി ക്ഷമത തയ്യാർ കർ രഹാ ഹൈ, നയി കണക്ടിവിറ്റി ബനാ രഹാ ഹൈ, मल्टी मॉडल लॉजिस्टिक नेटवर्क विकसित कर रहा है. सागरमाला जैसे अभियान

0: ഇസി വ്യാപക സോച് കാ ഹിസ്സ ഹൈ.
1: 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച നാളെ തുടങ്ങും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. വൈസ് പ്രസിഡന്റ് J.D. വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സംഘവും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. മധ്യസ്ഥരായ പാകിസ്ഥാൻ, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ലേബർ പാർട്ടി നേതാവുമായ കെയർ സ്റ്റാമർ രാജിവയ്ക്കണമെന്ന ആവശ്യം ബ്രിട്ടനിൽ ശക്തം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിട്ട കനത്ത തിരിച്ചടിയെ തുടർന്നാണ് സ്റ്റാമർക്കെതിരെ പ്രതിഷേധം ശക്തമായത്. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് വിമർശകരുടെ ആവശ്യം. ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. കൊതുക് വഴി പടരുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിനായി കേരള ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈ ഡേ ആചരണത്തിന് ഔദ്യോഗിക തുടക്കമായി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. തമിഴ്നാട്, മാഹി, കാരയ്ക്കൽ, കർണാടകയുടെ തീരപ്രദേശങ്ങൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മറ്റന്നാൾ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കായിക പ്രേമികൾക്ക് ആവേശ നിശകൾ സമ്മാനിച്ച് ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അമേരിക്കയിലെ അറ്റ്ലാന്റയിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 9:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ആദ്യ മത്സരത്തിൽ കാബോ വെർഡെക്കെതിരെ സമനില വഴങ്ങിയ സ്പെയിൻ ഈ ലോകകപ്പിലെ ആദ്യ ജയം കൊതിച്ചാണ് സൌദി അറേബ്യയ്ക്കെതിരെ ഇന്നിറങ്ങുന്നത്. വൻശക്തികളായ ബെൽജിയവും രണ്ടാം മത്സരത്തിനായി ഇന്ന് കളത്തിലിറങ്ങും. ലോസ്ഏഞ്ചൽസിൽ പുലർച്ചെ 12:30 നടക്കുന്ന മത്സരത്തിൽ ഇറാനെയാണ് ബെൽജിയം നേരിടുക. ഉറുഗ്വേ പുലർച്ചെ 3:30 കാബോ വെർഡെയെ നേരിടും. ന്യൂസിലൻഡ്, ഈജിപ്ത് മത്സരം നാളെ പുലർച്ചെ 6:30. ഇന്ന് പുലർച്ചെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന മത്സരത്തിൽ ഐവറി കോസ്റ്റിനെ 2-1 പരാജയപ്പെടുത്തി ജർമ്മനി നോക്കൌട്ട് ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജപ്പാൻ ടുണീഷ്യയെ 4-0 പരാജയപ്പെടുത്തി. കൻസാസ് സിറ്റിയിൽ നടന്ന മത്സരത്തിൽ ഇക്വഡോറിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച കുറാസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് പോയിന്റ് ലഭിച്ചു. ഗോൾ കീപ്പർ എലോ റൂമിന്റെ ആവേശകരമായ പ്രകടനമാണ് കുറാസോവയ്ക്ക് ചരിത്ര നേട്ടം സമ്മാനിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ശ്രീലങ്കയിൽ നടന്ന ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യ എയ്ക്ക് കിരീടം. ഫൈനലിൽ ശ്രീലങ്ക എയെ 66 റണ്ണിന് പരാജയപ്പെടുത്തി. 29 പന്തിൽ 94 റൺ നേടിയ വൈഭവ് സൂര്യവംശിയാണ് കളിയിലെ താരം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള 15 ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചു. ശുഭ്മൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അടുത്ത മാസം 14 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. FIH നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് കിരീടം. ആതിഥേയരായ ന്യൂസിലാന്റിനെ എതിരില്ലാത്ത 2 തകർത്താണ് ഇന്ത്യൻ വനിതകൾ കിരീടം നേടിയത്. ഈ വിജയത്തോടെ വനിതാ പ്രോ ലീഗിലേക്ക് ഇന്ത്യ യോഗ്യത നേടി. നീറ്റ് UG പുനഃപരീക്ഷ പൂർത്തിയായി. രാജ്യത്തെ 551 നഗരങ്ങളിലും വിദേശത്തെ 14 നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിനാൽ May 3 നടന്ന നീറ്റ് പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കുകയായിരുന്നു. +1 പ്രവേശനത്തിലെ 2 അലോട്ട്മെന്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രവേശനം നാളെ ആരംഭിക്കും.

0: രാവിലെ 10 മുതൽ മറ്റന്നാൾ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. പ്രധാന വാർത്തകൾ വീണ്ടും. 12-ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം സമുചിതമായി ആഘോഷിച്ച ലോകം. മാനസികാരോഗ്യത്തിലൂടെ ശാരീരികക്ഷമതയിലേക്കുള്ള പാത കണ്ടെത്താൻ യോഗ സഹായിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ സമുദ്രമേഖല ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രധാനമന്ത്രി. തദ്ദേശീയമായി നിർമ്മിച്ച 3 യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്തു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിർണായക ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിൽ തുടക്കമായി. കേരളത്തിലെ 8 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ത്രിരാഷ്ട്ര പുരുഷ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യ എ ടീമിന്. ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിൻ ഇന്ന് സൌദി അറേബ്യയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. ഇപ്പോൾ ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇന്ത്യയും സൌത്ത് ആഫ്രിക്കയും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം തുടർന്ന് കേൾക്കാം.
2: മേജർ രൺബീർ സിംഗ് നിർണയ ലിയാ കി അബ് ബൂർജ് പർ അധികാർ കർനെ മേ സ്യാദാ സമയ ലഗാനാ ഉചിത് നഹീ ഹോഗാ. അഗർ ജരാ സി ഭി ദേർ കി ഗയി തോ ശത്രു ഏക ബാർ ഫിർ തയ്യാർ ഹോ സക്തേ ഹൈ. एक और जहां शत्रु सेना एक छोटी सी जीत के जश्न में ही डूब गई थी, वहीं हमारी सेना के निर्णय से आप समझ सकते हैं कि अगर शत्रुओं को खदेड़ना हो तो एक छोटी जीत को अपने दूसरे प्रयास से बड़ी जीत में बदलने के बाद ही जश्न मनाया जा सकता है. पाकिस्तानी सेना को बुर्ज में मुंह तोड़ जवाब देने के बाद सिपाही पांडुरंग सालुंखे अपनी मराठा लाइट इन्फेंट्री रेजिमेंट के साथियों के साथ अगले आदेश का इंतजार कर रहे थे. उनकी रेजिमेंट का नेतृत्व मेजर रणबीर सिंह के हाथ में था. मेजर रणबीर सिंह ने ये तय किया कि अब दुश्मन सेना को ज्यादा समय देना उचित नहीं है. अपनी अन्य साथी सेनाओं के साथ उन्होंने एक ऐसी रणनीति अपनाने का फैसला किया जो दुश्मन के लिए भ्रम की स्थिति पैदा करे. बिना देर करते हुए एक योजनाबद्ध हमला करने का फैसला किया गया, जहां दुश्मन को दोनों ओर से घेरने की योजना बनाते हुए टैंक टुकड़ी को पीछे से और बाकी आगे से हमला करने निकल चले. इससे शत्रु के आगे बढ़ने का रास्ता तो बंद होता ही था, साथ ही वो पीछे हटने लायक भी नहीं रह पाता. शत्रु की कल्पना से परे एक ऐसा रास्ता निकालना जो उसके होश उड़ा दे, एक बेहतरीन नेतृत्व का उदाहरण है. ऐसे कई उदाहरणों की भरमार है हमारे सैनिकों की शौर्य गाथा में.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്.
1: അവിദ്യയാം അന്തരേ വർത്തമാനാഹ് സ്വയം ധീരാഹ് പണ്ഡിതം മന്യമാനാഹ് ജംഗന്യമാനാഹ് പരിയന്തി മൂഢാഹ് അന്ധേനൈവ നീയമാന യഥാന്താഹ്. അജ്ഞതമൂലം ദേഹമാണ് ഞാൻ എന്ന ബുദ്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവർ, സ്വയം ധീരന്മാരായും പണ്ഡിതന്മാരായും വെറുതെ അഭിമാനിക്കുന്നവർ, മന്ദബുദ്ധികൾ, ജരാരോഗമരണാദികളിൽപ്പെട്ട് ഉഴലുന്നവർ എന്നിവർ ജനനമരണ രൂപമായ സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. കുരുടനാൽ തന്നെ നയിക്കപ്പെടുന്ന കുരുടന്മാരെപ്പോലെ. മുണ്ടകോപനിഷത്തിലെ കാലാനുസൃതവും ശ്രദ്ധേയവുമായ ഒരു മന്ത്രമാണിത്. അനുനിമിഷം ദുരിതത്തിൽ വെന്തുരുകിക്കൊണ്ടിരിക്കുന്ന മാനവരാശിക്ക് അളവറ്റ ആശ്വാസം വരുള്ളാനും അവരെ പരമാനന്ദ സിദ്ധിക്ക് അർഹരാക്കുവാനും ഉതകുന്ന ഉപദേശങ്ങളുടെ ശാസ്ത്രീയമായ അടിത്തറയാണ് പരമാചാര്യന്മാർ നമുക്കരുളിയിട്ടുള്ള ഉപനിഷത്ത് സൂക്തങ്ങൾ. ദുഃഖദൂരീകരണം കാംക്ഷിക്കുന്നവർ അനുഭവസമ്പന്നരായ ആചാര്യന്മാരുടെ അനുശാസനത്തിലൂടെ സാവധാനം അവയെ സമീപിക്കുകയും യഥാർത്ഥമായ വസ്തുസ്ഥിതി എന്താണെന്നറിഞ്ഞ് കർത്തവ്യ കർമ്മ

0: അനുഷ്ഠാനത്തോടൊപ്പം ജീവിതയാത്ര നടത്തുകയുമാണ് വേണ്ടത്. അജ്ഞാന നിദ്ര വിട്ടുണർന്ന് ആലസ്യം കൈവെടിഞ്ഞ് നിലനിൽപ്പിൻ്റെ പൊരുൾ കണ്ടെത്തുവാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഏവരും ശ്രമിക്കേണ്ടതുണ്ട്. സുസങ്കല്പങ്ങൾക്ക് ദാർഢ്യം വരുത്തിക്കൊണ്ട് ഉത്സാഹപൂർവ്വം മുന്നേറുന്നവരെ ഐശ്വര്യലക്ഷ്മി ഒരു കാലത്തും നിരാശപ്പെടുത്തുകയില്ലെന്നുള്ളത് ആപ്തവാക്യവുമാണല്ലോ. ലോകനിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിഷ്പക്ഷമതിയായ സമാധാന കാംക്ഷിയായ ഒരാളുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന ചില വസ്തുതകളുണ്ട്. എല്ലാവരും അവനവനെയും ലോകത്തെയും നന്നാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. തീർച്ചയായും അത് നല്ല കാര്യം തന്നെ. പക്ഷേ ആ കൂട്ടരോട് ഒരു ചോദ്യം ചോദിച്ചാൽ ശാസ്ത്രീയമായി അഥവാ യുക്തിയുക്തമായി ഒരു ഉത്തരം നൽകുവാൻ അവരിൽ എത്ര പേർക്ക് കഴിയും? ചോദ്യം ഇതാണ്: ഇങ്ങനെ നന്നാക്കാൻ ശ്രമിക്കുന്ന അവനവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും പൊരുൾ എന്താണെന്ന് നിങ്ങൾ വ്യക്തമായി ഗ്രഹിച്ചിട്ടുണ്ടോ? അത് ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ട് പോലുമില്ലെങ്കിൽ നിങ്ങളുടെ നന്നാക്കൽ ഏത് വിധത്തിലുള്ളതായിരിക്കും? കുരുടന് കുരുടൻ വഴി കാണിക്കുന്ന രീതിയിലുള്ള നന്നാക്കൽ മാത്രം, വെറുതെ ധീരന്മാരെന്നും പണ്ഡിതന്മാരെന്നും വീമ്പിളക്കി നടക്കാതെ തുറന്ന മനസ്സോടെ ശ്രദ്ധാപൂർവം ഉപനിഷത്തുകളെ സമീപിക്കൂ. നിലനിൽപ്പിൻ്റെ പൊരുൾ സൂര്യസമാനം തെളിയും. അങ്ങനെ തെളിഞ്ഞ് അനുഭവിച്ച മഹാനുഭാവന്മാർ ഭാരതത്തിൽ ഏറെയുണ്ടല്ലോ. എന്നിട്ട് അവനവനെ ആദ്യം നന്നാക്കാം, തുടർന്ന് സമൂഹത്തെയും കുരുടനായി കുരുടന്മാരെ നയിക്കുന്ന പ്രവണത ഒഴിവാക്കുവാൻ ശ്രമിക്കൂ. ഇതാണ് ഉപനിഷത്തിൻ്റെ അഭ്യർത്ഥന. പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ശ്രദ്ധയ്ക്ക് വിഷയമാകുന്ന രണ്ട് ഘടകങ്ങളാണുള്ളത്: ഉണ്ടായി നിലനിന്ന് തേഞ്ഞു മാഞ്ഞു മറിയുന്ന സൂര്യൻ മുതൽ പരമാണു വരെയുള്ള കോടാനുകോടി ദൃശ്യങ്ങളാണ് ഒരു ഘടകം. ഉണ്മയില്ലാത്ത അസത്തായ അവയ്ക്കുണ്ടെന്ന് ബോധിപ്പിക്കുന്നതും അകംപുറം നിറഞ്ഞവരുന്നതുമായ ഉണ്മ അഥവാ സത്ത്, അഖണ്ഡവുമായ ബോധ ചൈതന്യമാണ് രണ്ടാമത്തെ ഘടകം. ചൈതന്യത്തിൻ്റെ അഭാവത്തിൽ, അസാന്നിധ്യത്തിൽ പ്രപഞ്ച ഘടകങ്ങളെല്ലാം നിഷ്പ്രഭം, നിതാന്ത ശൂന്യം. അപ്പോൾ ചൈതന്യം മാത്രമാണ് നിത്യസത്യമെന്ന വസ്തുത ചിന്താശക്തിയുള്ള ഏതൊരാൾക്കും ബോധ്യമാകും. ഈ ചൈതന്യമാണ് നിലനിൽപ്പിന് ആധാരമായ പൊരുൾ അല്ലെങ്കിൽ പരമകാരണം. ഇത് വിവേചിച്ചറിയാത്ത കാലത്തോളം പ്രപഞ്ച രഹസ്യം കണ്ടെത്താനോ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ആർക്കും ഒരിക്കലും സാധ്യമല്ല. ഇതാണ് നിജസ്ഥിതി. ഉപനിഷത്തുകളെല്ലാം ഒന്നുപോലെ പെരുമ്പറ കൊട്ടി ഘോഷിക്കുന്നത് ഈ യാഥാർത്ഥ്യമാണ്. കൺമുന്നിൽ പ്രത്യക്ഷമാകുന്ന വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കൊച്ചു കുട്ടിക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണിത്. യുക്തിയുക്തമായ ഉപദേശം മുതിർന്നവർ പകർന്നു നൽകണമെന്ന് മാത്രം. ചുരുക്കത്തിൽ, ജീവിതം മുഴുവൻ ആയാസപ്പെടലും വഴുതി വീഴലുമെന്ന രണ്ട് വിപത്തുകളിലൂടെ മൃത്യുവിന് വഴങ്ങി യാത്രയാകേണ്ട ദുരവസ്ഥയാണ് പലർക്കും വന്നുകൂടുന്നത്. ഈ പതനത്തിൽ നിന്നും മാനവരാശിക്ക് രക്ഷ നേടാനുള്ള മാർഗമാണ് ഉപനിഷത്തുകൾ പേർത്തും പേർത്തും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. വാർത്തയ്ക്കെതിരെങ്കിലും ആ ഉദ്ബോധനം ചെവിക്കൊള്ളാൻ ആളുകൾ തയ്യാറായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോകുന്നു. അതിനുവേണ്ടി ജഗന്നിയന്താവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
1: ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മൾ കേട്ടത്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധീർ കടങ്ങൂർ. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: The news read by Reshma Tiwari. Prime Minister Narendra Modi has emphasized the importance of maritime strength in the modern world, stressing that strong maritime capabilities are a deciding factor for countries' economic and strategic influence. He stated that India fully understands this reality and is preparing itself accordingly.
3: 2014 tak bharat kareeb 700 crore rupaye ke raksha utpadon ka niryat karta tha. Aaj ye aankda badhkar kareeb 40000 crore rupaye pahunch raha hai. Bharat mein bane raksha upkaran ab duniya ke 80 se adhik deshon tak pahunch rahe hain. 12 साल में जो प्रगति हुई है वो ये बताती है कि जब नीति स्पष्ट हो तो देश में कितना बड़ा परिवर्तन हो सकता है.
2: The Prime Minister commissioned 3 indigenously designed and built naval ships, an advanced stealth frigate INS Dunagiri, a large survey vessel INS Sanshodhak, and